പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഇന്ന് ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ, കേൾക്കുന്നില്ലേ? ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളിയൊച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് മെയ് 25 ഭൂമികയിലാണ്. 1787 മെയ് 25 അമേരിക്ക ഭരണഘടനാ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നു. 1878 മെയ് 25 ഭയ കൗടില്യങ്ങൾ വളർത്തില്ലൊരു നാടിനെ എന്ന മുദ്രാഗീതമുയർത്തി മലയാള പത്രപ്രവർത്തന രംഗത്തെ കുലപതി എന്ന നിലയിൽ നിർഭയം പോരാടിയ സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള ദേ ജന്മം കൊണ്ടിരിക്കുന്നു. 1986 മെയ് 25 ഞായറാഴ്ച. ആധുനിക അമേരിക്കയുടെ ജനാധിപത്യ ചരിത്രത്തിലെ അഭൂതപൂർവമായ ഒരു സംഭവത്തിന് ടൈം ട്രാവലർ സാക്ഷ്യം വഹിക്കുന്നു. സമ്പദ് സമൃദ്ധിയുടെ സ്വർഗഭൂമിയെന്ന് ലോകമെങ്ങും പ്രചരിക്കപ്പെട്ടു പോരുന്ന അമേരിക്കൻ ഐക്യനാടുകളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദാരിദ്ര്യത്തിനും പട്ടിണിക്കുമെതിരെ ജനകീയ അവബോധം പ്രചരിപ്പിക്കുന്നതിനായി ജനലക്ഷങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു മനുഷ്യ ചങ്ങല ദേ അമേരിക്കയുടെ കിഴക്കും പടിഞ്ഞാറുമുള്ള തീരപ്രദേശങ്ങളെ കോർത്തിണക്കുന്നു. എന്തൊരു കാഴ്ചയാണത്!

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. ആധുനിക ദൂരദർശിനികൾ ഉപയോഗിച്ച് ജ്യോതിശാസ്ത്രജ്ഞന്മാർക്ക് പ്രകാശവർഷങ്ങൾക്കപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രജാലങ്ങളെക്കുറിച്ച് പഠിക്കാൻ സാധിച്ചു. നക്ഷത്രങ്ങളിലെ ബ്ലാക്ക് ഹോൾ പ്രതിഭാസത്തെക്കുറിച്ച് സ്റ്റീഫൻ ഹോക്കിൻസിനെ പോലുള്ളവർ ഗവേഷണങ്ങൾ നടത്തി. പ്രപഞ്ചത്തിന്റെ വലിപ്പത്തെക്കുറിച്ചുള്ള അവബോധം ശരിക്കും മനുഷ്യബുദ്ധിയിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള പഠനങ്ങളും ഗവേഷണങ്ങളുമായിരുന്നു അവ. പ്രപഞ്ചത്തിന്റെ വലിപ്പത്തെക്കുറിച്ചുള്ള അവബോധം ശരിക്കും മനുഷ്യബുദ്ധിയിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള പഠനങ്ങളും ഗവേഷണങ്ങളുമായിരുന്നു. ദൃശ്യപ്രപഞ്ചത്തെക്കാൾ എത്രയോ വലുതാണ് ഈശ്വര നിർമ്മിതമായ പ്രപഞ്ചം എന്ന വിശ്വാസം അതോടെ തകരുവാൻ തുടങ്ങി. പ്രപഞ്ചത്തെക്കുറിച്ച് അത്രയ്ക്ക് അറിഞ്ഞുകൂടാതിരുന്ന കാലങ്ങളിൽ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി രൂപപ്പെട്ട ഒന്നായിരുന്നു പ്രപഞ്ചമെന്നത് ഈശ്വര നിർമ്മിതമാണ് എന്നത്. അത്ഭുത പ്രപഞ്ചത്തെയും അതിലുള്ള സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചത് ആകാശങ്ങളിലിരിക്കും ദൈവമാണെന്നത് വെറും വിശ്വാസമാണെന്നും അതിൽ യുക്തിചിന്ത ലെവലേഷൻ പോലുമില്ലെന്നും ഇത്തരം ഗവേഷണങ്ങളിലൂടെ തെളിഞ്ഞു. സൂര്യചന്ദ്രാദികൾ ഉൾപ്പെട്ട സൗരയൂഥങ്ങൾ പോലെ അനേകം സൗരയൂഥങ്ങളുണ്ട് ഈ പ്രപഞ്ചത്തിൽ എന്ന കണ്ടുപിടുത്തങ്ങളും വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാൻ കരുത്തുള്ളവയായിരുന്നു. ശാസ്ത്രബോധം മനുഷ്യന് പകർന്നു നൽകിയത് പുതിയൊരു അവബോധമായിരുന്നു. സങ്കല്പങ്ങളിലും വിശ്വാസങ്ങളിലും കെട്ടിപ്പൊക്കിയുണ്ടാക്കിയ പലതും ഉടഞ്ഞു വീണേ തീരൂ എന്നായി. പ്രപഞ്ചമെന്നത് ആരാലും സൃഷ്ടിക്കപ്പെട്ടതല്ല എന്നതും അതിവിടെയുള്ളതാണെന്നും യുവതലമുറ മനസ്സിലാക്കുന്നു. തലച്ചോറിലെ രാസഘടനകൾ, സന്തോഷത്തിന്റെ ഇരിപ്പിടം, സങ്കടമുണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ എന്നു തുടങ്ങി ഒരു കാലത്ത് ഒരു ധാരണയുമില്ലാതിരുന്ന പലതിനും ഇന്ന് വ്യക്തമായ ഉത്തരമുണ്ട്, ശാസ്ത്രീയമായ വിശദീകരണങ്ങളുണ്ട്. അവയൊന്നും സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലുള്ളതല്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കപ്പെടുന്നവയാണ്. എന്നാൽ ശാസ്ത്രീയമായ ചുവടുവയ്പ്പുകളിൽ എത്തിച്ചേരുന്നതിന് ശാസ്ത്രജ്ഞന്മാർ ഭാവനകളെ ആശ്രയിക്കാറുമുണ്ട്. ആശയങ്ങളുടെ വിഭാവനയാണല്ലോ പലപ്പോഴും പ്രായോഗികതയിൽ എത്തിച്ചേരുന്നത്. ശാസ്ത്രീയമായ വസ്തുതകളുടെ തന്നെ ചുവട് പിടിച്ചുകൊണ്ട് തങ്ങൾ വിഭാവനം ചെയ്ത സാങ്കല്പിക സിദ്ധാന്തത്തിലേക്ക് ചെന്നുചേരാനുള്ള ദർശനശക്തിയാണ് അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാരെ ചന്ദ്രനിൽ എത്തിച്ചതെന്ന് മറന്നുപോവരുത്. മാനുഷിക ശക്തിയുടെ പരിമിതിയിൽ ഒതുങ്ങിക്കൂടുകയും വേറെന്തോ ശക്തിയാണ് നയിക്കുന്നതെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് ഭാവനയുടെ ചിറകിലേറി ശാസ്ത്രത്തിന്റെ തട്ടകത്തിൽ എത്താനാവില്ല. പരമ്പരാഗതമായ ആരാധനകളിൽ നിന്നും ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളുടെ മതിൽക്കെട്ടുകളിൽ നിന്നും പുറത്തുവരാതെ ഇതൊന്നും സാധ്യമാവുകയുമില്ല. നമ്മൾ സ്വയം നിർമ്മിച്ചിട്ടുള്ള പരിമിതിയുടെ മതിൽക്കെട്ടുകൾ നമ്മൾ തന്നെ മറികടന്നേ തീരൂ. അല്ലാതെ ഇനിയും പഴയ ഓലക്കെട്ടുകളാണ് ജീവിതമെന്ന് കരുതുന്ന പക്ഷം നാട് കൂടുതൽ അവികസിതമായിക്കൊണ്ടേയിരിക്കും. മറന്നുപോകരുത്.
1: പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ഒരു ലളിതഗാനം.

പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശചിന്തകൾ. ഏതൊരു വ്യക്തിക്കും സ്വയം അഭിമാനിക്കാനോ മറ്റുള്ളവരോട് പറഞ്ഞ് ഊറ്റം കൊള്ളാനോ ഉള്ള പൈതൃകവും ഭൂതകാലവും ഒക്കെ ഉണ്ടാകും. എന്റെ ഉപ്പുപ്പായ്ക്കൊരു ആനുണ്ടായിരുന്നു എന്ന ബഷീറിയൻ പ്രയോഗം പോലെ നമ്മളും ഭൂതകാലങ്ങളെക്കുറിച്ച് പറഞ്ഞ് രോമാഞ്ചമടയാറുണ്ട്. സ്വയം അഭിമാനിച്ച് ഉയർന്നു വരാനും ആത്മവിശ്വാസം ആർജിക്കുന്നതിനും ഇപ്രകാരമുള്ള ഭൂതകാല പരാമർശങ്ങൾ നല്ലതാണെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. എന്നാൽ സദാ അങ്ങനെ ഭൂതകാലങ്ങളിൽ അഭിരമിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഭാവി എന്നത് ഭൂതകാലത്തെ ആശ്രയിച്ചല്ല, പകരം വർത്തമാനമാണ് ഭാവിയെ തിളക്കമുള്ളതാക്കി മാറ്റുന്നത്. വർത്തമാനം കരുത്താർജിക്കാതെ എങ്ങനെയാണ് ഭാവി കരുത്താർജിക്കുന്നത്? ശക്തി ശക്തിയെ ആദരിക്കുന്നു എന്നൊരു ചൊല്ലുണ്ട്. വർത്തമാനത്തിന്റെ ശക്തി ഭാവിയുടെ കരുത്തിനെ ആദരിക്കും. ഭൂതകാലത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ തൽക്കാലമായ ചില ഉത്തേജനങ്ങൾക്ക് കാരണമായി എന്ന് വരാം. അത് പ്രചോദനാത്മകമായി തീരുകയും ചെയ്യും, സംശയമില്ല. 1930 രവീന്ദ്രനാഥ ടാഗോർ ബ്രിട്ടൻ സന്ദർശിക്കുന്നത്. അന്ന് ലണ്ടനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളോട് ടാഗോർ ആദ്യമായി സ്വദേശാഭിമാനം തുളുമ്പുന്ന ഭാഷയിൽ സംസാരിച്ചു. തല ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെ നടക്കാൻ ഇന്ത്യൻ വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തു. അങ്ങനെ അവരെ ഉദ്ബോധിപ്പിക്കാൻ ഇന്ത്യയുടെ പാരമ്പര്യത്തെക്കുറിച്ച് ടാഗോർ സംസാരിച്ചു. ലോകത്തിലെ ഏറ്റവും സംസ്കാരസമ്പന്നവും പൈതൃകവുമുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് ടാഗോർ ഓർമ്മിപ്പിച്ചു. വസുധൈവ കുടുംബകം എന്നു പറഞ്ഞിട്ടുള്ള ടാഗോർ ഒരു ദേശത്തിന്റെ പൈതൃകം മാത്രം ഉയർത്തിക്കാട്ടിയതിലുള്ള സാങ്കത്യം എന്തായിരിക്കും? ഇന്ത്യൻ വിദ്യാർത്ഥികളിലെ അപകർഷതാബോധം മാറ്റിയെടുക്കാൻ തൽക്കാലം അതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയിലെത്തിയ ശേഷം ദേശീയതയേക്കാൾ വലുതാണ് മാനവികത എന്ന് ആവർത്തിച്ചത്. പൈതൃകത്തെപ്പറ്റി മാത്രം ഊറ്റം കൊള്ളുന്നത് അലസതയിലേക്ക് മനുഷ്യനെ കൊണ്ടുചെന്നെത്തിക്കും. വർത്തമാനത്തിൽ ഭൂതകാലത്തെക്കുറിച്ച് മാത്രം അഭിരമിച്ചുകൊണ്ടിരുന്നാൽ കർമ്മകാണ്ഡം ശുഷ്കമായി പോകും. എന്റെ ഉപ്പുപ്പായ്ക്കൊരു ആനയുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റൂ. ഭൂതകാലത്തിലെ പ്രതാപങ്ങൾക്ക് ഭാവികാലങ്ങളെ സമ്പന്നമാക്കാനാവില്ല. സമ്പത്തുകാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്തുകാലത്ത് കാപത്ത് തിന്നാം എന്ന മൊഴി പഴയതല്ല, പുതിയതാണ്. വർത്തമാനമാണ് സമ്പത്തുകാലം, അതായത് ഇന്ന്. ഇന്ന് ചെയ്യുന്ന പ്രവൃത്തികളാണ് നാളെയെ കായ്ഫലമുള്ളതാക്കുന്നത്. ഇന്നലെയെക്കുറിച്ചുള്ള ചിന്തകളിൽ മതിമറന്നിരിക്കുകയോ ഊറ്റം കൊള്ളുകയോ ചെയ്തുകൊണ്ടിരുന്നാൽ ഇന്ന് ചെയ്യേണ്ടവ ബാക്കി നിൽക്കില്ലേ? അങ്ങനെയായാൽ അത് നാളെ എങ്ങനെയാണ് കായ്ഫലമാവുന്നത്? അതുകൊണ്ടാണ് പറയുന്നത്, ഇന്നിൽ ജീവിക്കാൻ, വർത്തമാനത്തിൽ ജീവിക്കാൻ, ഈ നിമിഷത്തിൽ ജീവിക്കാൻ. ശാസ്ത്ര സാങ്കേതികത്വങ്ങളുടെ അതിനൂതനത്വത്തിൽ വിരാജിക്കണമെങ്കിൽ ഇരുളടഞ്ഞ ഭൂതകാല ഗഹ്വരങ്ങളിൽ നിന്ന് മുക്തമായേ തീരൂ. ശാസ്ത്രത്തിന്റെ പാതകളിലൂടെ സഞ്ചരിക്കണമെങ്കിൽ പൈതൃകങ്ങളുടെ പെരുമയിൽ നിന്ന് മോചിതരാകേണ്ടതുണ്ട്. ആലസ്യതയുടെ കായൽപ്പരപ്പുകളിലേക്ക് വീഴാതെ നോക്കേണ്ടതുണ്ട്. സ്വയം ശക്തരാകേണ്ടതുണ്ട്. ശക്തർ ശക്തരെ ആദരിക്കുന്നു എന്ന വാക്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ആരുടെയും അടിമയാകാതിരിക്കുക. എന്തിന് വികാരങ്ങളുടെയോ ചിന്തകളുടെയോ പോലും അടിമകളാകാതിരിക്കണം? ചിലരുണ്ട്, തലയിൽ കയറിപ്പോയ ഒരു ചിന്തയിൽ കുരുങ്ങിപ്പോകും.

0: എട്ടുകാലി വലയിൽ കുടുങ്ങിപ്പോയ പ്രാണിയെപ്പോലെ അതിൽ കിടന്ന് ചുറ്റും. അതുപോലെയാണ് മറ്റു ചിലർ. ചില വികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോകും, അതിൽ കിടന്ന് ചുറ്റും. ഗൃഹാതുരതയിൽ കിടന്നു ചുറ്റുന്നവരുടെ അവസ്ഥയും ഇതുതന്നെയാണ്. അവർ ഇന്നലകളിൽ അഭിരമിച്ചുകൊണ്ടേയിരിക്കും. ഇന്നലകളുടെ വൈശിഷ്ട്യങ്ങളിൽ ആണ്ടുപോയവർക്ക് ഇന്നിന്റെ ഉന്മേഷം അനുഭവിക്കാനാകുമോ? ഓർത്തു നോക്കൂ. അതുകൊണ്ട് പൈതൃകങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും ഇടനാഴികളിൽ നിന്നിറങ്ങി പുത്തനാശയങ്ങളുടെ ഭൂമികകളിലൂടെ നടക്കുന്നതല്ലേ നല്ലത്? ചരിത്ര പഠനങ്ങൾ പോലെ പൈതൃക പഠനങ്ങളും ഗവേഷണങ്ങളും സാധ്യമാകണം. അതിനുമപ്പുറം ആ വള്ളങ്ങളിൽ നിന്ന് പുറത്തിറങ്ങില്ലെന്ന് ശഠിച്ചാൽ അത് ദ്രവീകരണത്തിന് കാരണമാകും. ചരിത്രത്തിന്റെ ഇടനാഴികളിലോ പൈതൃകങ്ങളുടെ ഇരട്ടറകളിലോ മനുഷ്യൻ സ്തബ്ധനാകാൻ പാടില്ല. ഭാവിയുടെ സൗര തേജസ്സുകൾ ഉൾക്കൊള്ളാൻ പാകമായ രീതിയിൽ മനുഷ്യൻ നവീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം എന്നോർക്കുക.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തുടയിലെ ഇലച്ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ. പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. CBSE 12ാം ക്ലാസ് പരീക്ഷാ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാൻ അപേക്ഷ ഇന്ന് അർദ്ധരാത്രി വരെ നൽകാം. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം നാളെ. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് മിനായിൽ തുടക്കമാകും. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. വാർത്തകൾ വിശദമായി. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു വൈകിട്ട് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ആദ്യഘട്ടത്തിൽ 66 പത്മ പുരസ്കാരങ്ങളാണ് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ സമ്മാനിക്കുന്നത്. ശേഷിക്കുന്ന 65 പേർക്ക് പുരസ്കാരങ്ങൾ പിന്നീട് സമ്മാനിക്കും. പുരസ്കാരദാന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടക്കം കേന്ദ്രമന്ത്രിമാരുടെയും പ്രമുഖരുടെയും സാന്നിധ്യം ഉണ്ടായിരിക്കും. 2 പത്മവിഭൂഷണും 6 പത്മഭൂഷണും 58 പത്മശ്രീയും ഇന്ന് സമ്മാനിക്കും. CBSE 12ാം ക്ലാസ് പരീക്ഷാ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാൻ അപേക്ഷ ഇന്നുകൂടി നൽകാം. അപേക്ഷ നൽകാൻ വിദ്യാർത്ഥികൾക്ക് മതിയായ സമയം ലഭിക്കാനാണ് ഇന്ന് അർദ്ധരാത്രി വരെ സമയം നീട്ടി നൽകിയതെന്ന് CBSE അറിയിച്ചു. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർ മൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയവും നൽകിയിട്ടുണ്ട്. ഡെസ്ക് റിപ്പോർട്ട്.
1: CBSE ഫലപ്രഖ്യാപനത്തിന് ശേഷവും പുനർ മൂല്യനിർണയ പ്രക്രിയയിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന സാങ്കേതിക പേയ്മെന്റ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി സംസാരിച്ചു. SBI, ബാങ്ക് ഓഫ് ബറോഡ, കാനറ ഇന്ത്യൻ ബാങ്കുകളുമായി സഹകരിച്ച് CBSEയുടെ പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനം പുനഃക്രമീകരിക്കാനും തീരുമാനിച്ചതായി വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. CBSE 12ാം ക്ലാസ് പരീക്ഷയുടെ മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകും. ഈ മാസം 21-22 തീയതികളിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ചില വിദ്യാർത്ഥികളിൽ നിന്നും ഫീസ് തെറ്റായി ഈടാക്കിയതെന്ന് CBSE അറിയിച്ചു.
0: ഈ മാസം 28 നടത്താനിരുന്ന സർവകലാശാല ബിരുദ പൊതുപ്രവേശന പരീക്ഷ QET UG മാറ്റിവച്ചതായി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. ബലിപെരുന്നാൾ 28 വന്ന സാഹചര്യത്തിലാണ് നടപടി. പുതിയ തീയതി വൈകാതെ അറിയിക്കുമെന്ന് NDA കേന്ദ്രങ്ങൾ പറഞ്ഞു. പശ്ചിമബംഗാളിൽ ഫൽത്ത നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി ദേബാങ്ഷു പാണ്ഡ 1,09,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. CPIM ശംഭുനാഥ് കുർമിയെയാണ് പാണ്ഡ പരാജയപ്പെടുത്തിയത്. തൃണമൂൽ കോൺഗ്രസ് ശക്തികേന്ദ്രമായ ഫൽത്തയിൽ TMC സ്ഥാനാർത്ഥി 4 സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. വോട്ടിംഗ് യന്ത്രങ്ങളിൽ വ്യാപകമായ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഫൽത്തയിലെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി ഈ മാസം 21 വീണ്ടും വോട്ടെടുപ്പ് നടത്താൻ കമ്മീഷൻ ഉത്തരവിട്ടത്. ഫൽത്ത തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയിച്ച പാണ്ഡയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹ്യമാധ്യമ കുറിപ്പിൽ അഭിനന്ദിച്ചു. സംസ്ഥാന മന്ത്രിസഭയുടെ 3-ാമത്തെ യോഗം ഇന്ന് ചേരും. അടുത്ത മാസം 15 മുതൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്നത് സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്തേക്കും. IAS ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റ വിഷയവും ചർച്ചയായേക്കും. തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച 6 ദിവസത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ക്യാമ്പ് ഐക്യ 2026 ഇന്ന് സമാപിക്കും. വൈകിട്ട് തിരുവനന്തപുരം ബെങ്ങാനൂർ BPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC പരേഡിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിക്കും. 939 കേഡറ്റുകളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. സംസ്ഥാന പോലീസ് മേധാവിയടക്കം മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും സമാപന ചടങ്ങിൽ പങ്കെടുക്കും. അങ്കണവാടികളിലെ സൌകര്യക്കുറവുകളും സാങ്കേതിക ബുദ്ധിമുട്ടുകളും ഭക്ഷണ പ്രശ്നവും സംബന്ധിച്ച വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ശിശുക്ഷേമ ഡയറക്ടറോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അങ്കണവാടികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും മന്ത്രി നിർദ്ദേശിച്ചു. കർണാടകയിലെ ഉത്തരകന്നഡ ജില്ലയിൽ ഒരു കുടുംബത്തിലെ 7 സ്ത്രീകൾ ഉൾപ്പെടെ 8 പേർ മുങ്ങിമരിച്ചു. കക്ക വാരാൻ ഇറങ്ങിയവരാണ് ഇന്നലെ ശക്തമായ ഒഴുക്കിൽപ്പെട്ട് മരിച്ചത്. കാണാതായ 3 പേർക്ക് വേണ്ടി തെരച്ചിൽ തുടരുകയാണ്. അപകടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ദുഃഖവും അനുശോചനവും അറിയിച്ചു. കോംഗോയിലെ എബോള കേസുകളുടെ എണ്ണം 900 കവിഞ്ഞതായി ഭരണകൂടം അറിയിച്ചു. രോഗബാധിതർ എന്ന് സംശയിക്കുന്ന 119 പേരാണ് ഇതുവരെ മരിച്ചത്. 904 പേരിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തി. നേരത്തെ 170 പേർ മരിച്ചെന്നായിരുന്നു റിപ്പോർട്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് മിനായിൽ തുടക്കമാകും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഇന്നലെ വൈകിട്ട് മുതൽ പുണ്യനഗരിയായ മിനായിലേക്ക് യാത്ര ആരംഭിച്ചു. ഉച്ചയ്ക്ക് 12 മുൻപ് മുഴുവൻ തീർത്ഥാടകരും മിനായിലെ കൂടാരങ്ങളിൽ താമസിക്കുന്നതോടെ ഹജ്ജിന് ഔപചാരിക തുടക്കമാകും. നാളെ പുലർച്ചെ വരെ തീർത്ഥാടകർ കൂടാരങ്ങളിലാണ് കഴിയുന്നത്. ഹജ്ജ് കർമ്മത്തിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് നാളെ പുലർച്ചെയുടെ തീർത്ഥാടകർ മൈതാനിയിലേക്ക് നീങ്ങും. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം നാളെ ഉച്ചകഴിഞ്ഞ് 3 പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പുതിയ അധ്യയന വർഷത്തെ പ്ലസ് വൺ അപേക്ഷാ സമർപ്പണം ഇന്ന് ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. കായിക രംഗത്തിന്റെ ആഗോള വ്യാപ്തിയെ ആദരിക്കാനും സ്പോർട്സിലൂടെ സമാധാനം, വികസനം, സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ശാക്തീകരണം, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്നിവയ്ക്ക് ആഗോള പിന്തുണ വളർത്തിയെടുക്കാനാണ് ഐക്യരാഷ്ട്ര സംഘടന മെയ് 25 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ഈഡൻ ഗാർഡൻസിൽ 40 തോൽപ്പിച്ചു. ആദ്യ മത്സരത്തിൽ മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസിനെ 30 പരാജയപ്പെടുത്തിയിരുന്നു. തിരുവനന്തപുരം നഗരത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെയും നഗരസഭയുടെയും സഹകരണത്തോടെ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കുടിവെള്ള പ്രശ്നത്തിനും ശാശ്വത പരിഹാരമുണ്ടാക്കും. കണ്ണമൂല വാർഡിന്റെ 1 കിലോമീറ്റർ പരിധിയിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ തടയാനും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് നിയന്ത്രിക്കാനും നഗരസഭ സ്ഥാപിച്ച 17 CCTV ക്യാമറകൾ സ്വിച്ച് ഓൺ ചെയ്യുകയായിരുന്നു മന്ത്രി. അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഗതാഗതം നിരോധിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് എത്തുന്ന വാഹനങ്ങൾ മലക്കപ്പാറയിലും ചാലക്കുടിയിൽ നിന്ന് എത്തുന്നവ വാഴച്ചാലിലും തടയും. തൃശൂരിൽ നിന്ന് ഭരിത പ്രതാപ്.
2: തമിഴ്നാട് ഭാഗത്തുനിന്ന് അതിരപ്പള്ളി ചാലക്കുടി ഭാഗങ്ങളിലേക്ക് പോകുന്നതിനായി മലക്കപ്പാറ വഴി വരുന്ന എല്ലാത്തരം വാഹനങ്ങളും മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ തടയുകയാണ് ചെയ്യുന്നത്. ഈ വാഹനങ്ങൾക്ക് വനമേഖലയിലേക്ക് ഇപ്പോൾ പ്രവേശനമുണ്ടായിരിക്കില്ല. ചാലക്കുടി അതിരപ്പള്ളി ഭാഗത്തുനിന്നും മലക്കപ്പാറ വാൽപ്പാറ ഭാഗങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലാണ് തടയുന്നത്. ഈ ഭാഗത്തുനിന്ന് സഞ്ചാരികൾക്കും മറ്റ് വാഹനങ്ങൾക്കും വാഴച്ചാലിനപ്പുറത്തേക്ക് പ്രവേശനമുണ്ടായിരിക്കില്ല. തമിഴ്നാട്ടിൽ നിന്നും തൃശൂർ എറണാകുളം ഭാഗങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാരും തിരികെ യാത്ര ചെയ്യുന്നവരും ഈ വനപാത ഒഴിവാക്കി പാലക്കാട് മണ്ണുത്തി ദേശീയപാത വഴിയുള്ള ബദൽ റൂട്ടുകൾ ഉപയോഗിക്കാനാണ് നിർദ്ദേശം.
0: സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത മുൻനിർത്തി 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. എറണാകുളം ജില്ലയിലെ ഭൂതത്താൻകെട്ട് ബാരേജിന്റെ ഷട്ടറുകൾ ഇടയ്ക്കിടെ തുറക്കുമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഡാമിൽ ഓറഞ്ച് ജാഗ്രത നൽകിയ സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. ഭവനരഹിതർക്ക് തലചായ്ക്കാൻ സുരക്ഷിത ഭവനം ഒരുക്കുന്നതിനായി കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ ആവിഷ്കരിച്ച ശ്രീഭവനം ഒരുമയിൽ ഉയരും കൂട് പദ്ധതിക്ക് കാസർഗോഡ് ചീമേനിയിൽ തുടക്കമിട്ടു. കാസർഗോഡ് നിന്ന് പി ജഗന്നിവാസൻ.
3: പൂർണമായും ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ മാതൃകാ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനവും ആദ്യ വീടിന്റെ തറക്കല്ലിടലും കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ നിർവഹിച്ചു. കുടുംബശ്രീ അംഗങ്ങൾ തങ്ങളുടെ വീടുകളിൽ സൂക്ഷിക്കുന്ന കുടുക്കുകളിൽ നിന്നും വഞ്ചികളിൽ നിന്നും ഒരു ദിവസം കുറഞ്ഞത് 1 രൂപ വീതം 100 ദിവസം മാറ്റിവെച്ചാണ് പദ്ധതിക്കുള്ള ഫണ്ട് സമാഹരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അംഗീകരിച്ച ലൈഫ് മിഷൻ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും വിവിധ സാങ്കേതിക മാനദണ്ഡങ്ങളാൽ വീട് ലഭിക്കാതെ പോയവരെയാണ് ഈ പദ്ധതിക്കായി പരിഗണിക്കുന്നത്.
0: മുതിർന്ന കോൺഗ്രസ് നേതാവും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനുമായ മംഗലം ഗോപിനാഥ് അന്തരിച്ചു. 88 വയസ്സായിരുന്നു. ഇന്നലെ വൈകിട്ട് മഞ്ചേരിയിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മുൻ AICC അംഗമായ മംഗലം ഗോപിനാഥ് അലമീൻ, മലബാർ ടുഡേ തുടങ്ങിയ പത്രങ്ങളുടെ പത്രാധിപരായിരുന്നു. KPCC അംഗമായും പ്രവർത്തിച്ചു. സംസ്കാരം ഉച്ചയ്ക്ക് മഞ്ചേരി വെട്ടേക്കോട് നടത്തും. ബലിപെരുന്നാളിനോടനുബന്ധിച്ച സപ്ലൈകോ

തപാൽ കിറ്റുകൾ നാളെ കൂടി വിൽപ്പനശാലകളിൽ നിന്ന് ലഭ്യമാകുമെന്ന് സിവിൽ സപ്ലൈസ് വകുപ്പ് അറിയിച്ചു. 10 സാധനങ്ങളടങ്ങിയ 1101 രൂപയുടെ കിറ്റ് 850 രൂപയ്ക്കാണ് നൽകുന്നത്. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമലയിൽ വൈകിട്ട് നട തുറക്കും. നാളെയാണ് പ്രതിഷ്ഠാദിനം. പൂജകൾ പൂർത്തിയാക്കി നാളെ രാത്രി 10 നട അടയ്ക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു വൈകിട്ട് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. CBSE 12ാം ക്ലാസ് പരീക്ഷാ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാൻ അപേക്ഷ ഇന്ന് അർദ്ധരാത്രി വരെ നൽകാം. 2ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം നാളെ. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് മിനായിൽ തുടക്കമാകും. ഇന്ന് ലോക ഫുട്ബോൾ ദിനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. രാവുടുങ്ങി ഒരു പകൽ പിറക്കുകയാണ്. നിറമുള്ള പൂവുകൾ പരിശോഭിക്കാൻ തുടങ്ങുന്നു. ചലനാത്മകമായി തുടങ്ങുന്ന തെരുവുകൾ കിളികൾ ഉണർന്ന് ആകാശങ്ങൾ തേടി പറന്നു കഴിഞ്ഞു. കൂടണയാൻ തിരികെ എത്തും വരെ അതിരുകളില്ലാതെ പറന്നുകൊണ്ടേയിരിക്കുന്ന പക്ഷികൾ, എങ്ങും എവിടെയും ചലനം, ജീവിതത്തെ ഉണർത്തുന്ന, ജീവിതത്തെ ഉയർത്തുന്ന തുടിതാളമേളങ്ങൾ. ഹർഷോന്മാദമായ ഈ ഭൂമികയിൽ സജീവമായിരിക്കാൻ കഴിയുന്നതേക്കാൾ ഹൃദ്യമായി മറ്റെന്തിരിക്കുന്നു? മധുരോദാരമായ ജീവിതം, അത് സജീവമായിരിക്കുന്നതിനേക്കാൾ ഉന്മത്തമായി മറ്റെന്തിരിക്കുന്നു? പ്രിയ ശ്രോതാക്കളെ, നിരാശയുടെ പുതപ്പുകൾ വലിച്ചെറിയൂ, ഉണരൂ, എഴുന്നേൽക്കൂ. സുഖദുഃഖ മഞ്ചാടി മണി കോർത്തൊരു പല്ലാങ്കുഴി കളിക്കുന്നു നാം എന്ന കവിവാക്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ അനുഭവിക്കാത്തവരായി ആരുമില്ല. അതൊക്കെ ഉണ്ടാവും, നിരാശയുടെ മഞ്ഞു മുടരുതന്നേയുള്ളൂ. നോക്കൂ, നടന്നേറുവാൻ ഇനിയുമുണ്ട് ഏറെ ദൂരങ്ങൾ. ഉണരാം, എഴുന്നേൽക്കാം, കർമ്മോത്സുകരാകാം. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഒരു പ്രഭാതഗീതം.

0: മഴയായാലും വെയിലായാലും പ്രഭാതത്തിന് അതിൻ്റെതായ ഒരു ചാരുതയുണ്ട്. പൊന്നുള്ളി തൂകിയെത്തുന്ന പ്രഭാതങ്ങൾക്കാണ് ഭംഗി കൂടുതൽ എന്ന് പറയുന്നത് ശരി തന്നെയാണ്. എന്നാലും മഴ തൂകി നിൽക്കുന്ന വെളുപ്പാൻ കാലങ്ങൾക്കുമുണ്ട് കാവ്യാത്മകമായ ഒരു ഭംഗി. അപ്പൊ ചോദിക്കും, മഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾക്കോ എന്ന്. പിന്നെ അതിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. കോടമഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾ കണ്ടിട്ടുണ്ടോ? അറിയാതെ പാടിപ്പോകും നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ എന്ന്. ജ്യോതിർമയ്യാം ഉഷസിനെ വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ എന്ന കവിഭാവന. അതേക്കാൾ സുന്ദരമായി പ്രഭാതത്തെ വർണ്ണിക്കുന്നത് എങ്ങനെയാണ്? ഒന്നോർത്തു നോക്കൂ. സത്യത്തിൽ കവിതകളാണ് കാലാതീത സൗന്ദര്യാത്മകമായി പ്രഭാതങ്ങളെ മനസ്സിൽ മാസ്മരികമായി നിറച്ചു തന്നത്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് അകം കവിതകളെ കുറിച്ച് കേൾക്കാം. സംഘകാല തമിഴിലെ ശൃംഗാര കവിതകളെയാണ് പൊതുവെ അകം കവിതകൾ എന്ന് പറയുന്നത്. AD 5 ഉം 6 ഉം ശതകങ്ങളാണ് അകം കവിതകളുടെ കാലഘട്ടമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. അകം കവിതകൾ, പുറം കവിതകൾ എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളുള്ള സംഘം കൃതികളിലെ അകം കവിതകൾ മിക്കവാറും പ്രണയ കവിതകളാണ്. ഇതിൽ പുറംവീര ചരിത കാവ്യങ്ങളാണ് നക്കീരർ, ഔവയ്യാർ, കാവിലർ, പരണർ, മാമൂലനാർ തുടങ്ങിയവരാണ് അകം കവികളിൽ പ്രധാനികൾ. കുറിഞ്ചിത്തിണൈ, പാലൈത്തിണൈ, മുല്ലൈത്തിണൈ, മരുതത്തിണൈ, നെയ്തൽ തിണൈ എന്നിങ്ങനെ അകം കവികളെ 5 ആയി തിരിച്ചിരിക്കുന്നു. വിരഹ പാരവശ്യമാണ് നെയ്തൽ പാട്ടുകളുടെ മുഖമുദ്ര. പരസ്ത്രീ ഗമനമാണ് മരുതം പാട്ടുകളിൽ. അകം കൃതികളുടെ പ്രതിപാദനം നാടോടി പാട്ടുകളുടെ രീതിയിലാണ്. ദൈനംദിന ജീവിതത്തിന്റെ ചിത്രം അകം കൃതികളിൽ നിറഞ്ഞു നിൽക്കുന്നു. അഭിലാഷം, ചിന്ത, ചടവ്, ഗുണകീർത്തനം, ലജ്ജാനാശം, ഉവേശം, വിസ്മൃതി, മൂർച്ച, മരണം എന്നീ കാമാവസ്ഥകളെക്കുറിച്ചുള്ള വർണ്ണനകൾ അകം കൃതികളെ അക്കാലത്ത് അങ്ങേയറ്റം ജനകീയമാക്കിയിട്ടുണ്ടാവണം. നറ്റിണൈ, കുറുംതൊണൈ, അകാനനൂറ്, ഐങ്കർനൂറ്, കാലിത്തുകൈ എന്നീ കാവ്യസമാഹാരങ്ങളാണ് അകം കൃതികളിൽ പ്രധാനമായി ഉൾപ്പെടുന്നത്. പരണർ, മാങ്കുടിക്കീഴാർ, ഇളന്തരയനാർ, പെരുങ്കടുങ്കോ, തനിമകനാർ, കണ്ണൻ കൊറ്റനാർ തുടങ്ങിയവരാണ് നെറ്റിണൈ വിഭാഗത്തിലെ പ്രധാന കവികൾ. 175 കവികളുടെ കവിതകൾ പാണ്ഡ്യരാജാവായ പന്നാട് താന്തുവാറിന്റെ ആജ്ഞപ്രകാരമാണ് സമാഹരിച്ചിരിക്കുന്നത്. സംഘകാലത്തിന്റെ ഒടുവിലാണ് ഇവ സമാഹരിക്കപ്പെട്ടത് എന്നും മനസ്സിലാക്കാനാവും. നൽത്തിണയാണ് നറ്റിണയായിരിക്കുന്നത്. ചെറിയ പദ്യങ്ങളുടെ സമാഹാരമാണ് കുറുംതൊകൈ. 205 കവികളുടെ കാവ്യസമാഹാരമാണ് കുറുംതൊകൈ. അഞ്ചിലാത്തയാർ, കണ്ണൻ കൂത്തനാർ എന്നിവരും ആദിമണയാർ, ആളൂർ നന്മുല്ലയാർ, ഉൺപിഞ്ഞൈ, ഒക്കൂർ മാച്ചാത്തിയാർ, ഔവയാർ, കച്ചിപ്പോട്ട് നന്നാക്കയ്യാർ, കാക്കെ പാടിനിയാർ, നച്ചെണ്ണയാർ, നന്നാക്കയ്യാർ, പൂമ്പുണിത്തിരയാർ, വെള്ളിവീതയാർ തുടങ്ങിയ കവയിത്രികളും കുറുംതൊകൈ വിഭാഗത്തിൽപ്പെടുന്നവരാണ്. 401 കവിതകളാണ് കുറുംതൊകയിൽ സമാഹരിക്കപ്പെട്ടിരിക്കുന്നത്. കൃത്യമായ രചനാകാലം നിർണയിക്കപ്പെട്ടിട്ടില്ലാത്ത കാവ്യസമാഹാരങ്ങളാണ് അകനാനൂറ്. പാണ്ഡ്യരാജാവായ ഉക്കിര പെരുവഴുതിയുടെ നിർദ്ദേശപ്രകാരം മധുരൈ ഉവ്വൂരി കുടികിഴാർ മകൻ ഉരുത്തിരജമൻ ആണ് അകനാനൂറ് സമാഹരിച്ചത്. 400 പാട്ടുകളുള്ള അകനാനൂറിന്റെ ആദ്യത്തെ 120 പാട്ടുകൾ കളയറ്റി ആനയെ നിരയ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്നുവെച്ചാൽ കൊമ്പനാനകളുടെ നിര. 121 മുതൽ 300 വരെയുള്ള പാട്ടുകൾക്ക് മണിമിടേ പവളം എന്നാണ് പേര്. അത് കഴിഞ്ഞ് 400 വരെയുള്ള പാട്ടുകൾ നിത്തിലക്കോവി എന്നാണ് അറിയപ്പെടുന്നത്. ഏകപത്നി വ്രതത്തിന്റെ മഹത്വം പ്രകടമാക്കുന്ന കൃതി കൂടിയാണ് അകനാനൂറ്. യാനേക്കാട് ചേമാന്തരൻ ചേകൽ ഇരുമ്പുറൈ എന്ന ചേരരാജാവിന്റെ ആജ്ഞപ്രകാരം പുലത്തുറൈ മുറ്റിയ കൂടലൂർ കിഴാർ സമാഹരിച്ച കൃതിയാണ് ഐങ്കർനൂറ്. കുറിയതായ 500 ഐങ്കർനൂറ്. 3 മുതൽ 6 വരെ വരികളുള്ള 500 പാട്ടുകളും ഒരു കടവുൾ വാഴ്ത്തുമാണ് ഐങ്കർനൂറിലുള്ളത്. അമ്മുവനാർ, കപിലർ, ലാന്തയാർ, പെയാർ എന്നിവർ 100 പാട്ടുകൾ വീതം രചിച്ചിരിക്കുന്നു. സംഘകാലത്തിന് ശേഷം വിരചിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന കൃതിയാണ് കലിത്തുറൈ. കലിവൃത്തത്തിലാണ് കവിതകൾ രചിച്ചിരിക്കുന്നത് എന്നതുകൊണ്ടാണ് കലിത്തുകൈ എന്ന പേര് വന്നിരിക്കുന്നത്. 150 കവിതകളുടെ സമാഹാരമാണ് കലിത്തുകൈ. ശിവസ്തുതിയിൽ തുടങ്ങി സ്നേഹഗീതങ്ങളിലേക്കാണ് കലിത്തുക സഞ്ചരിക്കുന്നത്. പാലൈ, കുറിഞ്ചി, മരുതം, മുല്ലൈ എന്നിങ്ങനെ 5 ഭാഗങ്ങളാണ് കലിത്തുകൈക്കുള്ളത്. ഇതിൽ നൈതൽ എഴുതിയ നല്ലന്തുവനാർ ആണ് കലിത്തുകയെ സമാഹരിച്ചിരിക്കുന്നത്. ഈടുറ്റ കവിതകളുടെ സമാഹാരമാണ് അകം കൃതികൾ എല്ലാം തന്നെ.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് LR മധുജൻ.

ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, ആഴമേറിയ താഴ്വരകൾ, ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു മേഘത്തെ പോലെയായിരുന്നു ഞാൻ. അങ്ങനെയായിരുന്നു എന്റെ യാത്ര. അതിനിടയിൽ എപ്പോഴും ആണ് ഒരു ജനക്കൂട്ടം ഞാൻ കാണുന്നത്. എന്നാൽ അത് മനുഷ്യരായിരുന്നില്ല, നർത്തകികളായിരുന്നു. താനും കാവ്യഭംഗിയുടെ കമനീയത മുഴുവൻ വരികളിൽ ആവാഹിച്ച വേർഡ്സ്വർത്തിന്റെ ഡാഫുഡൽസ് പൂക്കൾ. തടാകത്തിന്റെ തീരത്തും പച്ചമരങ്ങൾക്കിടയിലും അവ നിറഞ്ഞു നിൽക്കുന്നു. ഇളങ്കാറ്റിന്റെ താളത്തിനൊത്ത് അവ ഉല്ലസിച്ച് പറക്കുന്നു, ആനന്ദ നൃത്തമാടുന്നു. ആകാശഗംഗയിൽ

തിളങ്ങുന്ന താരങ്ങളെ പോലെ പൂക്കളുടെ നിരകൾ അനന്തമായി നീണ്ടുപോകുന്നു. കായൽക്കരയുടെ ഓരത്ത് ഒരൊറ്റ നോട്ടത്തിൽ 10,000 പൂക്കൾ, തിരച്ചാർത്തുകൾ. ഇത്രയേറെ ആനന്ദത്തിന്റെ കൂട്ടായ്മയിൽ ആർക്കാണ് പ്രസന്നവദനർ ആകാതിരിക്കാനാവുന്നത്? ധന്യതയാർന്ന് പ്രശാന്തമാകാതിരിക്കാനാവുന്നത്? അത്രമേൽ അനവദ്യമായി ഹൃദയത്തെ സ്പന്ദിക്കാനാവുന്ന പാട്ടുകളിലും ധന്യതയാർന്ന് പോവില്ലേ? നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കമനീയതയുടെ കരൾ മുഴുവൻ കടമായി വാങ്ങി വിരചിച്ച ഒരു ഗാനത്തിന്റെ സുഖദ ശ്രവ്യത.

ഈ ദിനത്തിലേക്ക് കൺതുറക്കൂ. ഇതല്ലോ ജീവിതത്തിന്റെ അന്തസത്ത. ഹ്രസ്വമായ ഈ യാത്രയിൽ ഒളിഞ്ഞിരിക്കുന്നത് എത്ര നിഗൂഢ തത്വങ്ങൾ, പൊരുളുകൾ. ഇതിലുണ്ട് അന്തർലീനം, ധന്യതയും കർമ്മത്തിൻ തേജസ്സും വിജയത്തിൻ ശക്തിസാരവും. ഇന്നലെ എന്നത് വെറുമൊരു സ്വപ്നമായി മാഞ്ഞുപോയി. നാളെ എന്നതോ കേവലമൊരു കാഴ്ച മാത്രം. ഇന്ന് സുകൃതമായാൽ ഓരോ ഇന്നലെയും ആനന്ദ സ്വപ്നം, ഓരോ നാളെയും പ്രത്യാശയുടെ ദർശനം. സുഹൃത്തെ, കൂട്ടുകാരി, കൺതുറക്കൂ. ഈ ദിനത്തെ നോക്കൂ, എത്ര ഹൃദ്യമീ ദിനമെന്ന് മനസ്സിൽ കരുതൂ. ജീവിതം ഒരു ഉണർത്തുപാട്ടായിരിക്കുന്നു, അതൊരു ഉറക്കുപാട്ടായിരിക്കുന്നുമില്ല. അതീവ ധന്യതയാർന്ന ഈ പകലിന് സ്വാഗതമരുളൂ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കർണികാര ശോഭയാർന്ന ഒരു കവിത.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഭീകരതയെ നേരിടുന്നതിൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും സമാന അഭിപ്രായമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഗോത്രസമൂഹങ്ങളെ ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കാൻ പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. CBSE 12 ക്ലാസ് ഉത്തരക്കടലാസുകളുടെ പകർപ്പിനായി അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 40 runs പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാര വിതരണം. ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് ഈ വർഷം പ്രഖ്യാപിച്ചത്. പുരസ്കാര ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. 2 പത്മവിഭൂഷൺ, 6 പത്മഭൂഷൺ, 58 പത്മശ്രീ എന്നിവയുൾപ്പെടെ 66 പുരസ്കാരങ്ങളാണ് രാഷ്ട്രപതി ഇന്ന് വിതരണം ചെയ്യുക. ബാക്കിയുള്ളവ പിന്നീട് നൽകും. കേരളത്തിൽ നിന്നും KT തോമസ്, പി നാരായണൻ, VS സച്ചിദാനന്ദൻ, മമ്മൂട്ടി എന്നിവരുൾപ്പെടെ 8 പേരാണ് പുരസ്കാരത്തിന് അർഹരായത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, ഊർജ്ജം, മൊബിലിറ്റി, പ്രാദേശിക സുരക്ഷ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന മേഖലകളെക്കുറിച്ച് ചർച്ച ചെയ്തു. കടൽ മാർഗമുള്ള സുരക്ഷിതവും സുഗമവുമായ വാണിജ്യം ഉറപ്പാക്കുന്നതിൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും ഒരേ നിലപാടാണുള്ളതെന്ന് പശ്ചിമേഷ്യൻ സാഹചര്യം സൂചിപ്പിച്ചുകൊണ്ട് ശ്രീ ജയശങ്കർ പറഞ്ഞു. സംഭാഷണത്തിനും നയതന്ത്രത്തിനും മുൻഗണന നൽകണമെന്നും അദ്ദേഹം ആവർത്തിച്ചു. ഭീകരതയെ എല്ലാ തലങ്ങളിലും നേരിടുന്നതിൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും സമാന അഭിപ്രായമാണുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്നലെ ന്യൂഡൽഹിയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ 250th സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ സന്ദർശനം ഇന്ത്യ യുഎസ് ബന്ധത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതായി ശ്രീ ജയശങ്കർ പറഞ്ഞു. അമേരിക്കയുടെ 250th സ്വാതന്ത്ര്യ വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ ഇന്നലെ നടന്ന പരിപാടിക്കിടെ യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോണിൽ സംസാരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നല്ല സൌഹൃദമാണെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഇതിനു മുൻപ് ഇത്രയും അടുത്തിട്ടില്ലെന്നും ട്രംപ് പറഞ്ഞു. എല്ലാ ഗോത്രസമൂഹങ്ങളെയും ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കാൻ പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ ജൻജാതി സംസ്കൃതി സമാഗമത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏകീകൃത സിവിൽ കോഡ് ഒരു ഗോത്രാവകാശങ്ങളെയും ലംഘിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: UCC से कोई वनवासी अधिकारों का अतिक्रमण नहीं होने वाला है. दो राज्यों में हमने UCC को लागू किया है, गुजरात और उत्तराखंड. UCC से कोई वनवासी भाई कोई जनजाति का परंपराओं के साथ खिलवाड़ नहीं होने वाला है.
0: ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള വ്യാപിക്കുന്ന സാഹചര്യത്തിൽ കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങളിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകി. വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ആഫ്രിക്കയുടെ രോഗനിവാരണ പ്രതിരോധ കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യ അടിയന്തര വൈദ്യസഹായ കിറ്റുകൾ അയച്ചു. കേരളത്തിലും സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. കോംഗോയുടെ കിഴക്കൻ മേഖലയിൽ എബോള എന്ന് സംശയിക്കപ്പെടുന്ന

0: ജെറ്റിന് അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ വ്യാപകമായ ആക്രമണങ്ങൾ നടത്തിയതാണ് പശ്ചിമേഷ്യയിലുടനീളം സംഘർഷത്തിന് കാരണമായത്. CBSE 12-ാം ക്ലാസ് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പിനായി അപേക്ഷിക്കാനുള്ള സമയപരിധി ഒരു ദിവസം കൂടി നീട്ടി. അപേക്ഷകൾ നൽകാനുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്നുകൂടി സൌകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതേസമയം ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകുമെന്നും അപേക്ഷിച്ച എല്ലാവർക്കും പകർപ്പുകൾ ലഭ്യമാക്കുമെന്നും ബോർഡ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയിച്ച BJP സ്ഥാനാർത്ഥി ദേവാംശു പാണ്ഡെയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. പശ്ചിമബംഗാളിന്റെ പുരോഗതിക്കായി തുടർന്നും പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ മാസം 28-ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന CUET UG പരീക്ഷകൾ മാറ്റിവച്ചതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ബക്രീദ് അവധിയിലുണ്ടായ മാറ്റം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് NTA അറിയിച്ചു. പുതുക്കിയ പരീക്ഷാ തീയതികൾ ഉടൻ പ്രഖ്യാപിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 01140759000 എന്ന നമ്പറിലോ CUET UGINTA.AIC.IN എന്ന ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടാവുന്നതാണ്. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 40 റൺസിന് പരാജയപ്പെടുത്തി. ഇന്നലെ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഡൽഹി ക്യാപിറ്റൽസ് നിശ്ചിത ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 203 റൺസ് നേടി. എന്നാൽ മറുപടി ബാറ്റിംഗിനിറങ്ങിയ കൊൽക്കത്തയ്ക്ക് 18.4 ഓവറിൽ 163 റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ. മുംബൈയിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസിനെ 30 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. മനുഷ്യനെ ഒന്നിപ്പിക്കുന്ന ജനകീയ കായിക ഇനമായ ഫുട്ബോളിന്റെ ശക്തിയും സൌന്ദര്യവും വാക്കുകൾക്കതീതമാണ്. മൈതാനങ്ങളെ ത്രസിപ്പിച്ച അമരന്മാരായ ഫുട്ബോൾ വിസ്മയങ്ങളെ സ്മരിക്കാനുള്ള അവസരം കൂടിയാണ് ഈ ദിനം. ദിവസേനയുള്ള വ്യായാമവും ശാരീരിക പ്രവർത്തനങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിന് ഫിഫയും ലോകാരോഗ്യ സംഘടനയും നയിക്കുന്ന ആഗോള ക്യാമ്പയിനോടനുബന്ധിച്ച് സജീവമായി തുടരൂ എന്ന പ്രമേയത്തിലാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: രാജ്യത്തിന്റെയും വർണ്ണത്തിന്റെയും വംശീയതയുടെയും സമ്പത്തിന്റെയും അതിർവരമ്പുകളെല്ലാം മറന്ന് ജനങ്ങൾ ഒന്നിക്കുന്ന ലോകത്തിലെ ഭൂരിഭാഗം മനുഷ്യർക്കും ജീവശ്വാസമായ കായിക വിനോദമാണ് ഫുട്ബോൾ. 1924 May 25 പാരീസിൽ നടന്ന വേനൽക്കാല ഒളിമ്പിക്സ് ഗെയിംസിനിടെ നടന്ന ആദ്യ അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഓർമ്മയ്ക്കായാണ് UN ലോക ഫുട്ബോൾ ദിനം പ്രഖ്യാപിച്ചത്. 2 ആഴ്ചകൾക്കപ്പുറം ലോകം ഒരു കാൽപന്തായി ചുരുങ്ങി ഭൂമിയോളം വികസിക്കുന്ന ഫിഫ ലോകകപ്പിന്റെ പടിവാതിക്കലെത്തി നിൽക്കെ ഈ ഫുട്ബോൾ ദിനം ഏറെ സവിശേഷമാകുന്നു.
0: അടുത്ത മാസം ആരംഭിക്കുന്ന ഫുട്ബോൾ ലോകകപ്പിന് മുന്നോടിയായി ബേസ് ക്യാമ്പ് അമേരിക്കയിൽ നിന്നും മെക്സിക്കോയിലേക്ക് മാറ്റാൻ തീരുമാനിച്ച ഇറാൻ ഫുട്ബോൾ ടീം. ഇക്കാര്യത്തിൽ ഇറാന് ഫിഫയുടെ അംഗീകാരം ലഭിച്ചു. പശ്ചിമേഷ്യയിലെ പ്രാദേശിക സംഘർഷങ്ങൾക്കിടെ 5 ദിവസത്തെ വാർഷിക ഹജ്ജ് തീർത്ഥാടനം ഇന്ന് ആരംഭിക്കുന്നു. ലോകമെമ്പാടുമുള്ള 1.6 ദശലക്ഷത്തിലധികം പേരാണ് മക്കയിൽ നിന്നും സൌദി അറേബ്യയിലെ മിനായിൽ ഒത്തുകൂടാനുള്ള യാത്ര ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും 1,75,000 തീർത്ഥാടകർ ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഈ മാസം 28 വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ തുടർച്ചയായ 2-ാം ദിവസമായ ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള മഞ്ഞ ജാഗ്രതയാണ്. ഇന്നലെ ഓറഞ്ച് ജാഗ്രതയുണ്ടായിരുന്ന എറണാകുളം ജില്ലയിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വയനാട് ജില്ലയിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കുമുണ്ട്.
0: തൃശൂർ അതിരപ്പിള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഗതാഗതത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. തമിഴ്നാട് ഭാഗത്തുനിന്നും അതിരപ്പിള്ളി ചാലക്കുടി ഭാഗങ്ങളിലേക്ക് മലക്കപ്പാറ വഴി വരുന്ന വാഹനങ്ങളെ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിലും ചാലക്കുടി അതിരപ്പിള്ളി ഭാഗത്തുനിന്നും മലക്കപ്പാറ വാൽപ്പാറ ഭാഗങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങളെ വാടച്ചാൽ ചെക്ക് പോസ്റ്റിലും തടയും. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഭീകരതയെ നേരിടുന്നതിൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും സമാന അഭിപ്രായമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ഗോത്ര സമൂഹങ്ങളെ ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കാൻ പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി

0: അമിത് ഷാ. CBSE 12-ാം ക്ലാസ് ഉത്തരക്കടലാസുകളുടെ പകർപ്പിനായി അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 40 റൺസിന് പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത
1: 1.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. അവനവൻ ചിന്തിക്കുന്നത് എന്താണെന്ന് അവനവന് ബോധം വേണം. അല്ലാത്ത പക്ഷം അവനവനിൽ തന്നെ പൂണ്ടു കിടക്കാനേ പറ്റൂ, ഉന്നതി ഉണ്ടാവൂല. ഇങ്ങനെ കേട്ടത് കുട്ടിക്കാലത്താണ്. ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന മാധവി അമ്മൂമ്മയാണ് അങ്ങനെ പറഞ്ഞിരുന്നത്. പല പല സന്ദർഭങ്ങളിലും അവർ അത് പറഞ്ഞിരുന്നു എന്നതാണ്. കുട്ടിക്കാലത്ത് വെറും വാക്കുകളായേ കണ്ടിരുന്നുള്ളൂ, പക്ഷെ ഒരുപാട് അർത്ഥങ്ങളുള്ള വാചകങ്ങളാണ് അവ എന്ന് ബോധ്യപ്പെടാൻ സമയമെടുത്തു. അവനവൻ ചിന്തിക്കുന്നത് എന്താണെന്ന് അവനവന് ബോധം വേണം. അപാര സുന്ദരമായൊരു പ്രായോഗിക തത്വശാസ്ത്രമാണത് എന്ന് ഇന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഉയർന്ന മാനസികാരോഗ്യത്തിന്റെ തന്നെ ലക്ഷണമാണത്. ഒന്നാലോചിച്ചു നോക്കൂ, നമ്മുടെ ചിന്തകളെക്കുറിച്ച് നമുക്ക് നല്ല ബോധമുണ്ട്, അതുകൊണ്ട് തന്നെ അത് തിരുത്താനും പരിഷ്കരിക്കാനും നമുക്ക് കഴിയും. മനുഷ്യൻ സ്വയം റിഫൈൻ ചെയ്യപ്പെടുന്ന അവസ്ഥ, അത് അനുനിമിഷം പുതിയതാക്കിക്കൊണ്ടേയിരിക്കും. നാം ഓരോരുത്തരും ഓരോ നിമിഷവും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ സ്വന്തം ചിന്തകളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാനിപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്, എന്തുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇങ്ങനെ തോന്നുന്നത് എന്ന് സ്വയം ചോദിച്ചിട്ടുണ്ടോ? ന്യൂറോ സയൻസ് പ്രകാരം ബുദ്ധിയുടെ ഏറ്റവും ഉന്നതമായ തലമാണ് മെറ്റാകോഗ്നിഷൻ. ലളിതമായി പറഞ്ഞാൽ സ്വന്തം ചിന്തകളെക്കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവ്. നമ്മുടെ ജീവിതത്തിന്റെ ഭൂരിഭാഗം സമയവും നമ്മുടെ തലച്ചോറ് ഒരു ഓട്ടോ പൈലറ്റ് മോഡിലാണ് പ്രവർത്തിക്കുന്നത്. വിമാനം പറത്തുമ്പോൾ പൈലറ്റിന്റെ സഹായമില്ലാതെ തനിയെ പറക്കുന്നത് പോലെ സാഹചര്യങ്ങളോട് യാന്ത്രികമായി പ്രതികരിക്കുന്ന രീതിയാണ് ഇത്. ആരെങ്കിലും ഒന്ന് പ്രകോപിപ്പിച്ചാൽ ഉടൻ ദേഷ്യപ്പെടുക, ആഴത്തിൽ ചിന്തിക്കാതെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുക, വർഷങ്ങളായി തുടരുന്ന ശീലങ്ങൾ ആവർത്തിക്കുക, ഇതെല്ലാം ഓട്ടോ പൈലറ്റ് മോഡിന്റെ ലക്ഷണങ്ങളാണ്. എന്നാൽ യഥാർത്ഥ ബുദ്ധിമാന്മാർ ഈ യാന്ത്രികതയെ മറികടക്കുന്നവരാണ്. മനഃശാസ്ത്രജ്ഞനായ ഡാനിയൽ കാനെമാൻ മനുഷ്യന്റെ ചിന്താരീതിയെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഒന്ന്, വേഗത്തിലുള്ളതും വികാരപരമായതുമായ സിസ്റ്റം. ഇതിൽ നമ്മൾ ചിന്തിക്കാതെയാണ് പ്രതികരിക്കുന്നത്. പാമ്പിനെ കാണുമ്പോൾ ഭയന്നോടുന്നത് ഇതിനുദാഹരണമാണ്. രണ്ട്, സാവധാനത്തിലുള്ളതും യുക്തിപരമായതുമായ സിസ്റ്റം, സിസ്റ്റം ടു. ഇവിടെയാണ് മെറ്റാകോഗ്നിഷൻ നടക്കുന്നത്. നമ്മുടെ തലച്ചോറിന്റെ ഘടന നോക്കിയാൽ ഇതിന് പിന്നിലെ ശാസ്ത്രം വ്യക്തമാകും. നമ്മൾ ഓട്ടോ പൈലറ്റിൽ ദേഷ്യപ്പെടുമ്പോൾ തലച്ചോറിലെ വികാര കേന്ദ്രമായ അമിഗ്ഡലയാണ് ഭരണം നടത്തുന്നത്. എന്നാൽ ഞാൻ എന്തിന് ഇപ്പോൾ ദേഷ്യപ്പെടണം എന്ന് നാം സ്വയം ചോദിക്കുന്ന നിമിഷം നമ്മുടെ തലച്ചോറിന്റെ മുൻഭാഗത്തുള്ള പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഉണരുകയായി. മസ്തിഷ്കത്തിലെ സിഇഒ എന്നാണ് ഈ ഭാഗം അറിയപ്പെടുന്നത്. വികാരങ്ങളെ പിടിച്ചു നിർത്താനും യുക്തിപൂർവം തീരുമാനമെടുക്കാനും ഈ ഭാഗം നമ്മെ സഹായിക്കുന്നു. എങ്ങനെയാണ് നമുക്ക് മെറ്റാകോഗ്നിഷൻ ശീലിക്കാൻ കഴിയുക? ഇതിന് പ്രധാനമായും മൂന്ന് ഘട്ടങ്ങളാണ് ഉള്ളത്. ഒന്ന്, നിരീക്ഷണം അഥവാ മോണിറ്ററിംഗ്. നമ്മുടെ ചിന്തകളെ ദൂരെ നിന്നൊരാൾ നോക്കുന്നത് പോലെ ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന്, ഒരു തർക്കത്തിനിടയിൽ എനിക്കിപ്പോ വല്ലാതെ ദേഷ്യം വരുന്നുണ്ട് എന്ന് സ്വയം തിരിച്ചറിയുന്നതാണ് ഒന്നാം ഘട്ടം. രണ്ട്, വിശകലനം അഥവാ ഇവാലുവേഷനാണ്. ആ തോന്നൽ ശരിയാണോ എന്ന് പരിശോധിക്കുക. ഈ ദേഷ്യം ഇപ്പോൾ ആവശ്യമുണ്ടോ? ഇത് ഈ പ്രശ്നം പരിഹരിക്കാൻ സഹായിക്കുമോ എന്ന് ചിന്തിക്കുക. മൂന്നാമത്തേത് നിയന്ത്രണം അഥവാ റെഗുലേഷനാണ്. ഓട്ടോ പൈലറ്റ് നൽകുന്ന മോശം പ്രതികരണത്തെ തടഞ്ഞ് ബോധപൂർവമായ ഒരു തീരുമാനം എടുക്കുക. ദേഷ്യപ്പെടുന്നതിന് പകരം ശാന്തമായി സംസാരിക്കാൻ തിരഞ്ഞെടുക്കുന്നത് ഇവിടെയാണ്.

ലോകത്ത് വൻ വിജയം നേടിയ വ്യക്തികളിൽ നടത്തിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അവരിൽ 90% പേരും മികച്ച മെറ്റാ കോഗ്നിറ്റീവ് കഴിവുള്ളവരാണ് എന്നാണ്. പ്രതിസന്ധികളിൽ പതറാതെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചിന്തകളെ ക്രമീകരിക്കാൻ അവർക്ക് കഴിയുന്നു. സങ്കീർണമായ പ്രശ്നങ്ങളെ ലളിതമായി പരിഹരിക്കാനും മികച്ച തീരുമാനങ്ങൾ കൈക്കൊള്ളാനും ഈ കഴിവ് അവരെ പ്രാപ്തരാക്കുന്നു. നിങ്ങൾ ഓഫീസിലിരിക്കുമ്പോൾ നിങ്ങളുടെ മേലധികാരി കാരണമില്ലാതെ നിങ്ങളെല്ലാവരുടെ മുന്നിൽ വെച്ച് ശകാരിക്കുന്നു എന്ന് കരുതുക. ഈ സമയത്ത് നിങ്ങളുടെ തലച്ചോറിലെ അമിഗ്ഡല ഉടനടി പ്രവർത്തിക്കും. തിരിച്ചു പറയണം, അപമാനിതനായി, ജോലി രാജിവെക്കണം തുടങ്ങിയ ചിന്തകൾ മിന്നൽ വേഗത്തിൽ നിങ്ങളിൽ നിറയും. ഇതാണ് സിസ്റ്റം 1 എന്ന ഓട്ടോ പൈലറ്റ് മോഡ്. എന്നാൽ ഈ നിമിഷം മെറ്റാ കോഗ്നിഷൻ ഉള്ള ഒരാൾ എങ്ങനെയാണ് പ്രതികരിക്കുക? അയാൾ ഒരു നിമിഷം ആ ചിന്തകളെ ഒന്ന് മാറ്റി നിർത്തി സ്വയം ചോദിക്കും, ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ അപമാനം എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കാൻ സാധ്യതയുണ്ട്? ഞാനിപ്പോൾ ദേഷ്യപ്പെട്ടാൽ എന്റെ കരിയറിനെ അതെങ്ങനെ ബാധിക്കും? ദേഷ്യം വരുമ്പോഴും ആ ദേഷ്യത്തെ ഒരു സാക്ഷി എന്ന പോലെ നോക്കി നിൽക്കാൻ അവർക്ക് കഴിയുന്നു. അവിടെ അവർ വികാരത്തിന് അടിമയാകുന്നില്ല, മറിച്ച് വികാരത്തിന്റെ ഉടമസ്ഥനാകുന്നു. ഒരു പ്രകോപനത്തിനും ബോധപൂർവമായ പ്രതികരണത്തിനും ഇടയിലുള്ള ആ ചെറിയ ഇടവേളയാണ് ബുദ്ധിയുടെ ഉന്നതമായ തലം. വിദ്യാർത്ഥികളുടെ കാര്യമെടുത്താൽ മെറ്റാ കോഗ്നിഷൻ ഉള്ള ഒരു കുട്ടി വെറുതെ പുസ്തകം വായിച്ച് തീർക്കുകയല്ല ചെയ്യുന്നത്. പകരം, എനിക്ക് ഈ ഭാഗം മനസ്സിലാകുന്നുണ്ടോ? ഏത് രീതിയിൽ പഠിച്ചാലാണ് എനിക്കിത് കൂടുതൽ ഓർമ്മ നിൽക്കുക? ഇന്നലെ പഠിച്ചതിൽ നിന്ന് എനിക്കിന്ന് എന്ത് മാറ്റം വന്നു? എന്നിങ്ങനെ സ്വന്തം പഠന പ്രക്രിയയെ അവർ നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. തൊഴിലിടങ്ങളിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ സാധാരണക്കാർ വെപ്രാളപ്പെടുകയും സാഹചര്യത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ മെറ്റാ കോഗ്നിഷൻ ഉള്ളവർ ആ പ്രശ്നത്തെക്കാൾ കൂടുതൽ തങ്ങളുടെ മനസ്സ് ആ പ്രശ്നത്തെ എങ്ങനെയാണ് നേരിടുന്നത് എന്ന് ശ്രദ്ധിക്കും. മനസ്സിന്റെ പരിഭ്രമം തിരിച്ചറിഞ്ഞ് അതിനെ ശാന്തമാക്കാൻ അവർക്ക് കഴിയും. അതുകൊണ്ടാണ് ലോകത്തെ നയിക്കുന്ന സിഇഒമാരും ചിന്തകരും ഈ കഴിവിനെ സൂപ്പർ പവർ എന്ന് വിളിക്കുന്നത്. നമുക്ക് എങ്ങനെ ഈ കഴിവ് വികസിപ്പിക്കാം? ഇതിന് വലിയ പുസ്തകങ്ങൾ വായിക്കണമെന്നില്ല. ദിവസവും കുറച്ചു സമയം നിശബ്ദമായിരിക്കുക. ഇന്നെടുത്ത തീരുമാനങ്ങൾ എന്തൊക്കെയായിരുന്നു? അവ എടുത്തപ്പോൾ എന്റെ മനസ്സിന്റെ അവസ്ഥ എന്തായിരുന്നു? ദേഷ്യത്തിലാണോ അതോ സങ്കടത്തിലാണോ ഞാൻ ആ വാക്ക് പറഞ്ഞത്? ഇത്തരം സ്വയം പരിശോധനകൾ നിങ്ങളുടെ തലച്ചോറിലെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിനെ ശക്തിപ്പെടുത്തും. ഓർക്കുക, മൃഗങ്ങൾ സാഹചര്യങ്ങളോട് പ്രതികരിക്കുന്നത് ഓട്ടോ പൈലറ്റ് മോഡിലാണ്. എന്നാൽ മനുഷ്യന് മാത്രമുള്ള സവിശേഷ സിദ്ധിയാണ് സ്വന്തം ചിന്തകളെ തിരുത്താനുള്ള കഴിവ്. ഈ കഴിവിനെ ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ മനുഷ്യരാകുന്നത്. നമ്മുടെ ചിന്തകളുടെ അടിമകളാകാതെ അവയുടെ ആത്മവിശ്വാസമുള്ള നായകന്മാരും നായികമാരുമാകാൻ നമുക്ക് സാധിക്കട്ടെ.

മെറ്റാകോഗ്നിഷൻ ഏറ്റവും മികച്ച ഉദാഹരണമാണ് പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ വിക്ടർ ഫ്രാങ്കൽ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നാസി തടവറകളിൽ അതിഭീകരമായ പീഡനങ്ങൾ അനുഭവിച്ച വ്യക്തിയാണ് അദ്ദേഹം. ചുറ്റുമുള്ളവർ തകർന്നു പോകുമ്പോഴും ഫ്രാങ്കൽ തന്റെ മനസ്സിനെ നിരീക്ഷിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒരു പ്രകോപനത്തിനും അതിനോടുള്ള നമ്മുടെ പ്രതികരണത്തിനുമിടയിൽ ഒരു ഇടവേളയുണ്ട്. ആ ഇടവേളയിലാണ് നമ്മുടെ സ്വാതന്ത്ര്യവും വളർച്ചയും നിലകൊള്ളുന്നത്. മെറ്റാകോഗ്നിഷൻ, തന്റെ ശരീരം തടവറയിലാണെങ്കിലും തന്റെ മനസ്സിനെ എങ്ങനെ മാറ്റണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം തനിക്കാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഈ തിരിച്ചറിവാണ് മെറ്റാകോഗ്നിഷൻ. അതുപോലെ ഗാന്ധിജിയുടെ ജീവിതം തന്നെ മെറ്റാകോഗ്നിഷന്റെ ഒരു പരീക്ഷണശാലയായിരുന്നു. തന്റെ ഓരോ പ്രവൃത്തിയെയും അദ്ദേഹം ആഴത്തിൽ വിശകലനം ചെയ്തിരുന്നു. തന്റെ തെറ്റുകൾ

സത്യത്തോടുള്ള പരീക്ഷണങ്ങൾ എന്ന് അദ്ദേഹം വിളിച്ചു. തനിക്ക് ദേഷ്യം വരുമ്പോ ആ വികാരത്തെ അദ്ദേഹം അടിച്ചമർത്തുകയല്ല ചെയ്തത്, മറിച്ച് എന്തുകൊണ്ട് തനിക്ക് ദേഷ്യം വരുന്നു എന്ന് ചിന്തിച്ച് അതിനെ അഹിംസ എന്ന ബോധപൂർവമായ തീരുമാനത്തിലേക്ക് മാറ്റിവിട്ടു. സ്വന്തം ചിന്താഗതിയെ നിരന്തരം നവീകരിച്ച ഒരു മെറ്റാകോഗ്നിറ്റീവ് ജീനിയസ് ആയിരുന്നു അദ്ദേഹം. റോമൻ ചക്രവർത്തിയായിരുന്ന മാർക്കസ് ഓറേലിയസ് തന്റെ ചിന്തകളെ കുറിച്ച് ചിന്തിക്കാൻ സമയം കണ്ടെത്തിയ ഭരണാധികാരിയായിരുന്നു. അധികാരത്തിന്റെ ഉന്നതിയിലിരിക്കുമ്പോഴും തന്റെ മനസ്സ് വഴിതെറ്റുന്നുണ്ടോ എന്ന് അദ്ദേഹം സ്വയം പരിശോധിച്ചു. ഇതിനായി അദ്ദേഹം എഴുതിയ കുറിപ്പുകളാണ് മെഡിറ്റേഷൻസ് എന്ന പ്രശസ്തമായ പുസ്തകം. മറ്റുള്ളവർ തന്നെ വിമർശിക്കുമ്പോഴോ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴോ തന്റെ മനസ്സ് എങ്ങനെ പ്രതികരിക്കണം എന്ന് അദ്ദേഹം മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു. മനസ്സിനെ നിയന്ത്രിക്കുക, അപ്പോൾ പുറത്തെ ലോകം നിങ്ങളെ ബാധിക്കില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ തത്വം. ആധുനിക കാലത്തെ മെറ്റാകോഗ്നിഷന്റെ ഉദാഹരണമാണ് ആപ്പിൾ സ്ഥാപകനായ സ്റ്റീവ് ജോബ്സ്. സങ്കീർണമായ സാങ്കേതിക വിദ്യയേക്കാൾ കൂടുതൽ അദ്ദേഹം പ്രാധാന്യം നൽകിയത് മനുഷ്യന്റെ ചിന്താരീതികളെയും ആവശ്യങ്ങളെയുമാണ്. എല്ലാ ദിവസവും രാവിലെ കണ്ണാടിയിൽ നോക്കി അദ്ദേഹം സ്വയം ചോദിക്കുമായിരുന്നു, ഇന്ന് എന്റെ ജീവിതത്തിലെ അവസാനത്തെ ദിവസമാണെങ്കിൽ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാണോ ചെയ്യുക? ഈ ചോദ്യം അദ്ദേഹത്തെ തന്റെ ചിന്തകളെയും മുൻഗണനകളെയും നിരന്തരം മാറ്റാൻ സഹായിച്ചു. ഐൻസ്റ്റിന്റെ ബുദ്ധിയുടെ അടിസ്ഥാനം തന്നെ തന്റെ തന്നെ ചിന്താ പ്രക്രിയയെ നിരീക്ഷിക്കാനുള്ള കഴിവായിരുന്നു. അദ്ദേഹം പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധാരണ രീതികളല്ല ഉപയോഗിച്ചത്, പകരം ചിന്താ പരീക്ഷണങ്ങൾ തോട്ട് എക്സ്പെരിമെന്റ്സ് നടത്തി. ഒരു പ്രശ്നം സൃഷ്ടിക്കപ്പെട്ട അതേ തലത്തിൽ നിന്നുകൊണ്ട് അത് പരിഹരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചു. സ്വന്തം ചിന്താതലത്തെ ഉയർത്തുക വഴി മാത്രമേ പുതിയ കണ്ടെത്തലുകൾ സാധ്യമാകൂ എന്ന് അദ്ദേഹം തെളിയിച്ചു. സാധാരണക്കാർ സാഹചര്യങ്ങളുടെ ഇരകളാകുമ്പോൾ മെറ്റാകോഗ്നിഷൻ ഉള്ളവർ സ്വന്തം ചിന്തകളുടെ ഉടമസ്ഥരാകുന്നു. നിങ്ങളുടെ തലച്ചോറിനെ ഓട്ടോ പൈലറ്റിൽ നിന്ന് മോചിപ്പിക്കുക, ബോധപൂർവമായ തീരുമാനങ്ങളിലൂടെ ജീവിതത്തെ മാറ്റിമറിക്കുക. നമ്മുടെ ചിന്തകളെ നയിക്കാൻ നമുക്ക് തന്നെ കഴിയട്ടെ. അവനവന് അവനവനെ അറിയാൻ കഴിയണം. അതേക്കാൾ വലിയ കാര്യം വേറെ ഇല്ല തന്നെ. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: വാക്ക് എന്തൊരത്ഭുത ശക്തിയാണ്! വാക്കുകൾ നമ്മെ ഉണർത്തുന്നു, താരാട്ടിലൂടെ അത് നമ്മെ പാടിയുറക്കുന്നു. വാക്കുകളുടെ പ്രകാശം, വർണ്ണങ്ങളുടെ സംഗീതം, ചിന്തകളുടെ നക്ഷത്രങ്ങൾ. ചിലപ്പോൾ അത് നിലാവ് പോലെ സൗമ്യം, മറ്റു ചിലപ്പോൾ അത് സൗരതേജസ്സിനേക്കാൾ തിളക്കം, ചിന്തകളുടെ നവരത്ന ശോഭ. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: ആധുനിക കാലത്ത് പലരും കരുതി വച്ചിരിക്കുന്നത് വാർദ്ധക്യം ഒട്ടും സുഗമമായ കാര്യമല്ല എന്നാണ്. ശരിക്കും പേടിയോടെ പലരും വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്നു. വേഗം കൂടുന്നു, ശബ്ദം കൂടുന്നു. ശാസ്ത്രത്തിന്റെ അത്ഭുതാവഹമായ നേട്ടങ്ങൾ മനുഷ്യഭാവനയെ കവച്ചുവെക്കുകയും ചെയ്യുന്നു. ജനറേഷൻ കണക്റ്റിവിറ്റിയും ജനറേഷൻ ആൽഫയും ഒക്കെ ഒപ്പമുണ്ട്. ഇതിനിടയിൽ ഒറ്റപ്പെട്ടു പോകുമോ? രോഗങ്ങളുണ്ടാകുമോ? ആധുനികത മനുഷ്യജീവിതത്തിന്റെ സൗന്ദര്യത്തെ തമസ്കരിച്ചു കളയുമോ എന്നു തുടങ്ങി നിരവധി ആശങ്കകൾ വയോജനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇത്തരം ആശങ്കകളുടെ യാതൊരുവിധ ആവശ്യകതകളുമില്ല എന്നതാണ്. എന്നാൽ കാലഘട്ടത്തിനനുസരിച്ച് വയോജനങ്ങൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാന സംഗതിയാണ് സൈബർ ലിറ്ററസി എന്നത്. സോഷ്യൽ മീഡിയ അടക്കം ബാങ്കിംഗ് ഉൾപ്പെടെയുള്ള സൈബർ ധാരണ വയോജനങ്ങൾക്കുണ്ടാകണം. അതുപോലെ ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു പ്രധാന കാര്യമാണ് അനാവശ്യമായ ആശ്രിതത്വം. അതിന്റെ യാതൊരു ആവശ്യകതയും ഇല്ല എന്ന് മനസ്സിലാക്കാൻ വയോജനങ്ങൾക്ക് സാധിക്കണം. ഒരു പ്രായം വരെ കാത്തുസൂക്ഷിച്ച ആർജവം, ധൈര്യം, തന്റേടം, ചങ്കൂറ്റം എന്നിവ പ്രായമായി എന്ന ഒറ്റ കാര്യം കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നത് എങ്ങനെയാണ്? അങ്ങനെ അതൊക്കെ ചോർന്നു പോകുമ്പോഴാണ് മനുഷ്യൻ കിഴവനും കിഴവിയുമായി പോകുന്നത്. അതുകൊണ്ട് ഒടുവിലത്തെ ശ്വാസം വരെ ആർജവത്തോട് ജീവിക്കുക എന്നത് വളരെ പ്രധാനമാണ്. മറ്റൊരു കാര്യം സൃഷ്ടിപരമായി, അതായത് സർഗാത്മകമായി ജീവിക്കുക എന്നതാണ്. കവിതകൾ എഴുതാം, കഥകൾ എഴുതാം, പുസ്തകങ്ങൾ വായിക്കാം, യാത്ര ചെയ്യാം. ഇനി അതിനൊക്കെ കഴിഞ്ഞില്ലെങ്കിൽ കവിതകൾ കേൾക്കാം, കഥകൾ വായിക്കാം, നാടകങ്ങൾ കാണാം. ഇതെല്ലാം വയോജനങ്ങളിലെ അനാവശ്യമായ ആശങ്കകളെ ഇല്ലാതാക്കും. ജീവിത സായാഹ്നം പ്രശാന്ത സുന്ദരമായിരിക്കുക എന്നത് ഒരു ഭാഗ്യമൊന്നുമല്ല, അങ്ങനെ കരുതുന്നവരുണ്ട്. എന്നാൽ ജീവിത സായാഹ്നം എപ്രകാരമായിരിക്കുന്നു എന്ന് നമ്മളാണ് വിചാരിക്കേണ്ടത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എടുത്ത് തലയിലേറ്റാതിരുന്നാ മതി. അത് ചിന്തയായാലും വികാരമായാലും ശരി തന്നെ, ഭാരമാണ്. നിങ്ങളൊരു വയോജനമാണോ? എങ്കിൽ ശരിക്കും സ്വാതന്ത്ര്യം എന്തെന്നറിയാനും അത് അനുഭവിക്കാനുമുള്ള സമയമായി. വെളുപ്പിനെ എഴുന്നേൽക്കാൻ തോന്നുന്നുവെങ്കിൽ എഴുന്നേൽക്കുക. അതല്ല, 8 മണിവരെ ഉറങ്ങാൻ തോന്നുന്നുവെങ്കിൽ സുഖമായി ഉറങ്ങുക. പേരക്കുട്ടിയെ സ്കൂൾ ബസ്സിൽ കയറ്റിവിടാൻ വേണ്ടി നിങ്ങൾ ഉറക്കത്തെ അഡ്ജസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തുകയാണ്. അതുപോലെ വൈകുന്നേരങ്ങൾ, നിങ്ങൾക്ക് സുഹൃത്തുക്കളുമായി വട്ടം കൂടിയിരുന്ന് വർത്തമാനം പറയാനാണ് തോന്നുന്നതെങ്കിൽ അങ്ങനെ ചെയ്യണം. ആ സമയം കൊച്ചുമക്കൾ സ്കൂൾ വിട്ട് വരാറായി എന്ന ചിന്ത വേണ്ട. നല്ല പാട്ടുകൾ കേൾക്കുക, റേഡിയോ നന്നായി ആസ്വദിക്കുക, അതൊരു നല്ല സുഹൃത്താണ്. പിന്നെ ശ്രദ്ധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്നറിയാമോ? ഒപ്പമുള്ള ആളുമായുള്ള പാരസ്പര്യമാണ്. പരസ്പരം കുറ്റപ്പെടുത്താതെ, മത്സരിക്കാതെ, തർക്കിക്കാതെയുള്ള ദാമ്പത്യം വയോജനങ്ങളെ ആഹ്ലാദഭരിതരാക്കും. അതുകൊണ്ട് ആ പാരസ്പര്യം വെറുതെ കളയരുത്. വിനോദ പരിപാടികൾ ഒന്നും നഷ്ടപ്പെടുത്തി കളയരുത്. സംഘടനകളിലൊക്കെ അംഗത്വമെടുക്കുകയും അതിൽ കഴിയുന്നത്ര സജീവമാവുകയും വേണം. വയസ്സ് കൂടുന്തോറും സാമുദായിക കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് നല്ലത്. പകരം സാമൂഹിക കാര്യങ്ങളിൽ സജീവമാകണം. ഭക്തിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്നാൽ വാർദ്ധക്യകാലത്ത് ഭക്തിയേക്കാൾ യുക്തിക്ക് പ്രാധാന്യം കൊടുക്കണം. അത് ചിന്തകളെ കൂടുതൽ സജീവമാക്കും. ഒരു കാരണവശാലും ഒരു ലഹരി പദാർത്ഥത്തിലേക്കും മനസ്സ് പോകരുത്. മരുന്നുകൾ കഴിക്കുന്നുവെങ്കിൽ അതിൽ കൃത്യനിഷ്ഠ പുലർത്തണം. ഭക്ഷണ കാര്യത്തിലും അത്യാവശ്യം കൃത്യത നല്ലതാണ്. ഭാരരഹിതമായ വാർദ്ധക്യം, സാമൂഹിക ബന്ധങ്ങളോടുകൂടിയ വാർദ്ധക്യം, അത് ആരോഗ്യകരമാണ്.

നിറം മാറി വരുന്ന നീലാകാശം വെയിൽ അതിനെ കൂടുതൽ വെളുപ്പിക്കുന്നു. ഞാനിപ്പോൾ ഓർത്തെടുക്കുന്നത് ഒരു കുട്ടിയുടെ മറന്നുപോയ പ്രഭാതങ്ങളെയാണ്. അമ്മയോടൊപ്പം സൂര്യരശ്മിയുടെ ഉപമകളിലൂടെയും പച്ചപ്പായലുകൾ നിറഞ്ഞ കുളക്കടവുകളിലൂടെയും നടന്നിരുന്ന നിമിഷങ്ങൾ, വീണ്ടും ഓർമ്മിക്കപ്പെടുന്ന വയലുകൾ, അവ കവിളുകളിൽ കണ്ണീരുപോലെ പൊള്ളിക്കുന്നുവോ? കുട്ടിയുടെ ഹൃദയമാണ് എനിക്കിപ്പോൾ. എനിക്കിപ്പോൾ എന്റെ സന്തോഷത്തിന്റെ സത്യം മരങ്ങളോടും കല്ലുകളോടും പറയാനാവും, മീനുകളോടും കൊറ്റുകളോടും പറയാനാവും. പ്രഭാതത്തിന്റെ നിർമ്മലതയാണ് ഇപ്പോൾ എന്റെ ഹൃദയത്തിന്റെ പര്യായം. ഉയർന്ന കുന്നിന് മുകളിലല്ല ഞാനിപ്പോൾ. ഇപ്പോൾ ഞാൻ എന്റെ അമ്മയുടെ മടിത്തട്ടിൽ പ്രഭാതത്തിന്റെ ഊഷ്മളതയിൽ നിർവ്യാജ സ്നേഹത്തിന്റെ പട്ടുറുമാലു നെയ്യുന്നു. പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ആനന്ദാമൃതമായ ഒരു ഗാനചേതന.

എന്റെ ഹൃദയം വേദനിക്കുന്നു. അലസമായ ഒരു മരവിപ്പ് എന്റെ ബോധത്തെ മുറിപ്പെടുത്തുന്നു. മറവിയുടെ നദിയിലേക്ക് ഞാൻ താണുപോയതുപോലെ. നിനക്ക് എന്നോടുള്ള സ്നേഹത്തിൽ അസൂയപ്പെടുന്നില്ല ഞാൻ. എന്റെ പ്രണയത്തിൽ നോക്ക്, ഈ പ്രഭാതം അത്രമേൽ വിസ്മയിക്കുന്നു. ഒരു കവിൾ പഴയ വീഞ്ഞിനായല്ല ഞാനിപ്പോൾ കൊതിക്കുന്നത്. അതേക്കാൾ ആഴത്തിൽ കുഴിച്ച ഭൂമിക്കുള്ളിൽ ദീർഘകാലം തണുത്തുവെച്ചിരിക്കുന്ന പ്രേമാമൃത മധുരിമയ്ക്കായി എന്റെ ഉള്ളം കൊതിക്കുന്നു. പച്ചപ്പുള്ള നാടിന്റെ രുചി, നൃത്തനാടകങ്ങളുടെയും ജീവിതം ചേർത്ത് തുന്നിയ ഗാനങ്ങളുടെയും സൂര്യൻ പൊള്ളിച്ച ആഹ്ലാദത്തിന്റെയും രുചി, ഊഷ്മളമായ ഒരു തെക്കൻ ദേശത്തിന്റെ രുചി, അഗസ്ത്യാർകൂടത്തിന്റെ അന്തരംഗങ്ങളിൽ നിന്നൊഴുകി വരുന്ന നെയ്യാറിന്റെയും കരമനയാറിന്റെയും നീർക്കുമിളകളുടെ രുചി, സമ്പൽ സമൃദ്ധിയിൽ ആറാടി നിൽക്കുന്ന സ്വർഗലാവണ്യങ്ങൾ എനിക്ക് വേണ്ട. ഗാനനിർദ്ധരികളാൽ അലങ്കൃതമായ ഗന്ധർവ ലോകങ്ങളും എനിക്ക് വേണ്ട. ഇന്ദ്രനീലം കൊണ്ട് മാത്രം വെട്ടം പകർന്ന് ഉൾപ്പുളകമാർന്നു നിൽക്കുന്ന പാതാളങ്ങളോ സുരലോകങ്ങളോ എനിക്ക് വേണ്ട. പൂവാങ്കുരുന്നുകളും വട്ടത്തിൽ പൂക്കുന്ന ചെമ്പരത്തികളും ഒന്നു നുണഞ്ഞാൽ അലിഞ്ഞുപോകും തെറ്റിപ്പഴങ്ങളും, പിന്നെ അമൃത ലാവണ്യത്താൽ വസന്തം മാത്രം ചമയ്ക്കും നിന്റെ പ്രണയം പൂത്തു നിൽക്കുന്ന ഈ ഭൂമി, അത് വിട്ടുപോകുവാൻ പറയാതിരുന്നാൽ മാത്രം മതി. അടരുവാൻ വയ്യ നിന്റെ ഹൃദയത്തിൽ നിന്ന് ഏത് സ്വർഗം വിളിച്ചാലും. പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം നൊസ്റ്റാൾജിയ, പണ്ടു പാടിയ പാട്ടിലൊരെണ്ണം.

0: ഓലക്കൊട്ടകയിൽ ഏറ്റവും മുന്നിൽ നിലത്തിരുന്ന് കണ്ടു തുടങ്ങിയ കൗതുകമാണ്. തറട്ടിക്കറ്റ് എന്ന് കൂട്ടുകാർ കളിയാക്കി വിളിച്ചിട്ടും തീർന്നില്ല ആ കൗതുകം. പോക്കറ്റ് മണി ഒട്ടുമില്ലാതിരുന്ന കൗമാരം, കോളേജ് കാലം, എന്നിട്ടും കണ്ടു തീർത്ത ചലച്ചിത്രങ്ങൾ, മനസ്സിലിന്നും മാഞ്ഞു പോകാതെ നിൽക്കുന്ന എത്രയെത്ര ചിത്രങ്ങൾ. പിറവി രേവതിക്കൊരു പാവക്കുട്ടി, കബനി നദി ചുവന്നപ്പോൾ കൊടിയേറ്റം, ഉത്സവ പിറ്റേന്ന് വാസ്തുഹാര, കഥാവശേഷം, ഒരു ചെറു പുഞ്ചിരി, തൂവാനത്തുമ്പികൾ, ഇരകൾ, നിദ്ര, അമ്മയറിയാൻ, അങ്ങനെ മറക്കാനാകാത്ത എത്രയെത്ര ചലച്ചിത്രങ്ങൾ. അങ്ങനെ ഓർമ്മയുടെ തിരുവരങ്ങുകളിൽ നിന്ന് മാഞ്ഞുപോകാത്ത വിധം എഴുതിപ്പിടിപ്പിച്ച കഥകൾ, തിരക്കഥകൾ, ചിന്തിപ്പിച്ച്, ചിരിപ്പിച്ച്, കരയിപ്പിച്ച്, വിസ്മയിപ്പിച്ച്, ഹരം കൊള്ളിച്ച് എഴുതി തയ്യാറാക്കിയ തിരക്കഥകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: എങ്ങോട്ടാ യാത്ര?
2: നാല് കണ്ടത്തിൽ കൊയ്ത്ത് ബാക്കിയുള്ള നടക്കണം, അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം, പിന്നെ ഉണ്ട് ചില ചില്ലറ കാര്യങ്ങൾ.
1: ഞാനും വന്നോട്ടെ, എനിക്കിവിടെ അടങ്ങിയിരുന്ന് മടുത്തു.
2: ആവാം, അപ്പുറത്തൊന്ന് പറഞ്ഞേക്കൂ, ചിലക്കിട്ട് ആളെ കണ്ടില്ല.
1: ഭദ്രേ, ഞാൻ ഉണ്ണിയേറ്റന്റെ കൂടെ ഒന്ന് പുറത്തു പോവാ.
2: പാടത്ത് കൊയ്ത്ത് നടക്കണം വരെ അമ്മയുടെ ചെറിയമ്മയുടെ ഒന്ന് പറഞ്ഞേക്കൂ.
1: നടക്കങ്ങോട്ട് വച്ചിട്ടുണ്ടോ എനക്ക്? നന്ദമോൾ എവിടെ ലക്ഷ്മിക്കുട്ടിയെ?
3: ഉണ്ണിയുടെ കൂടെ പാടത്തേക്ക് പോയത്രേ.
1: ഈ വെയിലത്ത് അയക്കുണ്ടായിരുന്നു.
3: പാടത്തും തൊടിയിലൊക്കെ നടക്കാനുള്ള കൊതിയാ. ആദ്യമായിട്ടല്ലേ ഇതൊക്കെ കാണുന്നേ.
1: ഇപ്പൊ ഇത്തിരി ഉത്സാഹമൊക്കെ വന്നിരിക്കുന്നു. അതൊക്കെ കഴിഞ്ഞതൊക്കെ മറന്നു പോകുന്നുണ്ടാവും. ഉണ്ണിയുടെ ഒരു വർത്താനം പറച്ചിലും ഒക്കെയാ ഒന്ന് തെളിച്ചം വരുത്തിയെടുത്തത്.
3: അതെ, ഉണ്ണിയുടെ ചുറ്റുവട്ടത്തുണ്ട് എപ്പോഴും.
1: നീ എന്താ തിരിച്ചേ?
3: ഒന്നുമില്ല.
4: എന്താ പറയണേ രണ്ടാളും?
1: ഒന്നുമില്ലമ്മേ, നമുക്ക് അകത്തേക്ക് പോവാം.
2: എന്താ എന്റെ മോളുടെ മുഖത്തൊരു വാട്ടം?
1: വേണ്ട കേട്ടോ.
2: എന്ത് പറ്റി?
1: ഒന്നുമില്ല.
2: അല്ല, എന്തുകൊണ്ട്? ഈ മുഖം കറുത്താലും വെളുത്താലും എനിക്ക് അറിഞ്ഞൂടെ?
1: ഹൗ, ഈ തിരക്കിനിടയിലും എന്റെ മുഖം ശ്രദ്ധിക്കുന്നുണ്ടല്ലേ.
2: നിന്റെ മുഖം ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കണോ മോളെ? അത് എന്റെ ഉള്ളിൽ തന്നെ ഇല്ലേ? ആ വിശ്വാസം നിനക്കില്ലേ?
1: എനിക്കങ്ങനെ ചില വിശ്വാസങ്ങൾ മാത്രമേ ഉള്ളൂ, ഉണ്ണിയേട്ടൻ തന്ന വിശ്വാസങ്ങള്. അതിൽ പിടിച്ചല്ലേ ഞാൻ ജീവിക്കണത്. ഇന്നലെ തൊട്ട് നടക്ക ഞാനൊരു വിവരം പറയാൻ. കാറൽ മണ്ണിൽ നിന്നൊരു കത്ത് വന്നിരിക്കണു, അങ്ങോട്ട് ചെല്ലണം എന്ന് പറഞ്ഞ് കരണേട്ടൻ എഴുതിയതാ. എന്തിനാണെന്ന് എനിക്കറിയാം. പോയാല് കഴിഞ്ഞ കുറി അച്ഛമ്മയെ കാണാൻ ചെന്നപ്പോ അയാളുടെ കയ്യിൽ നിന്ന് എങ്ങനെയാ രക്ഷപ്പെട്ടു വന്നതെന്ന് എനിക്കേ അറിയൂ. ദുഷ്ട്,
2: ഒരിടത്തേക്ക് നിന്നെ ഞാൻ അയക്കില്ല. എന്നെന്താ ഈ രണ്ട് കൈക്കുള്ളിൽ ഇങ്ങനെ സൂക്ഷിക്കും? പിന്നെ എന്തിനാ എന്റെ മോളെ നീ പേടിക്കണേ?
5: കുറ്റിപ്പുറത്തുനിന്ന് ആ കുഞ്ഞന്നായർ അയച്ചതാ. അയാൾ കൊണ്ട് ഉണ്ണിക്കൊരു ആലോചന കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടോ ജാനുവിന്? ആ താസിൽദാരുടെ മോള് അവരിപ്പോഴും കാത്തിരിക്കുക നമ്മുടെ ഒരു മറുപടിക്ക് വേണ്ടി. ഉടനെ നടത്തിയില്ലെങ്കിലും അവർക്കൊരു വാക്ക് മതി.
1: ഏട്ടനോട് ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കയായിരുന്നു. അത് പാടുണ്ടോന്ന് അറിയില്ല. ഉണ്ണിക്ക് നമ്മൾ വേറെ പെണ്ണ് അന്വേഷിക്കണോ? അപ്പുവിന്റെ പെണ്ണായിട്ട് വരും കരുതി നമ്മൾ. ഇനിയിപ്പോ ഉണ്ണിയുടേതായാലും നമുക്കൊരുപോലെ അല്ലേ?
5: അതിപ്പോ ആ കുട്ടിയുടെ മനസ്സിൽ എന്താണെന്ന്?
1: അതിന് സമ്മതാവും. ഉണ്ണിയായിട്ട് ഇടപഴകണ കാണുമ്പോ അങ്ങനെ ഒരു വിശ്വാസം.
5: അങ്ങനെ നടക്ക അച്ഛാ, അവന്റെ ഭാഗ്യ. അത്രയ്ക്ക് ഐശ്വര്യം ഉണ്ടാ കുട്ടിക്ക്.
6: ബാംഗ്ലൂരിൽ നിന്നാണ്. പേര് ഹസൻ. നരേന്ദ്രന്റെ ഒരു
5: അറിയാം, ഹസൻ ഭായ്. അപ്പൊ ഒരുപാട് പറഞ്ഞിരിക്കുന്നു. ഗംഗോത്രി എന്ന് പേരുള്ള ഒരു കത്തീരി നടത്തുന്ന ആള്.
6: അപ്പോ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്.
5: ഉണ്ട്. അവനില്ലാതെ ഇങ്ങനെ കാണേണ്ടി വരുന്ന ദിവസം തിരിച്ചറിയാൻ നമ്മൾ ബുദ്ധിമുട്ടാന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നിരിക്കണം. മാമോളെ,
6: ആ ഒന്ന് വരണമെന്ന് കുറച്ചു കാലമായി വിചാരിക്കുന്നു. പിന്നെ നന്ദയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനുള്ള ഒരു.
5: ഇപ്പൊ ആളാകെ മാറി, കളിയും ചിരിയെ കുറേശ്ശെ തിരിച്ചു കിട്ടിയിരിക്കണോ? മോള് വന്നില്ലേ കുട്ടിയെ?
1: ഇല്ല, കുളന്തേവനടുത്ത് പോയിരിക്കുക ഉണ്ണേട്ടന്റെ കൂടെ.
4: ഇപ്പൊ ഇവിടുത്തെ ഒരംഗത്തെ പോലെയാ, ആര് കണ്ടാലും അങ്ങനെ തോന്നുന്നു.
1: നന്നായി, അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്കും ഭയമായിരുന്നു അവൾ എന്താ കാണിക്കുകയെന്ന്.
5: പിന്നെ ഞങ്ങളെയൊക്കെ മനസ്സിൽ വേറൊരു മോഹം കൂടെ ഉണ്ടിപ്പോ. അവളെ ഇനി ഇവിടുന്ന് എങ്ങോട്ടും പറഞ്ഞയക്കേണ്ടെന്ന ആഗ്രഹം ഞങ്ങളെയൊക്കെ ഒരു കൊതിയാ. മോടെ മനസ്സിൽ എന്താണെന്ന് അറിയില്ല. ഉണ്ണിയെ കൊണ്ട്
6: നരേന്ദ്രന്റെ നന്മയും വിശുദ്ധിയും ഈ ലോകം അർഹിക്കുന്നില്ല എന്ന് കരുതിയിട്ടാവണം സർവശക്തൻ അവനെ തിരിച്ചു വിളിച്ചത്. ഒരൊറ്റ ദുഃഖം മാത്രമേ അവിടെ അവനെ വേദനിപ്പിക്കുന്നുണ്ടാവൂ, അത് നന്ദയാണ്. അവൾക്കൊരു ജീവിതം വേണം, അവൾ അനാഥയായി പോകരുത്. ആ മനസ്സ് നിങ്ങൾ അറിഞ്ഞല്ലോ. അവളെ സ്വീകരിക്കാൻ ഈ വീടിനേക്കാൾ അർഹതയുള്ളൊരിടം വേറെ എവിടെയാണുള്ളത്? നന്നായി.
5: അപ്പോ ഞങ്ങളുടെ പഴമനസ്സിൽ തോന്നിയത് ഓഷ്കായില്ല?
6: ഇല്ല, ഒരിക്കലുമില്ല.
4: മോളുടെ ഒരു ഉത്തരം കിട്ടിയാ മതി, പിന്നെ ഞങ്ങൾക്ക് ഒന്നും നോക്കാനില്ല.
6: എന്താ മോളെ, സുഖമല്ലേ?
1: അമ്മയും മുത്തശ്ശിയും വല്യമ്മാവനെ ഒക്കെ കിട്ടിയപ്പോ ഞങ്ങളെയൊക്കെ മറന്നല്ലേ.
6: സന്തോഷായി, നിങ്ങളെല്ലാവരും കൂടി അവക്ക് പുതിയൊരു ജന്മം കൊടുത്തല്ലോ, മനസ്സ് നിറയെ സന്തോഷായി.
1: ബാംഗ്ലൂരിലേക്ക് തിരിച്ചു വരുന്ന കാര്യം എനിക്ക് ചിന്തിക്കാനേ വയ്യവില്ല. നരനില്ലാത്ത ആ സിറ്റി അതെനിക്ക് വേണ്ട. ഞാനിപ്പോ ഇവിടെ അനുഭവിക്കുന്ന ഒരു സേഫ്റ്റി, ഒരു പീസ്, അതൊരുപാടാണ്. വീണ്ടും ഒരു കുട്ടിക്കാലം തിരിച്ചു കിട്ടിയ പോലെ. അമ്മയുടെ മടിയിൽ നമുക്കെല്ലാം ഫീൽ ചെയ്യുന്ന ഒരു സെക്യൂരിറ്റി ഇല്ലേ, ഈ വീട് എനിക്കതാ തരുന്നത്. എത്ര നാളെന്ന് ഞാൻ ആലോചിക്കുന്നേയില്ല. ചിലപ്പോ മരണം വരെ, അല്ലെങ്കിൽ ഈ വീട് വിട്ടിറങ്ങുന്നതായിരിക്കും എല്ലാ അർത്ഥത്തിലും എന്റെ മരണം.
4: എനിക്ക് മനസ്സിലാവുന്നു നന്ദ, എനിക്കും ഹസൻ ഭായിക്കും നിന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇപ്പൊ സന്തോഷമാണ്.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പുതിയൊരു ദിവസത്തിന്റെ പ്രതീക്ഷയുമായി നമ്മുടെ പ്രഭാതത്തെ പ്രകാശമാനമാക്കാൻ പ്രകാശചിന്തകൾക്ക് കഴിയും. ഇന്നത്തെ പ്രകാശചിന്തയിൽ കേൾക്കാം, ലളിതമായി ജീവിക്കുക, സന്തോഷമായിരിക്കുക. ഇന്ന് ലോകം അതിവേഗം മുന്നോട്ട് കുതിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ തിരക്കിനിടയിൽ നമ്മുടെ സന്തോഷം മറന്നു പോകാറുണ്ട്. വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പിന്തുടരുന്നതിൽ തെറ്റില്ല. പക്ഷെ അതിനിടയിൽ നമ്മുടെ ചെറിയ സന്തോഷങ്ങളെ കാണാതെ പോകരുത്. ഒരു നല്ല പുസ്തകം വായിക്കുന്നത്, ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുന്നത്, നമ്മുടെ പ്രിയപ്പെട്ടവരുമായി സംസാരിക്കുന്നത്, ഒരുപക്ഷെ പുലർച്ചെ സൂര്യോദയം കാണാൻ ഇറങ്ങുന്നത്, ഇതെല്ലാം ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങളാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, കൂടുതൽ പണമുണ്ടാക്കിയാൽ, വലിയ വീട് വെച്ചാൽ, ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ സന്തോഷം വരുള്ളൂ എന്ന്. എന്നാൽ സന്തോഷം എന്നത് ഭൗതികമായ വസ്തുക്കളിലല്ല, മറിച്ച് നമ്മുടെ മനസ്സിലാണ്. ലളിതമായ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ സത്യം വളരെ പെട്ടെന്ന് മനസ്സിലാകും. ലളിതമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും വേണ്ട എന്ന് കരുതുന്നതല്ല, മറിച്ച് നമുക്ക് ആവശ്യമുള്ളത് മാത്രം മതി എന്ന് തീരുമാനിക്കുന്നതാണ്. അനാവശ്യമായ ആഗ്രഹങ്ങളെയും ഭാരങ്ങളെയും ഒഴിവാക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരുപാട് ശാന്തത ലഭിക്കും. ഒരിക്കലൊരു ബുദ്ധസന്യാസിയോട് ഒരാൾ ചോദിച്ചു, നിങ്ങളുടെ സന്തോഷത്തിന്റെ രഹസ്യം എന്താണ്? അദ്ദേഹം പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു, എനിക്ക് ആവശ്യമില്ലാത്തതൊന്നും ഞാൻ സൂക്ഷിക്കാറില്ല. ഈ വാക്കുകളിൽ വലിയൊരു സത്യമുണ്ട്. നമ്മുടെ മനസ്സിനെ അനാവശ്യമായ ചിന്തകളിൽ നിന്നും ഭാരങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള സൗന്ദര്യം കാണാനും ഓരോ നിമിഷവും ആസ്വദിക്കാനും സാധിക്കും. ലളിതമായ ജീവിതം നയിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ചില ഗുണങ്ങളുണ്ട്. ഒന്നാമതായി, ഇത് നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കും. അനാവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാകും. രണ്ടാമതായി, ഇത് നമ്മളെ കൂടുതൽ നന്ദിയുള്ളവരാക്കും. നമുക്ക് ലഭിച്ച ചെറിയ അനുഗ്രഹങ്ങളെ പോലും നമ്മൾ വിലമതിക്കാൻ തുടങ്ങും. മൂന്നാമതായി, ഇത് നമ്മുടെ ബന്ധങ്ങളെ ദൃഢമാക്കും. ഭൗതിക വസ്തുക്കൾക്ക് പിന്നാലെ പോകാതെ മനുഷ്യബന്ധങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകാൻ ഇത് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം, നമ്മുടെ ജീവിതത്തെ അനാവശ്യമായ ഭാരങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനും ലളിതമായ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താനും ശ്രമിക്കാം. ഒരുപക്ഷെ ഇന്ന് ഒരു പൂ വിരിയുന്നത് കാണുന്നതിൽ, അല്ലെങ്കിൽ ഒരു പക്ഷിയുടെ പാട്ട് കേൾക്കുന്നതിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ സാധിച്ചേക്കാം. സന്തോഷം ഒരു ലക്ഷ്യസ്ഥാനമല്ല, അതൊരു യാത്രയാണ്. ആ യാത്ര ലളിതമാക്കുമ്പോൾ ഓരോ നിമിഷവും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കാനും ഈ ചിന്തകൾ നിങ്ങൾക്ക് പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്വയം ഉത്തരം കണ്ടെത്തേണ്ടതായ ഒരു ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് സന്തോഷം നൽകിയ ഒരു ചെറിയ കാര്യം എന്താണ്? വെറുതെ ആലോചിക്കൂ, ഉത്തരം സന്തോഷം നൽകിയേക്കും.

പാരമ്പര്യത്താൽ ബന്ധിതവും പാരമ്പര്യ വഴിക്ക് സംക്രമണം ചെയ്യപ്പെട്ടതുമായ പാരമ്പര്യ സംസ്കാരം, നാടൻ സംസ്കാരം, അവയിൽ നിന്ന് പിറവിയെടുത്ത വാമൊഴിക്കലകൾ, നിത്യജീവിതാനുഭവങ്ങൾ, സംഭവങ്ങൾ, അവയെല്ലാം ഇഴുകിച്ചേർന്ന സംസ്കാര പൈതൃക ഗീതികൾ, നാടൻ പാട്ടുകൾ, വാക്മയ സംസ്കാരത്തിന്റെ തനി പകർപ്പുകൾ, നിസർഗജമായ സൗന്ദര്യം അവയെ ശാശ്വതമാക്കുന്നു. കാലമെത്ര കഴിഞ്ഞാലും കടലാസിലേക്ക് പകരേണ്ടതില്ലാത്ത ജീവിതഗാഥകൾ, നാടൻ പാട്ടുകൾ, ജീവിതത്തിന്റെ സർവരംഗങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്ന പാട്ടുകൾ അതാതുകാലത്തെ ജീവിതത്തെ പ്രതിഫലിച്ചു കാട്ടുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി സാംസ്കാരിക ഇടങ്ങൾ.
1: സാംസ്കാരിക ഇടങ്ങൾ.
2: സാംസ്കാരിക ഇടങ്ങൾ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് പശ്ചിമബംഗാളിലെയും ബംഗ്ലാദേശിലെയും അതിർത്തി പങ്കിടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകളിലേക്ക്, സുന്ദർബൻസ് നാഷണൽ പാർക്കിലേക്കാണ്. പ്രകൃതിയുടെയും മനുഷ്യരുടെയും ജീവിതം ഇഴചേർന്ന് കിടക്കുന്ന ഈയിടത്തെക്കുറിച്ച് ഇന്ന് സംസാരിക്കാം. പ്രകൃതിയുടെ അത്ഭുത ലോകമാണ് സുന്ദർബൻസ്. സുന്ദർബൻസ് എന്നാൽ മനോഹരമായ വനം എന്നാണ് അർത്ഥം. ബംഗാൾ ഉൾക്കടലിലെ ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റയുടെ ഭാഗമായ ഈ പ്രദേശം ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകളാണ്. ഇവിടെയുള്ള സുന്ദരി മരങ്ങളിൽ നിന്നാണ് ഈ സ്ഥലത്തിന് ഈ പേര് ലഭിച്ചത്. വേലിയേറ്റവും വേലിയിറക്കവും ഈ വനങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആവാസ വ്യവസ്ഥ മറ്റ് വനങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. കടുവകളുടെയും മത്സ്യങ്ങളുടെയും വീടാണ് സുന്ദർബൻസ്. റോയൽ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രമാണ് സുന്ദർബൻസ്. ഈ കടുവകൾക്ക് പ്രത്യേകമായ ഒരു ജീവിത രീതിയുണ്ട്. കണ്ടൽക്കാടുകളിൽ ജീവിക്കുന്നതിനാൽ ഇവയ്ക്ക് നീന്താനുള്ള കഴിവുണ്ട്. നദിയിലൂടെ നീന്തി ഭക്ഷണം തേടുന്ന ഈ കടുവകളെ കാണാൻ ഇവിടെ എപ്പോഴും സഞ്ചാരികളുടെ തിരക്കാണ്. കടുവകളെ കൂടാതെ മുതലകൾ, പാമ്പുകൾ, വിവിധയിനം പക്ഷികൾ, ഡോൾഫിനുകൾ എന്നിവയും ഇവിടെ കാണപ്പെടുന്നു. ഈ വനങ്ങളുടെ മറ്റൊരു പ്രത്യേകത ഉപ്പുവെള്ളത്തിൽ ജീവിക്കുന്ന മത്സ്യങ്ങളുടെയും ഞണ്ടുകളുടെയും ആവാസ കേന്ദ്രമാണെന്നതാണ്. സുന്ദർബൻസ് നാഷണൽ പാർക്കിന്റെ പരിസ്ഥിതിപരമായ പ്രാധാന്യം കണക്കിലെടുത്ത് 1987 യുനെസ്കോ ഇതിനെ ഒരു ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചു. പ്രകൃതിയെയും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായി ഇവിടെ കർശനമായ നിയമങ്ങൾ നിലവിലുണ്ട്. സുന്ദർബൻസ് വെറുമൊരു വന്യജീവി സങ്കേതമല്ല, മറിച്ച് അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗം കൂടിയാണ്. മത്സ്യബന്ധനവും തേൻ ശേഖരണവുമാണ് ഇവിടുത്തെ ആളുകളുടെ പ്രധാന തൊഴിൽ. എന്നാൽ കടുവകളെയും മറ്റ് വന്യജീവികളെയും പേടിച്ച് വളരെ ശ്രദ്ധയോടെ മാത്രമേ അവർക്ക് ജീവിക്കാൻ കഴിയൂ. ഈ വനങ്ങളും മനുഷ്യരും തമ്മിലുള്ള ഈ ബന്ധം സുന്ദർബൻസിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. പ്രിയ ശ്രോതാക്കളെ, പ്രകൃതിയുടെയും മനുഷ്യരുടെയും ഈ ജീവിതത്തെ നേരിൽ കണ്ടറിയാനും അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനും ഈ പരിപാടി നിങ്ങളെ പ്രേരിപ്പിക്കുമെന്ന് കരുതുന്നു.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സാംസ്കാരിക ഇടങ്ങൾ.

റഹ്മാനിയ ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ കേൾക്കാം കോകിലവാണി. വാണി ജയറാം ആലപിച്ച ഒരു ഗാനം.

0: നമസ്തേ മലയാളത്തിൽ, ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: ലോട്ടസ് പിക്ചേഴ്സിന്റെ ബാനറിൽ എൻ കൃഷ്ണൻ നിർമ്മിച്ച് എസ് എസ് രാജൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കുപ്പിവള. കഥയും സംഭാഷണവും മൊയ്തു പടിയത്ത്. ബി ഭാസ്കർ റാവു ആയിരുന്നു ഛായാഗ്രഹണം നിർവഹിച്ചത്. ചിത്രസന്നിവേശം ജി വെങ്കിട്ടരാമൻ, ശബ്ദലേഖനം രേവതി, എസ് കൊന്നനാട്ടായിരുന്നു കലാസംവിധാനം. പി ഭാസ്കരന്റെ ഗാനങ്ങൾക്ക് ബാബുരാജ് ഈണം പകർന്നു. യേശുദാസ്, എ എം രാജ, ബാബുരാജ്, പി സുശീല, എ പി കോമള, എൽ ആർ ഈശ്വരി, രേണുക എന്നിവരായിരുന്നു പ്രധാന ഗായകർ. 1965 മെയ് 7 തീയതി ആയിരുന്നു ചിത്രം പ്രദർശനത്തിനെത്തിയത്. പ്രേംനസീർ, കോട്ടയം ചെല്ലപ്പൻ, ബഹദൂർ ജോൺസൺ, മുതുകുളം രാഘവൻ പിള്ള, ഹാജി അബ്ദുൾ റഹ്മാൻ, വിനയൻ, തോമസ്, അംബിക, സുകുമാരി, നിലമ്പൂർ ആയിഷ, ബേബി പത്മിനി എന്നിവരായിരുന്നു പ്രധാന അഭിനേതാക്കൾ. ചെമ്പിൽ ജോണിന്റെ നോവലിന്റെ ചലച്ചിത്ര രൂപമായിരുന്നു കുപ്പിവള. 10 പാട്ടുകളായിരുന്നു കുപ്പിവളയിലുണ്ടായിരുന്നത്. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം കുപ്പിവള എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടകം ഒരു അവതരണ കലയാണ്. സംഭാഷണങ്ങളിലൂടെയും ചലനങ്ങളിലൂടെയും മനുഷ്യാനുഭവങ്ങളെ സംഘർഷങ്ങളിലൂടെയും വികാരങ്ങളിലൂടെയും അത് ചിത്രീകരിക്കുന്നു. മനുഷ്യ ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങളെയും ഹൃദയത്തിലെ കൊടുങ്കാറ്റുകളെയും പ്രവൃത്തികളിലൂടെയുള്ള വിമോചനത്തെയും അത് മുന്നോട്ടു കൊണ്ടുവരുന്നു. കല എന്നതിനപ്പുറം നാടകത്തിന് സാമൂഹിക വിപ്ലവം എന്നൊരു പ്രതിബദ്ധത കൂടിയുണ്ട്. സഫ്ദർ ഹഷ്മിയും സുരാസുവും ബ്രഹത്തുമൊക്കെ വിഭാവന ചെയ്ത സാമൂഹിക വിപ്ലവത്തിന്റെ ചട്ടുകം നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം. ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനെറ്റ് പത്രം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനെറ്റ് പത്രം ഏതാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

രക്ഷിതാക്കൾ അറിയാൻ എന്ന പരിപാടിയിൽ ഇന്ന് പ്രീഫോണ്ടൽ കോർട്ടെക്സിനെ കുറിച്ച് കേൾക്കാം. പ്രീഫോണ്ടൽ കോർട്ടെക്സിനെ തലച്ചോറിന്റെ നിയന്ത്രണ കേന്ദ്രം അഥവാ കൺട്രോൾ സെന്റർ എന്ന് വിളിക്കാം. ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ കുട്ടികളുടെ പെരുമാറ്റങ്ങളെ, പ്രത്യേകിച്ച് അവരുടെ എടുത്തുചാട്ടം, ദേഷ്യം, ശ്രദ്ധക്കുറവ് എന്നിവയെ കൂടുതൽ ക്ഷമയോടെ സമീപിക്കാൻ നമ്മെ സഹായിക്കും. തലച്ചോറിന്റെ മുൻഭാഗത്തായി നെറ്റിയുടെ പിന്നിലായി സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് പ്രീഫോണ്ടൽ കോർട്ടെക്സ്. മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഒട്ടുമിക്ക കഴിവുകളെയും നിയന്ത്രിക്കുന്നത് ഈ ഭാഗമാണ്. ഇതിന്റെ പ്രധാന ധർമ്മങ്ങൾ എന്താണെന്ന് പറയാം. ഒന്നാമത്തേത് തീരുമാനമെടുക്കൽ അഥവാ ഡിസിഷൻ മേക്കിംഗ് ആണ്. ശരിയും തെറ്റും തിരിച്ചറിയാനും ഒരു കാര്യത്തിന്റെ അനന്തരഫലങ്ങൾ മുൻകൂട്ടി

0: ോടും ആഗ്രഹങ്ങളോടും പ്രതികരിക്കാതെ അതിനെ നിയന്ത്രിച്ചു നിർത്താനുള്ള കഴിവ്, ഉദാഹരണത്തിന് ക്ഷമയോടെ കാത്തിരിക്കുക എന്നത്. പ്രവർത്തനപരമായ ഓർമ്മ അഥവാ വർക്കിംഗ് മെമ്മറിയാണ് അടുത്ത ഘടകം. ഒരു ജോലി ചെയ്യുമ്പോൾ അതിനാവശ്യമായ വിവരങ്ങൾ താൽക്കാലികമായി മനസ്സിൽ സൂക്ഷിക്കാനുള്ള കഴിവ്. പ്രീഫോണ്ടൽ കോർട്ടെക്സ് എത്രത്തോളം നന്നായി വികസിക്കുന്നുവോ അത്രത്തോളം മികച്ചതായിരിക്കും ഒരു വ്യക്തിയുടെ സ്വഭാവപരമായ നിയന്ത്രണ ശേഷി. പ്രീഫോണ്ടൽ കോർട്ടെക്സിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത എന്തെന്നാൽ, ഇത് തലച്ചോറിൽ ഏറ്റവും അവസാനം പൂർണ്ണ വളർച്ചയെത്തുന്ന ഭാഗമാണ് എന്നതാണ്. മിക്കവാറും മറ്റ് അവയവങ്ങളുടെ എല്ലാം വളർച്ച പൂർത്തിയാകുമ്പോൾ PFC വികാസം തുടങ്ങുന്നതേയുള്ളൂ. ഈ ഭാഗത്തിന്റെ വളർച്ച സാധാരണയായി 25 വയസ്സോടെയാണ് പൂർത്തിയാവുന്നത്. ഇവിടെയാണ് മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഉൾക്കൊള്ളാനുള്ളത്. നിങ്ങളുടെ കൗമാരപ്രായത്തിലുള്ള കുട്ടിയോ ചെറിയ കുട്ടിയോ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നെങ്കിൽ, അല്ലെങ്കിൽ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ കഴിയാതെ പോകുന്നുണ്ടെങ്കിൽ, അതിന്റെ കാരണം അവരുടെ PFC പൂർണ്ണമായി വളർന്നിട്ടില്ല എന്നതാണ്. കൗമാരക്കാർ എടുക്കുന്ന എടുത്തുചാട്ടമുള്ള തീരുമാനങ്ങൾ, അവർ അപകട സാധ്യതകൾ തിരിച്ചറിയാതെ പോകുന്നത്, വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നത്, ഇതെല്ലാം വളർച്ചയുടെ ഘട്ടത്തിലുള്ള അവരുടെ പ്രീഫോണ്ടൽ കോർട്ടെക്സിന്റെ പരിമിതികളാണ്. ഇവിടെ അവർക്ക് കുറ്റപ്പെടുത്തലുകളല്ല, മറിച്ച് ക്ഷമയും പിന്തുണയും വഴികാട്ടലുമാണ് ആവശ്യം. ഓരോ കുട്ടിയും അവരുടെ തലച്ചോറിന്റെ വികാസത്തിനനുസരിച്ച് മാത്രമേ പെരുമാറുകയുള്ളൂ. അതുകൊണ്ട് അവരുടെ പ്രായത്തിനും വികാസത്തിനും അനുയോജ്യമായ പ്രതീക്ഷകൾ അഥവാ ഡെവലപ്മെന്റിലെ അപ്രോപ്രിയേറ്റ് എക്സ്പെക്ടേഷൻസ് മാത്രമേ നമ്മൾ അവരിൽ വെച്ച് പുലർത്താവൂ. എല്ലാ കുട്ടികളിലും PFC ഒരേ രീതിയിലല്ല വികസിക്കുന്നത്. ചില കുട്ടികളിൽ ഈ മേഖലയിൽ വ്യതിയാനങ്ങൾ സംഭവിക്കാം. ഉദാഹരണത്തിന്, ന്യൂറോ ഡൈവേർജന്റ് വ്യക്തികൾ, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ അഥവാ ASD, ADHD തുടങ്ങിയ ന്യൂറോ ഡൈവേർജന്റ് അവസ്ഥകളുള്ള കുട്ടികളിൽ പ്രീഫോണ്ടൽ കോർട്ടെക്സിന്റെ ഘടനയിലും പ്രവർത്തനത്തിലും വ്യത്യാസങ്ങളുണ്ടാവാം. ADHD ഉള്ള കുട്ടികളിൽ PFCയിലെ ചില കണക്ഷനുകൾ മന്ദഗതിയിലാകുന്നതുകൊണ്ടാണ് അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ചിന്തകളെ നിയന്ത്രിക്കാനും ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഇത് അവരുടെ തെറ്റോ അവർ മനഃപൂർവ്വം ചെയ്യുന്നതോ അല്ല, മറിച്ച് അവരുടെ തലച്ചോറ് ലോകത്തോട് പ്രതികരിക്കുന്ന രീതി വ്യത്യസ്തമാണ്. മറ്റൊരു ഘടകം ശൈശവത്തിലെ സമ്മർദ്ദമാണ്. ശൈശവത്തിൽ കടുത്ത മാനസിക സമ്മർദ്ദം, അവഗണന അല്ലെങ്കിൽ ആഘാതകരമായ അനുഭവങ്ങൾ അഥവാ ട്രോമ എന്നിവയുണ്ടായ കുട്ടികളിൽ PFCയുടെ വികാസം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. തുടർച്ചയായ സമ്മർദ്ദത്തിന് മറുപടിയായി ശരീരത്തിൽ കോർട്ടിസോൾ പോലുള്ള ഹോർമോണുകൾ അമിതമായി ഉത്പാദിപ്പിക്കപ്പെടുന്നു. ഇത് PFCയുടെ ആരോഗ്യപരമായ ന്യൂറൽ കണക്ഷനുകൾ രൂപപ്പെടുന്നതിനെ തടസ്സപ്പെടുത്തും. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വികാരങ്ങളെ നിയന്ത്രിക്കാൻ, പ്രത്യേകിച്ച് ദേഷ്യത്തെ നിയന്ത്രിക്കാൻ മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും. ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ നമ്മൾ കുട്ടികളോട് അവർ ഇപ്പോൾ നിൽക്കുന്നിടത്ത് നിന്ന്, അതായത് മീറ്റ് ചിൽഡ്രൻ വേർ ദേ ആർ, ഇടപെടാൻ പഠിക്കുന്നു. അതായത് ഒരു ADHD കുട്ടിയോട് ശ്രദ്ധിച്ചിരിക്കാൻ നിരന്തരം ആവശ്യപ്പെടുന്നതിന് പകരം ചെറിയ ഇടവേളകളോ ചലനങ്ങളോ നൽകി പഠനത്തെ സഹായിക്കുക. ഒരു കുട്ടിയുടെ മോശം സ്വഭാവം മാറ്റാൻ ശ്രമിക്കുന്നതിന് പകരം അവരുടെ തലച്ചോറിന്റെ നിയന്ത്രണശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വികസനത്തിന് അനുയോജ്യമായ പിന്തുണ നൽകുക. പ്രീഫോണ്ടൽ കോർട്ടെക്സ് പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ കുട്ടികളെല്ലാം ലോകത്തെ കൂടുതൽ യുക്തിയോടെയും വിവേകത്തോടെയും സമീപിക്കും. അതുവരെ നമ്മുടെ ക്ഷമയും പിന്തുണയും അവർക്ക് അത്യാവശ്യമാണ്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് രക്ഷിതാക്കൾ അറിയാം.

നീരുറവുകൾ നദിയോട് ചേരുന്നു, നദികളോ കടലിനോടും. സ്വർഗത്തിലെ കാറ്റുകൾ എന്നേക്കുമായി മധുരവികാരത്തിൽ അലിഞ്ഞു ചേരുന്നു. നോക്ക്, ഈ ലോകത്തിൽ ഒന്നും ഒറ്റയ്ക്കല്ല. ദിവ്യമായ ഒരു നിയമത്താൽ സകലവും ഒരൊറ്റ ആത്മാവിൽ കണ്ടുമുട്ടി ലയിക്കുന്നു. എങ്കിൽ പ്രിയനെ, നീ എന്നോട് ചേരാത്തതിന്റെ മലകൾ ഉന്നതമായ ആകാശത്തെ ചുംബിക്കുന്നു. നോക്ക്, തിരമാലകൾ പരസ്പരം പുണരുന്നു. ഒരു പൂവിനും വണ്ടിനെ അവഗണിച്ചാൽ ക്ഷമ ലഭിക്കുകയില്ല. സൂര്യപ്രകാശത്തിന് ഭൂമിയെ ആലിംഗനം ചെയ്തേ തീരൂ. ചന്ദ്രരശ്മികൾക്ക് കടലിൻ അഗാധമാം നീലിമയിൽ അലിയാതിരിക്കാനാകുമോ? നിഴലുകൾ വെടിഞ്ഞ് ഒടുവിൽ ഉന്മത്തമായ നിൻ പ്രണയധാര എന്റെ മാനസ സരോവരത്തിൽ വന്നലിഞ്ഞു ചേർന്നൊന്നായി ഒറ്റ ലവണാംശമായി പ്രതിവ്യാപനപ്പെടുക തന്നെ ചെയ്യും. നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു

അകലെ തിളങ്ങുന്ന ആദ്യവും അന്ത്യവുമായ ധവള താരമേ, രക്താംബര കാടുകളിൽ നിന്ന് സുവർണാകാശത്തേക്ക് നീ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിന്റെ കിരണങ്ങൾ ചിറകിലേറ്റിക്കൊണ്ട് ഹിമഗണങ്ങളും റോസാദലങ്ങളും ആഹ്ലാദപ്പെടുന്നു. പുല്ലരി, നീ ഞങ്ങൾക്ക് തന്ന നിത്യവിസ്മയം. മഞ്ഞലിഞ്ഞു തുടങ്ങിയിരിക്കുന്നു, പകൽ കർമ്മപൂരിതമാകാൻ തുടങ്ങിയിരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, കർമ്മോജ്വലമായ ദിനം ഓരോരുത്തർക്കും ആശംസിക്കുകയാണ്. സുഖത സുന്ദരമായ ദിനം പ്രദാനം ചെയ്യാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുന്നു. ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് ആദര ബി രവീന്ദ്രൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. മൗനത്തിന്റെ താഴ്വാരങ്ങളിൽ നിന്ന് പനിനീർ റോസാദലങ്ങൾ വിടരുന്ന പോലെ ഗന്ധർവ സംഗീതമുയരുന്നു. പാട്ടിന്റെ പട്ടുറുമാലുകൾ പ്രണയത്തിന്റെ മഴയായും വിപ്ലവത്തിന്റെ കനലുകളായും വിരഹത്തിന്റെ മേഘമാലകളായും അത് ഹൃദയത്തെ ഉന്മത്തമാക്കുകയും ഘനീഭൂതമാക്കുകയും ദ്രവിപ്പിക്കുകയും ചെയ്യുന്നു. പാട്ടിനോട് എനിക്ക് എന്താണ് ഇഷ്ടമോ, പ്രണയമോ, അതോ ഭ്രമമോ, അതുമല്ല ആസക്തിയാണോ? സ്വരഘടനകൾ സൃഷ്ടിക്കുന്ന ലയപൂർണിമ, രാഗചൈതന്യത്തിന്റെ മഴവിൽ കുടികൾ, ഈ ഗാനചാരിതകളില്ലാത്ത ലോകം എത്രമേൽ ശുഷ്കം. ഇഷ്ടഗാനങ്ങളിൽ നിന്നാദ്യം മലയത്ത് നിന്ന് രവികുമാർ ആവശ്യപ്പെട്ട ഗാനം. വിചാരണ എന്ന ചിത്രത്തിലെ ഗാനത്തിന് രചന നിർവഹിച്ചത് എസ് രമേശൻ നായർ, ഈണം ഔസിപ്പച്ചൻ, ആലപനം കെ എസ് ചിത്ര.

സ്നേഹിച്ചും തലോടിയും നോവിച്ചും നൊമ്പരപ്പെടുത്തിയുമൊക്കെ കടന്നുപോയ ജീവിത പരിസരങ്ങളിലൊക്കെ പാട്ടുകൂട്ടനുണ്ടായിരുന്നു എന്നതാണ് സത്യം. ഓർത്തെടുത്താൽ എത്രയെത്ര ഒറ്റനോൽപ്പട്ടങ്ങൾ, ഓരോ പാട്ടും ഹൃദ്യം, ഓരോന്നിനും ഓരോ ഓർമ്മകൾ, സോപ്പുമണമുള്ള പാട്ടുകൾ, വിരൽ സ്പർശം ഓർമ്മിപ്പിക്കുന്ന പാട്ടുകൾ, നിശാഗന്ധിയുടെ വെളുപ്പിൽ നിന്ന് വിരിഞ്ഞ പാട്ടുകൾ, ബാല്യകൗമാരങ്ങളിൽ കേട്ടും കേൾക്കാതെയും പൂത്തുമ്പികളെപ്പോലെ കാതോരം പറന്നുപോയ പാട്ടുകൾ, ഭൂതകാലത്തിന്റെ ഇലകൾ പോലെയാണ് എനിക്കെപ്പോഴും ഈ പാട്ടുകൾ. ഇഷ്ടഗാനങ്ങളിൽ ഇനി സുജാത മോഹൻ പാടിയ ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം രഘുകുമാർ, ചിത്രം ആര്യൻ. ഗാനം കേൾക്കാൻ ആവശ്യപ്പെടുന്നത് കണ്ണങ്കരനന്നം രാജി മോഹൻ.

ഇന്നലകളിൽ ഒരു കടൽ വെന്തുരുകുന്നുണ്ടെങ്കിൽ ഇന്നിന്റെ ആകാശങ്ങളിൽ മേഘങ്ങൾക്ക് തീപിടിക്കുന്നുണ്ട്. മൗനത്തിന്റെ കാന്താരങ്ങളിലേക്ക് ഓടിപ്പോവാൻ വയ്യ. ഉള്ളിൽ മർമ്മരം പോലെ പാട്ടുയരുന്നു. ഈ പാട്ടും അതിന്റെ ഹൃദ്യതയും മതി സാർത്ഥകമായ ജീവിതത്തിന്റെ സഫലതകൾ കൊണ്ട് ഒരു നന്ദാവനം തീർക്കാൻ. ഇപ്പോൾ ഞാൻ പാട്ടിന്റെ പട്ടുമെത്തയിൽ ശാന്തമായി ലയിക്കുന്നു. കടലും കായലും ശാന്തം, മേഘങ്ങൾക്ക് മഞ്ഞിന്റെ മനസ്സ്, മൗനത്തെ നേർത്ത് ചീകിക്കൊണ്ട് സ്വരങ്ങൾ സന്നിഹിതമാവുന്നു. ഈ ഗാനബീജകൾക്ക് എത്ര സൗരഭ്യം! കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ. ഇനി കെ എസ് ചിത്രയും എം ജി ശ്രീകുമാറിനും ചേർന്ന് ആലപിച്ച ഗാനം, രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം എം ജി രാധാകൃഷ്ണൻ. ഗാനം കേൾക്കാൻ ആവശ്യപ്പെടുന്നത് പൂജപ്പുരിൽ നിന്നും അനിൽകുമാർ.

നൊമ്പർ വെയിലുകളുടെ ഇന്നലകളിൽ ബാക്കിയിട്ടിട്ട് പോയ ഉച്ചവെയിലും ഓർമ്മയുടെ നിലാത്തണുപ്പും പാട്ടുകളിലൂടെ ഞാൻ അനുഭവിച്ചു തീർക്കുന്നു. അനന്തമായ കാനന വീഥികളിലൂടെ ഞാൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അനാദിയായ കാലത്തിന്റെ കന്മദം പോലെ പാട്ട് എന്റെ ഹൃത്തടാകങ്ങളിൽ വിലയം പ്രാപിക്കുന്നു. ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഇനി കേൾക്കാം പുല്ലമ്പാറിൽ നിന്ന് പ്രദീപ് വിശ്വനാഥൻ എന്നിവർ ആവശ്യപ്പെട്ട പാട്ട്. രചന ONV, സംഗീതം ബോംബെ രവി, ചിത്രം വൈശാലി, ആലാപനം KS ചിത്ര.

അമൃതമഴയായി പൊഴിയുന്ന സംഗീതം, മനസ്സിൽ ഹംസങ്ങൾ ചിറകടിച്ചുയരുന്ന മുഹൂർത്തം, മേഘങ്ങൾക്ക് ഇപ്പോൾ പ്രണയിനിയുടെ രൂപം, പ്രകാശ സഞ്ചാരങ്ങൾക്കപ്പുറം സഞ്ചരിക്കുന്ന ഗന്ധർവഗീതികൾ, ഗമകങ്ങൾ, കർണികാരങ്ങൾ പൂക്കുന്ന കാലം, പാട്ടിന്റെ തോടിയിലേറി ഞാൻ വസന്തം വിരുന്നു കാണാൻ പോവുകയാണ്. ഇഷ്ടഗീതികൾ എന്നും പ്രിയതരം തന്നെ. കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ ഇനി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം. പൊന്മുട്ട ഇടുന്നു താറാവ് എന്ന ചിത്രത്തിലെ വരികൾക്ക് തൂലിക ചലിപ്പിച്ചത് ഓൻവി, സംഗീതം ജോൺസൺ, ഗാനം ആവശ്യപ്പെട്ടത് മുണ്ടേലയിൽ നിന്ന് ബിന്ദു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: വാക്കുകൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ഹൃത്തടങ്ങളിലേക്ക് സംഗീതമൊരു സുഗന്ധം പോലെ പടരുന്നു. വിരലുകൾക്കിടയിൽ നിന്ന് ഓർന്നുപോയ വസന്തത്തെ തിരയുന്ന ഒരാൾക്ക് നഷ്ടപ്പെട്ട പ്രണയത്തിന്റെ മധുരമുള്ള നോവായും തിരികെ കിട്ടിയ ഓർമ്മകളുടെ മന്ദഹാസമായും പാട്ട് പ്രകാശമാവുന്നു. ഋതുക്കളുടെ രാജകുമാരനായി വസന്തം എഴുന്നള്ളുന്നതുപോലെ പ്രകൃതിയുടെ മനസ്സിൽ നിന്ന് കലകളുടെ രാജകുമാരനായ സംഗീതം വിരുന്നെത്തുന്നു. ഉണങ്ങിയ ഇലകളെ പുൽകുന്ന കാറ്റ് പൂത്തു നിൽക്കുന്ന കണിമരങ്ങളുടെ ചില്ലകളിൽ രഗമാലിക പങ്കുവയ്ക്കുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം മൂന്നാം പക്കം എന്ന ചിത്രത്തിലെ ഗാനം. ഗാനം കേൾക്കാൻ കൊതിക്കുന്നത് ഊരൂട്ടമ്പലത്ത് നിന്ന് സുമ, രഞ്ജിത്ത്, രത്നാകരൻ, ഉഷ എന്നിവർ. രചന ശ്രീകുമാരൻ തമ്പി, ആലാപനം ജി വേണുഗോപാലും സംഘവും.

നോക്കിലും വാക്കിലും അലിഞ്ഞു ചേരുന്ന ആത്മബന്ധം, പ്രണയത്തിന്റെ രസതന്ത്രം. നോക്ക്, നിനക്ക് എന്നോടുള്ള ഇഷ്ടത്തിൽ ആയിരം പൂക്കളുടെ ഗന്ധമുണ്ട്. നിന്റെ മിഴികളിലെ തിളക്കം, പ്രണയത്തിന്റെ നനുത്ത മഴ നനയുന്ന നിന്റെ നക്ഷത്ര കണ്ണുകൾ, അക്ഷരങ്ങളുടെ കരുത്തും സ്വരങ്ങളുടെ ലാവണ്യവും കോർത്ത രാഗമാലകൾ. സാഹിത്യം സംഗീതത്തെ വരിച്ചു കഴിഞ്ഞു. പുറത്ത് കടുത്ത വേനലിന് പോലും വസന്തത്തിന്റെ ചൂരാണുള്ളത്. ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം. രചന കാവാലം നാരായണ പണിക്കർ, സംഗീതം ജി ദേവരാജൻ. ചിത്രം ഉത്സവ പിറ്റേന്ന്. ഗാനം ആവശ്യപ്പെടുന്നത് നെട്ടയത്ത് നിന്ന് നിഷ അശോക്, ഉഷ അശോക് എന്നിവർ.

നഷ്ടപ്രണയത്തിന്റെ തീരങ്ങളിൽ തനിച്ചിരിക്കുന്ന കൂട്ടുകാര, വിരഹത്തിന്റെ നനവുള്ള പാട്ടുകൾ കുന്നൻ പുറത്തു നിന്നങ്ങോ ഒഴുകി വരുന്നത് നീ കേൾക്കുന്നില്ലേ? അകന്നുപോയ വസന്തത്തെ ഓർത്ത് വിതമ്പുന്ന മനസ്സ്, വേദനകൾക്കും ഒരു സംഗീതമുണ്ടെന്ന് നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നു. നേർത്ത മന്ദഹാസത്തിലും അലിഞ്ഞു ചേരുന്ന വിഷാദം, പ്രിയനെ ഈ പാട്ട് നിനക്കുള്ളതാകുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം. വാഴപ്പള്ളിയിൽ നിന്ന് വസന്തകുമാരി, ഉഷ എന്നിവർ ആവശ്യപ്പെട്ടത്. രചന യൂസഫലി കേച്ചേരി, സംഗീതം നൌഷാദ്, ചിത്രം ധ്വനി.

മഴയുടെ താളവും പുഴയുടെ മർമ്മരവും ചേർന്നതാണ് ഭൂമിയിൽ ആദ്യത്തെ പാട്ടുണ്ടായതെന്ന് നീ പറയുന്നു. കാറ്റിലുലയുന്ന മുളങ്കാടുകൾ, പുല്ലാങ്കുഴലിൽ ഉലാവുന്ന കാനനങ്ങൾ, മണ്ണിന്റെ ഗന്ധം, വനാന്തരങ്ങളുടെ നിഗൂഢത, ഒരു വേണുനാദം എന്റെ സ്വപ്നങ്ങളെ തഴുകി കടന്നുപോകുന്നു. പാട്ടിന്റെ പഞ്ചമങ്ങളിൽ ഞാൻ എന്നെ തന്നെ മറന്നുപോകുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം. കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം, രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ജോൺസൺ. ഇസബെല്ല എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാൻ കൊതിക്കുന്നത് വെളിയന്നൂരിൽ നിന്ന് സുരേന്ദ്രൻ.

നക്ഷത്രങ്ങൾ പൂത്തു നിൽക്കുന്ന നീലാകാശത്തിന് താഴെ നിലാവിന്റെ പട്ടുകമ്പളം. ഞാൻ അതിലിരുന്ന് നിശാഗന്ധിയോട് വർത്തമാനം പറയുന്നു. സ്വപ്നങ്ങളുടെ സുരഫലമായ ഇടങ്ങൾ, മിന്നാമിനുങ്ങുകൾ ഒരായിരമായി പറന്നുവരുന്നു. ഛേദോഹരമായ കാഴ്ചയുടെ സമ്മോഹനതകളിൽ നടന്നു തീരാത്ത വഴികൾ ബാക്കിയാവുന്നു. തിരികെ എത്താനാവാത്ത ബാല്യകാലം. കണ്ണാന്തളികൾക്കിപ്പോൾ എന്ത് പ്രായമുണ്ടാകും? യൗവനമിടാത്ത കാട്ടുകുറിഞ്ഞുകൾക്ക് പറയാനുള്ള പ്രണയഗീതികൾ. ഇഷ്ടഗാനങ്ങളിൽ ഇന്ന് അവസാനം. ചിത്രം എന്ന ചിത്രത്തിലെ ഗാനമാണ് ശുഭു ചക്രവർത്തിയും കണ്ണൂർ രാജനും ഒരുക്കിയത്. എം ജി ശ്രീകുമാർ ആലപിച്ചത്. കേൾക്കാൻ കൊതിക്കുന്നത് ചെറുകുളത്തൂരിൽ നിന്ന് സത്യൻ, സതീശൻ, ഭുവനചന്ദ്രൻ എന്നിവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 11 മണി.

ഒറ്റക്കമ്പിനാദം. ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് ഗായിക ലതയെക്കുറിച്ച് കേൾക്കാം. മലയാളത്തിലെ ആദ്യകാല ഗായികമാരിൽ പ്രധാനിയായിരുന്നു ശാന്ത പി നായർ. അവരുടെ മകൾ ലത ഒരുപിടി ഗാനങ്ങൾ മലയാളത്തിന്റെ മണ്ണിൽ നട്ടുനനച്ചു വളർത്തിയ ഗായിക. ബേബി ലതയായി അരങ്ങേറ്റം കുറിച്ച് പിന്നീട് പിന്നണി ഗായികയായി വളർന്നെങ്കിലും അമ്മയോളം പ്രശസ്തയാകാൻ മകൾ ലതയ്ക്ക് കഴിഞ്ഞില്ല എന്ന് വേണം കരുതാൻ. എന്നാലും ചില പാട്ടുകൾ പറഞ്ഞാൽ ഓ, അത് പാടിയത് ഇവരാണോ എന്ന് ചോദിച്ച് വിസ്മയിക്കും. ആദ്യ ഗാനത്തിന് അതായത് 1962 101 രൂപ പ്രതിഫലം, അതും നിർമ്മാതാവായ സുബ്രഹ്മണ്യത്തിൽ നിന്ന്. അതുകൊണ്ടും തീരുന്നില്ല വിശേഷങ്ങൾ. ആദ്യ ഗാനത്തിന്റെ രചന നിർവഹിച്ചത് പി ഭാസ്കരൻ, സംഗീതമൊരുക്കിയത് എം ബി ശ്രീനിവാസൻ. പാടേണ്ടി വന്ന സാഹചര്യങ്ങൾ തികച്ചും യാദൃശ്ചികം. സ്വർഗരാജ്യം എന്ന ചിത്രത്തിലെ പാട്ടുകൾ റെക്കോർഡ് ചെയ്യുന്നതിനായി അമ്മ ശാന്ത പി നായർ അരുണാചലം സ്റ്റുഡിയോയിലെത്തുന്നു. കുട്ടിത്തത്തിന്റെ കുസൃതി കണ്ടിട്ടാവണം എം ബി എസ് ലതയോട് ചോദിക്കുന്നു, ഒരു പാട്ട് പാടിത്തരുമോ എന്ന്. റെക്കോർഡിട്ട പോലെ പർവരി ഗിൽ മുകേഷ് പാടിയ ഹിന്ദി ഗാനം ഒഴുകുകയായി. അതിൽ എം ബി എസ് വീണുപോയി എന്ന് വേണം പറയാൻ. അടുത്ത ചിത്രത്തിൽ സ്നേഹദീപത്തിൽ പി ഭാസ്കരന്റെ രചനയിൽ സംഗീതം നൽകി എം ബി എസ് ബേബി ലതയെ കൊണ്ട് പാടിച്ചു. ഒരു ഗായിക മലയാളത്തിൽ ഉദയം ചെയ്യുകയാണെന്ന് അന്ന് സ്റ്റുഡിയോയിലുണ്ടായിരുന്ന ആരും ഓർത്തില്ല. ഒന്നാം തരം ബലൂൺ തരാം, ഒരു നല്ല പീപ്പി തരാം എന്ന ആദ്യ ഗാനം ഇന്നും മലയാളി മറന്നിട്ടില്ല.

0: ഗായിക ശാന്താ പി നായരുടെയും എഴുത്തുകാരനും ചലച്ചിത്ര സംവിധായകനും റേഡിയോ നാടകകൃത്തും ഓൾ ഇന്ത്യ റേഡിയോ സ്റ്റേഷൻ ഡയറക്ടറുമായിരുന്ന കെ പത്മനാഭൻ നായരുടെയും മകളാണ് ലത. ആർട്സിൽ ബിരുദാനന്തര ബിരുദം. ഓൾ ഇന്ത്യ റേഡിയോ, ദൂരദർശൻ എന്നിവിടങ്ങളിലായി 34 വർഷത്തെ സേവനം. ചെന്നൈ, തിരുവനന്തപുരം സ്റ്റേഷനുകളുടെ സ്റ്റേഷൻ ഡയറക്ടറായി വർഷങ്ങളോളം സേവനമനുഷ്ഠിച്ച അവർ മാർക്കറ്റിംഗ് ഡയറക്ടറായിട്ടാണ് വിരമിച്ചത്. ഒരു കലാകാരി എന്ന നിലയിൽ കലാകേന്ദ്രത്തിൽ തന്നെ ജോലി ചെയ്യാൻ സാധിച്ചതിന്റെ സാർത്ഥകത, അതാവട്ടെ അപൂർവം പേർക്കേ ലഭിക്കുകയുള്ളൂ. ഗായിക, സ്റ്റേഷൻ ഡയറക്ടർ എന്നിവ കൂടാതെ ലത മൂടുപടം, ചെമ്മീൻ, പകൽക്കിനാവ്, ഏഴു രാത്രികൾ എന്നീ ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുമുണ്ട്. കാണാമറയത്ത്, രാരീരം, അപരൻ എന്നീ ചിത്രങ്ങളിൽ ശോഭനയ്ക്കുവേണ്ടി ശബ്ദം കൊടുത്തത് ലതയായിരുന്നു. നന്ദി വീണ്ടും വരിക എന്ന ചിത്രത്തിൽ ഉർവശിക്കു വേണ്ടിയും, തൂവാനത്തുമ്പികളിൽ പാർവതിക്കു വേണ്ടിയും, കൂടവിടയിൽ സുഹാസിനിക്കു വേണ്ടിയും, പരിണയത്തിൽ ശാന്തികൃഷ്ണയ്ക്കു വേണ്ടിയും, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന ചിത്രത്തിൽ ഷാരിക്കു വേണ്ടിയും ശബ്ദം പകർന്നത് ലതയായിരുന്നു.
1: സോഫിയക്ക് എപ്പോഴും എന്തെങ്കിലും പണിയല്ലേ? എന്റെ സ്വഭാവം ഏതാണ്ട് ഇത് തന്നെ, വെറുതെ ഇരിക്കാൻ വലിയ പ്രയാസമാണ്.
2: പ്രീതാമ്മ പറയാറുണ്ട്.
1: ഓ, അപ്പൊ സോഫിയ എടുത്തുണ്ടോ മോനെ പറ്റിയുള്ള വധം? മമ്മ പറയുന്നേ പാതിയെ നേരുള്ളൂ, ബാക്കി മുഴുവൻ നുണയാ.
2: എന്നാ പോണേ?
1: ഞാൻ മിക്കവാറും ഇന്ന്
2: അവിടെ വൈകിയാച്ച.
1: സോഫിയ കണ്ടിട്ടുണ്ടോ മുന്തിരിത്തോട്ടങ്ങൾ?
2: ഇല്ല, പഴയ സോളമൻ രാജാവിന്റെ മുന്തിരിത്തോട്ടങ്ങളെ പറ്റി ബൈബിളിൽ വായിച്ചിട്ടുണ്ട്.
1: പുതിയ സോളമന്റെ തോട്ടങ്ങൾ എന്നെക്കാളും ബെറ്ററാ. ഒരു ദിവസം സോഫിയെ ഞാൻ അവിടെ കൊണ്ടുവാ, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു പ്ലഷർ ട്രിപ്പ്. എലിസബത്തും ആന്റണിയും മമ്മയും മേരിയും സോഫിയുടെ അമ്മച്ചിയും
2: എനിക്ക് കാണുന്നുണ്ട്.
1: എങ്കിൽ കൊണ്ടുപോണ കാര്യം ഞാൻ ഏറ്റു. ശലമോന്റെ സോങ് ഓഫ് സോങ്സ് പറയുന്ന പോലെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു പോകും നോക്കാം. അതിന്റെ അടുത്ത ലൈൻ എന്താണെന്നറിയോ? അല്ലേ, വേണ്ട
2: പറയൂ.
1: പോയി ബൈബിൾ എടുത്ത് വെച്ചോക്ക്.
2: നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം, അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടരുകയും മാതള നാരകം പൂക്കുകയും ചെയ്തുവോ എന്ന് നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്കെന്റെ പ്രേമം തരും.
1: അവിടെ വെച്ച് ഞാൻ നിനക്കെന്റെ പ്രേമം തരും. സോഫിയ മൈസൂരിൽ വന്നിട്ട് എവിടെയൊക്കെ പോയി?
2: എങ്ങും പോയില്ല.
1: എങ്ങും? എങ്കിൽ വാ, ഒരു അരമണിക്കൂർ ഉണ്ട്, ഞാൻ കുറച്ച് സ്ഥലമൊക്കെ കാണിച്ചു തരാം. കൂടത്തെ മാർക്കറ്റിലും കയറാം. പിന്നെ അതിന്റെ അടുത്ത ലൈൻ വായിച്ചോ.
2: വായിച്ചു.
1: എന്നിട്ട്?
2: ഒന്നുമില്ല.
1: ആരാ ഇയാള്?
2: ഡാഡിയുടെ കൂടെ റെയിൽവേയിൽ ജോലി ചെയ്യുന്ന ആളാ വക്കച്ചൻ. അങ്ങ് അവിടെയാ താമസിക്കുന്നെ. ഇപ്പൊ നേരെ ചെന്ന് പറഞ്ഞു കൊടുക്കും.
1: എന്താ, നമ്മളിവിടെ കണ്ടോ? പറഞ്ഞാൽ എന്താ, നമ്മൾ നെയ്ബേഴ്സ് റോഡിൽ വെച്ച് കണ്ടു, സംസാരിച്ചു നിന്നു പറയുന്നോണ്ട് എന്താ തകരാറ്? ഡാഡി എന്താ വഴക്ക് പറയോ?
2: വഴക്ക് മാത്രമല്ല, ചിലപ്പോ തല്ലുകയും ചെയ്യും. അങ്ങനെ എന്റെ ഡാഡി അല്ല.
1: എന്ന് പറയുമ്പോ
2: എലിസബത്തിന്റെ ഡാഡി അത്.
1: സോഫിയുടെ
2: വളർത്തച്ഛൻ, രണ്ടാം അച്ഛൻ.
1: മമ്മി?
2: മമ്മി എന്റെ കൂടെ മമ്മിയാ.
1: അപ്പോ മമ്മിയുടെ സെക്കൻഡ് മാരേജ് ആണത്? കുട്ടിയുടെ ഫാദർ
2: ഇപ്പൊ കൊച്ചിയിലുണ്ട്, വലിയ ഫേമസ് ഡോക്ടറാ, ഡോക്ടർ ജേക്കബ് ജോൺ. സൊസൈറ്റിയിലെ വലിയ ആളാ. സോഷ്യൽ ഏരിയയെ ഭാര്യയും രണ്ട് മിടുക്കന്മാർ ആൺമക്കളൊക്കെ ആയിട്ട്. അദ്ദേഹത്തിനിപ്പോ ഞാൻ ബാച്ചലർ ഡേസിന്റെ ഒരു കൊച്ചു അബദ്ധം മാത്ര.
1: അദ്ദേഹം മമ്മിയെ മാരി ചെയ്തിരുന്നില്ലേ?
2: വിവാഹം കഴിച്ചോളാന്ന് വാക്കുകൊടുത്തിരുന്നു. ഒരു നഴ്സിംഗ് സ്റ്റുഡന്റും ഹൗസ് സർജനും തമ്മിലുള്ള ലവ് അഫെയർ. എനിക്ക് 3 വയസ്സാവുന്നവരെ അദ്ദേഹം വേറെ കിട്ടിയില്ല. പിന്നെ
1: കാണാറുണ്ടോ സോഫിയ അദ്ദേഹത്തിനെ?
2: ഒരിക്കൽ മാത്രം, 6-7 വയസ്സുള്ളപ്പോ മമ്മി കാണിക്കാൻ കൊണ്ടുപോയതാ. ഇനി കാണുകയില്ല എന്ന് അന്ന് തീരുമാനിച്ചു. ഇപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് അന്നത്തെ ഇൻസൾട്ട് പോയിട്ടില്ല.
1: ഈ പോൾ പൈലോക്കാരൻ എങ്ങനാ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്ന?
2: ഡീറ്റെയിൽസ് അമ്മച്ചിക്ക് തന്നെ അറിയൂ. അമ്മച്ചി കുറച്ചു കാലം വൈശാഖിൽ വർക്ക് ചെയ്തിരുന്നു. ഞാനും ഉണ്ട് അന്നൊപ്പം കുട്ടിയായിട്ട്. ഇയാളൊന്ന് വൈശാഖിലായിരുന്നു.
1: പുള്ളി നേരത്തെ വേറെ കെട്ടിയിട്ടുണ്ടായിരുന്നോ?
2: ഇല്ല, അതാണല്ലോ അയാളുടെ ഒരു ട്രംപ് കാർഡ്. എന്നെ അമ്മച്ചെ സേവ് ചെയ്യാൻ വേണ്ടിട്ട് ഏതോ വലിയ ത്യാഗം ചെയ്തു എന്നാ അയാളുടെ ഭാവം. എന്ത് തോന്നിയാസിനുള്ള ഒരു ക്ലെയിമും അതാ. ഞാൻ പോട്ടെ, ഇതൊന്നും അറിഞ്ഞതായിട്ട് ഭാവിക്കരുത്. ഞാനിത് ആരോടെങ്കിലും പറഞ്ഞെന്നറിഞ്ഞാൽ അങ്ങേർക്ക് ഭയങ്കര ദേഷ്യമാ, പിന്നെ എല്ലാരും വല്ലാതെ ഉപദ്രവിക്കും.
1: ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല.
2: ഇന്ന് പോവോ?
1: മിക്കവാറും.
2: എപ്പോഴത്തെ മാതിരി പാതിരിക്ക പോണത്?
0: സ്നേഹദീപം റിലീസായത് 1962 മാർച്ച് 31 ടി കെ ബാലചന്ദ്രനും മിസ് കുമാരിയും തിക്കുറിശിയുമൊക്കെ അഭിനയിച്ച പടം. പടം ബോക്സ് ഓഫീസിൽ വീണുപോയി. എങ്കിലും ബേബിലതയുടെ പാട്ടുകേട്ട് ആ ശബ്ദം തേടി സംവിധായകരെത്തി. അതിലേറ്റവും ആകർഷകമായ കാര്യം കമലഹാസന്റെ കണ്ണും കരളും എന്ന ചിത്രത്തിലെ ലതയുടെ ഗാനമാണ്, ലതയുടെ ശബ്ദമാണ്. ചെറിയ പ്രായത്തിലെ തന്നെ സിനിമാരംഗത്ത് സ്റ്റാറായി മാറാൻ ലതയ്ക്ക് കഴിഞ്ഞു. കണ്ണും കരളും സംവിധാനം ചെയ്തത് കെ എസ് സേതുമാധവനായിരുന്നു. കമലഹാസന്റെ ആദ്യ മലയാള ചിത്രമെന്ന ഖ്യാതിയും കണ്ണും കരളിനും ഉണ്ട്. സത്യന്റെ മകനായാണ് കമലഹാസൻ ഈ ചിത്രത്തിലെത്തിയത്. വയലാറിന്റെ വരികൾക്ക് എം ബി ശ്രീനിവാസന്റെ ഈണം. എസ് ജാനകിയും പി ലീലയും കെ ജെ യേശുദാസും മെഹബൂബും ഗായകർ. ഒപ്പം ബേബി ലതയും. താത്തയ്യം കാട്ടിലെ എന്നാരംഭിക്കുന്ന ഗാനം ഏറെ ശ്രോതഹൃദയങ്ങളിൽ ആസ്വാദനത്തിന്റെ മധുരമ നിറച്ചു.

0: കട്ടമ്മേ പൂച്ച പൂച്ച പൂച്ച
1: ഗായകൻ ജെ എം രാജുവിനെ വിവാഹം കഴിച്ചതോടെ ലത ലതാരാജുവായി. ഇന്ന് മലയാള ചലച്ചിത്ര ആസ്വാദകർക്കൊക്കെയും ലതാരാജു എന്ന പേരാണ് സുപരിചിതം. ഒരുപിടി ഗാനങ്ങളെ ലതാരാജു മലയാളത്തിനായി സമ്മാനിച്ചിട്ടുള്ളൂ. അതിൽ ബഹുഭൂരിപക്ഷവും കാതിനിമ്പമാർന്ന ഗാനങ്ങളായിരുന്നു. ലതാരാജു എന്ന ഗായിക ആരെയും അനുകരിച്ചില്ല. അവർക്ക് അവരുടേതായ ഒരു ശൈലിയുണ്ടായിരുന്നു. അതായിരുന്നു ലതയുടെ ഗാനങ്ങളുടെ ഭാവപ്രകാശം. നിഷ്കളങ്കമായ ഒരു ഗാനചന്ദ്രിക എന്ന് വിശേഷിപ്പിക്കാവുന്ന രാഗധാരിയായിരുന്നു അത്. കലയുടെ നിരവധി ചില്ലകളിൽ ചേക്കേറാൻ ആയതുകൊണ്ടാവണം മുഴുവൻ സമയ ഗായിക എന്ന രീതി അവർ സ്വീകരിക്കാതെ പോയത്. എങ്കിലും പാടിയ പാട്ടുകളിലെല്ലാം അതിന്റേതായ വൈകാരികത നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞു. തിരശീലയിൽ ഒരു കുട്ടിയെ ചിത്രീകരിക്കേണ്ടതായി വരുമ്പോഴെല്ലാം സംവിധായകൻ ആ കാലത്ത് ബേബിലതയെ തന്നെ അന്വേഷിച്ചിരുന്നു എന്നതാണ് സത്യം. അത്രയേറെ കുട്ടിത്തത്തിന്റെ പര്യായം പോലെ ആ ശബ്ദം ജനഹൃദയങ്ങൾ സ്വീകരിച്ചിരുന്നു. 1973 എം ടി വാസുദേവൻ നായർ സംവിധാനം ചെയ്ത നിർമാലയം എന്ന ചിത്രത്തിലെ സുമിത്രയ്ക്ക് വേണ്ടി ശബ്ദം നൽകിയത് ലതയായിരുന്നു.
2: അമ്പലത്തിലേക്കുള്ള വഴി ഇത് തന്നെയല്ലേ?
3: വഴി അപ്പുറത്താണ്. ഇപ്പൊ ഇത് കൂടെ തന്നെ പോവാം.
2: വെളിച്ചപ്പാടിന്റെ വീട് ഏതാ?
3: ഞങ്ങളുടെ.
2: താക്കോലാരുടെ കയ്യിലാവോ?
3: അച്ഛന്റെ കയ്യിലാവില്ല. ജാനു, നീ ഓടിപ്പോയി വാരിത്തുനിന്ന് താക്കോല് വാങ്ങിക്കൊണ്ട. ശാന്തിക്ക് ആള് വന്നിട്ടുണ്ടെന്ന് പറ.
2: തൊഴാനൊന്നും അധികം ആളുണ്ടാവില്ലേ?
3: കുറവാ.
2: വഴിപാടോ?
3: കുറവാ.
2: ആ, അതൊരു രക്ഷയാണ്. എനിക്ക് പരിചയമൊന്നുമില്ല. മനക്കെന്ന് പറഞ്ഞപ്പോ അതാണോ കിണറ്?
3: കിണറ്റിന്ന് വെള്ളം എടുക്കാറില്ല. നേദ്യത്തിനൊക്കെ പുഴയിൽ എടുക്കാം. അതിലൊരു കുട്ടി ചാടി മരിച്ചു. വാര്യത്തെ കുഞ്ഞിക്കാവ് കൊറേ മുമ്പാ.
2: എന്തിനു?
3: ആളോള് ഓരോന്നൊക്കെ പറയണ്ട്.
2: എന്താ പേരെന്നാ പറഞ്ഞു?
3: അമ്മണി.
2: ഞാനൊക്കെ നോക്കട്ടെ.
3: അവിടെ കുളം, വെള്ളം മോശ. അത് ഗന്ധർവന്റെ ആല. അവിടെ കാനങ്കാപാലൻ. മിണ്ടാതിരിക്ക, എന്തോ കണ്ടു പേടിച്ച് നൊസ്സായതാ. ഞാൻ തുറന്നുതരാം.
2: വിളിക്കപ്പേര എവിടെയാവോ?
3: ഞാൻ കാണിച്ചു തരാം. മുമ്പ് അവിടെയായിരുന്നു, ഇപ്പൊ പുറത്തന്നെ വെക്കാറ്. ഉണക്കലരിയും വെളിച്ചെണ്ണ ഒക്കെ അകത്തുണ്ട്.
2: വിറകില്ലല്ലോ.
3: ചുള്ളല് പുറത്തുണ്ട്, ഞാൻ കൊണ്ടുവരാം.
2: തീപ്പെട്ടി ഉണ്ടോ?
3: ആ ഉത്തരത്തിലുണ്ടാവും. നേദ്യത്തിനുള്ള ഉണങ്ങലരി കഴുകിക്കൊണ്ടിരും. ചെപ്പോടത്തിലും നല്ല വെള്ള. നട തുറന്ന് വിളക്ക് എത്തിച്ച പോവായിരുന്നു. അപ്പോഴേക്കും നേദ്യം പാകാവും.
2: ഒറ്റ മിനിറ്റ്, ചന്ദനമുട്ടി എവിടെയാ?
3: അടിയൻ വരട്ടെ. അമ്പലത്തില് തനിച്ച് കിടക്കുവോ?
2: തനിച്ചല്ലോ, ഭഗവതിയില്ലേ.
3: ഓ, വേണ്ടാത്തത് ഓരോന്ന് പറയണ്ട. വാര്യത്ത് കിടക്കുക നല്ലത്. ആലിന്റെ മുകളിലെ ഗന്ധർവനെ കണ്ട് പേടിച്ചിട്ടാ ഗോപാലിന് ഭ്രാന്തായതത്രേ.
2: ഗന്ധർവന്മാർ കുറച്ചെ പാടുന്നു കേട്ടിട്ടുണ്ട്, വേറെ ഉപദ്രവമൊന്നുമില്ല.
3: എന്ത് പറഞ്ഞാലും കളിയാ.
2: ആ, എന്നാൽ ഇനി കുറച്ച് കാര്യം പറയാം.
3: വേണ്ട, എനിക്ക് കേക്കണ്ട. രാത്രി ഭഗവതിയോട് പറഞ്ഞാ മതി.
2: എവിടെയാ പോസ്റ്റ് ഓഫീസ്?
3: കുന്നിന്റെ താഴത്ത്. പാടത്തൂടി പോയ വഴി വളവാണ്.
2: ഒരു കത്ത് പോസ്റ്റ് ചെയ്യണം. പത്രം കേട്ടാക്കാൻ എഴുതിയിട്ടുണ്ടായിരുന്നു.
3: എന്താ എപ്പോഴും വായിക്കണേ?
2: ജനറൽ നോളജ്. 4 മാർക്കിനാ കഴിഞ്ഞ ഒരു സർവീസ് കമ്മീഷൻ സെലക്ഷൻ പോയത്. ഇക്കുറിയും കൂടി നോക്കന്നെ.
3: ജയിച്ച പിന്നെയും പഠിക്കോ?
2: ഇത് വേറെ പരീക്ഷയാണ്, ഉദ്യോഗം കിട്ടാൻ.
3: തിരുമേനിമാർക്കൊക്കെ എന്തിനാ ഉദ്യോഗം?
2: ആവശ്യമില്ല. പൂണിലെയോ ദേശമംഗലത്തോ വരിക്കാശിയോ ജനിച്ച ആവശ്യമില്ല.
1: മലയാളത്തിന് പുറമെ തമിഴ്, കന്നഡ, തുളു ഭാഷകളിലും ലത ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. വയലാർ രാമവർമ്മ രചിച്ച ഗാനങ്ങളായിരുന്നു ലത കൂടുതലും പാടിയത്. ജി ദേവരാജന്റെ ഈണമായിരുന്നു അതിൽ. എന്തുകൊണ്ടാണെന്നറിയില്ല, ലതാരാജുവിന്റെ പാട്ടുകളിൽ കൂടുതലും ശുദ്ധധന്യാസി രാഗത്തിലുള്ളവയായിരുന്നു. അന്നത്തെ പ്രശസ്തരായ എല്ലാ ഗാനരചയിതാക്കളോടൊപ്പവും സംഗീത സംവിധായകരോടൊപ്പവും ചേർന്ന് പ്രവർത്തിക്കാൻ ലതയ്ക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ജനകീയമായി സ്വീകാര്യമായ പല പാട്ടുകൾക്കും ആത്മാർപ്പണം നടത്താൻ അവർക്ക് സാധിക്കുകയും ചെയ്തു. സേതുബന്ധനം എന്ന ചിത്രത്തിലെ പിഞ്ചു ഹൃദയം ദേവാലയം എന്ന ഗാനം തെല്ലെന്നുമല്ല ലതയെ ജനപ്രിയമാക്കിയത്. അത്രയേറെ ഇന്നും അത് ചേതോഹരമായിരിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: ഒറ്റക്കമ്പി നാദം.
1: മലയാള ചലച്ചിത്രത്തിലെ തേജോമയമായ ഒരു പൊൻവിളക്കായിരുന്നു ശോഭ എന്ന അഭിനേത്രി. ജീവിതം ദുരന്തമായി കലാശിച്ചുവെങ്കിലും അവർ തിരശ്ശീലയിൽ പകർന്ന കഥാപാത്രങ്ങളെല്ലാം ഇന്നും അനശ്വരമായിരിക്കുന്നു. ശോഭ അഭിനയിച്ച പല ചിത്രങ്ങളിലും അവർക്കു വേണ്ടി ശബ്ദം പകർന്നത് ലതയായിരുന്നു. കഥാപാത്രത്തെ ജനഹൃദയങ്ങളിൽ ഏറ്റുന്നതിൽ സംഭാഷണങ്ങൾക്കും അവയുടെ മോഡുലേഷനും വലിയ പങ്കാണുള്ളത്. ആ രീതിയിൽ ശോഭയുടേതെന്ന് തോന്നിക്കുന്ന വിധം ശബ്ദത്തെ ആലേഖനം ചെയ്യാൻ ലതയ്ക്ക് കഴിഞ്ഞു. ശോഭയ്ക്കും ഷാരിക്കും ലത പകർന്ന ശബ്ദസൗഭഗം എന്തുകൊണ്ടോ പുരസ്കാരങ്ങൾ കൊണ്ട് അംഗീകരിക്കാൻ മലയാളം തയ്യാറായില്ല. ഒരു ഗായിക എന്നതിനേക്കാൾ മിഴിവാർന്ന രീതിയിലാണ് ലത അവരുടെ ശബ്ദം കഥാപാത്രങ്ങൾക്കായി പകർന്നത്.
2: എന്താ ശാലിനി?
3: ഒന്നുമില്ല.
2: എന്തായേ?
3: അവരുടെ ഒരു അന്വേഷണം.
2: ആരുടെ?
3: ചെറിയമ്മയുടെ.
2: എന്തേ?
3: ഉച്ചയ്ക്ക് ഒന്നാം കുട്ടി ഉണ്ടാവുമെന്ന് അന്വേഷിക്കാൻ വിട്ടിരിക്കുക. ഉണ്ടാവും ഞാൻ പറഞ്ഞയച്ചു.
2: അയ്യോ, ഞാനില്ല.
3: അത് പറ്റില്ല. കുട്ടിക്ക് എന്താ വീട്ടിൽ ഉണ്ണാനും കൊടുക്കാനും ഇല്ലാത്ത ആളല്ലല്ലോ. ഇവിടത്തേക്കാൾ നല്ലോണം കുട്ടിയുടെ വീട്ടിൽ ഉണ്ടാവുമെന്ന് അവർക്കറിയാം. പിന്നെന്താ അവർക്ക് ഈ ചോദ്യം?
2: അവർ വെറുതെ ചോദിച്ചോ?
3: അവരെ ചോദിക്കണ്ട. എന്റെ അമ്മയുടെ വക ഈ കാണുന്നതല്ല. പിന്നെന്തിനാ അവരിങ്ങനെ?
2: ഞാൻ ഊഴി വെച്ചിട്ടേ പോകുന്നുള്ളൂ. നീ ഒന്ന് മിണ്ടായിരിക്കുമോ?
3: സുമിത്രയുടെ ഫ്രണ്ട്സ് വരുമ്പോ ഇങ്ങനെ ഒരു അന്വേഷണം ഉണ്ടാവാറില്ലല്ലോ.
2: ദേ, ഇത് തന്നെ പറയാനാ ഭാവമെങ്കിൽ ഞാൻ സ്ഥലം വിടും. പറഞ്ഞേക്കാം.
3: ശരി, ഞാൻ നിർത്തി.
2: നല്ലൊരു അവധി ദിവസമായിട്ട്
3: ഞാനൊന്നും പറയുന്നില്ലെന്നേ.
2: വാ.
3: അമ്മുവിനെ അറിയില്ല അച്ഛന്റെ സ്വഭാവം. എന്തെങ്കിലും നിശ്ചയിച്ച അത് നടത്തിയിട്ട് അടങ്ങൂന്ന വാശിക്കാരന്. ദേഷ്യം വന്ന ഞാൻ എന്തിനാ പറയണ്ടിരിക്കുന്നത്? പിന്നെ മൃഗം തന്നെയാണ്.
2: ഏതായാലും പ്രഭേട്ടനില്ലേ കുട്ടി?
3: ഏട്ടൻ പറഞ്ഞാൽ അവിടെ ആർക്കും ഊരിയ വിലയുമില്ല. ചെറിയമ്മ ഉപദേശിച്ച് ഉപദേശിച്ച് അച്ഛനിപ്പോ ഏട്ടനെ തീരെ കണ്ടുകൂടാന്നായിട്ടുണ്ട്.
2: റോയി എനിക്കിഷ്ടാ, പക്ഷേ അപ്പോഴെന്തോ അങ്ങനെ പറയാനാ എനിക്ക് തോന്നിയത്. ഇപ്പൊ തോന്നുന്നു അങ്ങനെ പറയണ്ടായിരുന്നു എന്ന്.
4: പിന്നെന്താ, നാളെ ആവട്ടെ, മറുപടി തരാമെന്ന് പറയണമായിരുന്നോ?
2: എന്നല്ല, ഞാൻ ആ പറഞ്ഞ രീതി അല്പം ക്രൂരായോ എന്ന്.
4: ഒരു ക്രൂരുമില്ല, അങ്ങനെ തന്നെ വേണ്ടത്. നന്നായി.
1: ആജീവനാന്ത നേട്ടത്തിനുള്ള കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് 2003 ലതയ്ക്ക് ലഭിച്ചു. മലയാളത്തിലെ ലളിത സംഗീതത്തിനുള്ള സംഭാവനകൾ മുൻനിർത്തി കേരള സംഗീത നാടക അക്കാദമി അവാർഡും ലഭിച്ചു. മലയാള ചലച്ചിത്രത്തിനും സംഗീതത്തിനും നൽകിയ സമഗ്ര സംഭാവനകൾക്ക് 2019 കേരള സർക്കാരിന്റെ ആദരവും ലതാരാജുവിന് ലഭിക്കുകയുണ്ടായി. ആർദ്രമായ ഗാനങ്ങളുടെ വൈകാരിക നീലിമ ശ്രോതഹൃദയങ്ങളിൽ പടർത്തുന്നതുപോലെ തെളിവാർന്ന സന്തോഷത്തിന്റെ ഊഷ്മളതയും പാട്ടിൽ നിറയ്ക്കാൻ കഴിയുന്ന ശബ്ദത്തിനുടമയായിരുന്നു ലതാരാജു. അഴകുള്ള സെലീന എന്ന ചലച്ചിത്രത്തിൽ ലതാരാജു പാടിയ ഗാനം ഒരു കുടുംബത്തിന്റെ പ്രത്യേകമായ സന്തോഷത്തെ ഉൾക്കൊള്ളുന്നതായിരുന്നു. വയലാർ രാമവർമ്മയുടെ രചന, കെ ജെ യേശുദാസ് ഈണം പകർന്ന ഗാനം. ലതാരാജു പാടിയത് ഇന്നും റേഡിയോയിലൂടെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഗൃഹാതുരത ചെറുതല്ല. മുട്ടത്ത് വർക്കിയും തോപ്പിൽ ഭാസിയും ചേർന്ന് സംഭാഷണമെഴുതിയ ചിത്രം സംവിധാനം ചെയ്തത് കെ എസ് സേതുമാധവനായിരുന്നു. അഴകുള്ള സെലീന എന്ന ചിത്രത്തിലെ ഇവിടുത്തെ ചേച്ചി കിന്നല മുതലൊരു എന്ന ഗാനം അവിസ്മരണീയമാണ്.

തുലാഭാരമല്ലോ ജീവിതം, സുഖദുഃഖഭാവങ്ങൾ പൂജോടി നിൽക്കും, വനജോത്സ്നയല്ലോ മാനസമെന്ന് ബിച്ചു തിരുമല എഴുതിയത് കൊച്ചു കൊച്ചു തെറ്റുകളെന്ന ചിത്രത്തിനു വേണ്ടിയായിരുന്നു. മോഹൻ സംവിധാനം ചെയ്ത ചിത്രത്തിലെ ഗാനങ്ങൾ ശ്യാമായിരുന്നു ഈണം പകർന്നത്. കഥയും തിരക്കഥയും പി പത്മരാജന്റെയായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രേക്ഷക പ്രീതി നേടിയ ഈ ചിത്രത്തിലെ ഗാനങ്ങൾ കെ ജെ യേശുദാസ്, എസ് ജാനകി, ലതാരാജു എന്നിവർ ആലപിച്ചു. ബിജു തിരുമലയുടെ തൂലികയിൽ നിന്ന് വിരചിതമായ തുലാഭാരമല്ലോ ജീവിതം, സുഖദുഃഖഭാവങ്ങൾ പൂജോടി നിൽക്കും, വനജോത്സ്നയല്ലോ മാനസം എന്ന പാട്ടിന് കെ ജെ യേശുദാസിനോടൊപ്പം ആലാപന സൗഖ്യം പകർന്നത് ലതാരാജുവായിരുന്നു. എന്നാൽ

1992 കമലദളം പുറത്തിറങ്ങുന്നത്. കൈതപ്രം രചന നിർവഹിച്ച് രവീന്ദ്രൻ ഈണമിട്ട ഗാനം, നായികയുടെ നൃത്തമരങ്ങേറുന്നതിന് പശ്ചാത്തലമായ ഗാനം, ആനന്ദ നടനം ആടിനാൾ, കനകസഭയിൽ ആനന്ദ നടനം ആടിനാൾ എന്ന ഗാനം മലയാളിക്ക് മറക്കാനാവില്ല. മാസ്മരികമായ ഒരു അനുഭൂതിദായകമാവും വിധം സ്വരജിതികൾ കോർത്തിണക്കിയ ഗാനം, ചടുലമായ താളം, ബിലഹരി രാഗത്തിൽ രവീന്ദ്രൻ ചിട്ടപ്പെടുത്തിയ ഗാനം പാടി മുഴുമിക്കുക അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. ലതാരാജുവിന്റെ സംഗീത വൈഭവത്തിൽ അനന്യമായി തീർന്ന ഗാനം മറ്റു പല ഗാനങ്ങളും എന്ന പോലെ കാലാതിവർത്തിയായി മാറുമെന്നതിൽ സംശയമില്ലാത്ത ഗാനം.

താത്തയ്യം കാട്ടിലെ എന്ന പാട്ടിൽ നിന്ന് തുടങ്ങിയ പ്രയാണം, ഏഴു രാത്രികൾ എന്ന ചിത്രത്തിലെ മക്കത്ത് പോയി വരുമെന്ന പാട്ട്, ആന്റോയോടൊപ്പം മയിലാടുംകുന്നിൽ പാപ്പിയപ്പച്ച, ആദ്യത്തെ കഥയിൽ ആലുവ പുഴയ്ക്കക്കരെ, എൽ ആർ അഞ്ജലിക്കൊപ്പം സുബൈദ എന്ന ചിത്രത്തിൽ പുന്നാരം ചൊല്ലാതെ, പണിതീരാത്ത വീടെന്ന ചിത്രത്തിൽ ജയചന്ദ്രനോടൊപ്പം കാറ്റുമൊഴുക്കും കിഴക്കോട്ട്, ത്രിവേണിയിൽ എം ബി ശ്രീനിവാസനോടൊപ്പം കിഴക്കു കിഴക്കൊരാന, സേതുബന്ധനത്തിൽ മഞ്ഞക്കിളി സ്വർണക്കിളി, അങ്ങനെ എത്രയോ പാട്ടുകളെ ലതാരാജു അനശ്വരമാക്കി. പ്രിയ എന്ന ചിത്രത്തിലെ കണ്ണിനും കണ്ണായ എന്ന പാട്ട് കേട്ട് ഇന്നത്തെ ഒറ്റക്കമ്പിനാദം അവസാനിപ്പിക്കുകയാണ്. ലതാരാജുവിന്റെ പാട്ടുകൾക്കായി മലയാളി മനസ്സ് ഇപ്പോഴും കാത്തിരിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ

30,000 രൂപയുടെ വാച്ചും 300 രൂപയുടെ വാച്ചും കാണിക്കുന്നത് ഒരേ സമയം തന്നെയാണ്. 3,000 രൂപയുടെ പണസഞ്ചിയോ 30 രൂപയുടെ പണസഞ്ചിയോ കൊണ്ടു നടന്നാലും അതിലുള്ള പണത്തിന് മാറ്റം വരുന്നില്ല. 1,00,000 രൂപയുടെ വാഹനമോടിച്ചാലും 500,000 രൂപയുടെ വാഹനമോടിച്ചാലും വഴിയും അകലവും ഒന്നായിരിക്കും. രണ്ടും ഒരുപോലെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുകയും ചെയ്യും. താമസിക്കുന്ന വീട് ചെറുതായാലും വലുതായാലും അനുഭവിക്കുന്ന ഏകാന്തത ഒരുപോലെയായിരിക്കും. ഫസ്റ്റ് ക്ലാസ്സിൽ സഞ്ചരിച്ചാലും സാധാരണ സീറ്റിൽ യാത്ര ചെയ്താലും വിമാനം തകർന്നാൽ വീഴുന്നത് ഒരേ താഴ്ചയിലായിരിക്കും. പൊതുജന ശ്രവണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. അവനവൻ ചിന്തിക്കുന്നത് എന്താണെന്ന് അവനവന് ബോധം വേണം. അല്ലാത്ത പക്ഷം അവനവനിൽ തന്നെ പൂണ്ടു കിടക്കാനേ പറ്റൂ, ഉന്നതി ഉണ്ടാവൂല. ഇങ്ങനെ കേട്ടത് കുട്ടിക്കാലത്താണ്. ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന മാധവി അമ്മൂമ്മയാണ് അങ്ങനെ പറഞ്ഞിരുന്നത്. പല പല സന്ദർഭങ്ങളിലും അവർ അത് പറഞ്ഞിരുന്നു എന്നതാണ്. കുട്ടിക്കാലത്ത് വെറും വാക്കുകളായേ കണ്ടിരുന്നുള്ളൂ, പക്ഷെ ഒരുപാട് അർത്ഥങ്ങളുള്ള വാചകങ്ങളാണ് അവ എന്ന് ബോധ്യപ്പെടാൻ സമയമെടുത്തു. അവനവൻ ചിന്തിക്കുന്നത് എന്താണെന്ന് അവനവന് ബോധം വേണം. അപാര സുന്ദരമായൊരു പ്രായോഗിക തത്വശാസ്ത്രമാണത് എന്ന് ഇന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഉയർന്ന മാനസികാരോഗ്യത്തിന്റെ തന്നെ ലക്ഷണമാണത്. ഒന്നാലോചിച്ചു നോക്കൂ, നമ്മുടെ ചിന്തകളെക്കുറിച്ച് നമുക്ക് നല്ല ബോധമുണ്ട്, അതുകൊണ്ട് തന്നെ അത് തിരുത്താനും പരിഷ്കരിക്കാനും നമുക്ക് കഴിയും. മനുഷ്യൻ സ്വയം റിഫൈൻ ചെയ്യപ്പെടുന്ന അവസ്ഥ, അത് അനുനിമിഷം പുതിയതാക്കിക്കൊണ്ടേയിരിക്കും. നാം ഓരോരുത്തരും ഓരോ നിമിഷവും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ സ്വന്തം ചിന്തകളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാനിപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്, എന്തുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇങ്ങനെ തോന്നുന്നത് എന്ന് സ്വയം ചോദിച്ചിട്ടുണ്ടോ? ന്യൂറോ സയൻസ് പ്രകാരം ബുദ്ധിയുടെ ഏറ്റവും ഉന്നതമായ തലമാണ് മെറ്റാകോഗ്നിഷൻ. ലളിതമായി പറഞ്ഞാൽ സ്വന്തം ചിന്തകളെക്കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവ്. നമ്മുടെ ജീവിതത്തിന്റെ ഭൂരിഭാഗം സമയവും നമ്മുടെ തലച്ചോറ് ഒരു ഓട്ടോ പൈലറ്റ് മോഡിലാണ് പ്രവർത്തിക്കുന്നത്. വിമാനം പറത്തുമ്പോൾ പൈലറ്റിന്റെ സഹായമില്ലാതെ തനിയെ പറക്കുന്നത് പോലെ സാഹചര്യങ്ങളോട് യാന്ത്രികമായി പ്രതികരിക്കുന്ന രീതിയാണ് ഇത്. ആരെങ്കിലും ഒന്ന് പ്രകോപിപ്പിച്ചാൽ ഉടൻ ദേഷ്യപ്പെടുക, ആഴത്തിൽ ചിന്തിക്കാതെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുക, വർഷങ്ങളായി തുടരുന്ന ശീലങ്ങൾ ആവർത്തിക്കുക, ഇതെല്ലാം ഓട്ടോ പൈലറ്റ് മോഡിന്റെ ലക്ഷണങ്ങളാണ്. എന്നാൽ യഥാർത്ഥ ബുദ്ധിമാന്മാർ ഈ യാന്ത്രികതയെ മറികടക്കുന്നവരാണ്. മനഃശാസ്ത്രജ്ഞനായ ഡാനിയൽ കാനെമാൻ മനുഷ്യന്റെ ചിന്താരീതിയെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഒന്ന്, വേഗത്തിലുള്ളതും വികാരപരമായതുമായ സിസ്റ്റം. ഇതിൽ നമ്മൾ ചിന്തിക്കാതെയാണ് പ്രതികരിക്കുന്നത്. പാമ്പിനെ കാണുമ്പോൾ ഭയന്നോടുന്നത് ഇതിനുദാഹരണമാണ്. രണ്ട്, സാവധാനത്തിലുള്ളതും യുക്തിപരമായതുമായ സിസ്റ്റം, സിസ്റ്റം ടു. ഇവിടെയാണ് മെറ്റാകോഗ്നിഷൻ നടക്കുന്നത്. നമ്മുടെ തലച്ചോറിന്റെ ഘടന നോക്കിയാൽ ഇതിന് പിന്നിലെ ശാസ്ത്രം വ്യക്തമാകും. നമ്മൾ ഓട്ടോ പൈലറ്റിൽ ദേഷ്യപ്പെടുമ്പോൾ തലച്ചോറിലെ വികാര കേന്ദ്രമായ അമിഗ്ഡലയാണ് ഭരണം നടത്തുന്നത്. എന്നാൽ ഞാൻ എന്തിന് ഇപ്പോൾ ദേഷ്യപ്പെടണം എന്ന് നാം സ്വയം ചോദിക്കുന്ന നിമിഷം നമ്മുടെ തലച്ചോറിന്റെ മുൻഭാഗത്തുള്ള പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഉണരുകയായി. മസ്തിഷ്കത്തിലെ സിഇഒ എന്നാണ് ഈ ഭാഗം അറിയപ്പെടുന്നത്. വികാരങ്ങളെ പിടിച്ചു നിർത്താനും യുക്തിപൂർവം തീരുമാനമെടുക്കാനും ഈ ഭാഗം നമ്മെ സഹായിക്കുന്നു. എങ്ങനെയാണ് നമുക്ക് മെറ്റാകോഗ്നിഷൻ ശീലിക്കാൻ കഴിയുക? ഇതിന് പ്രധാനമായും മൂന്ന് ഘട്ടങ്ങളാണ് ഉള്ളത്. ഒന്ന്, നിരീക്ഷണം അഥവാ മോണിറ്ററിംഗ്. നമ്മുടെ ചിന്തകളെ ദൂരെ നിന്നൊരാൾ നോക്കുന്നത് പോലെ ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന്, ഒരു തർക്കത്തിനിടയിൽ എനിക്കിപ്പോ വല്ലാതെ ദേഷ്യം വരുന്നുണ്ട് എന്ന് സ്വയം തിരിച്ചറിയുന്നതാണ് ഒന്നാം ഘട്ടം. രണ്ട്, വിശകലനം അഥവാ ഇവാലുവേഷനാണ്. ആ തോന്നൽ ശരിയാണോ എന്ന് പരിശോധിക്കുക. ഈ ദേഷ്യം ഇപ്പോൾ ആവശ്യമുണ്ടോ? ഇത് ഈ പ്രശ്നം പരിഹരിക്കാൻ സഹായിക്കുമോ എന്ന് ചിന്തിക്കുക. മൂന്നാമത്തേത് നിയന്ത്രണം അഥവാ റെഗുലേഷനാണ്. ഓട്ടോ പൈലറ്റ് നൽകുന്ന മോശം പ്രതികരണത്തെ തടഞ്ഞ് ബോധപൂർവമായ ഒരു തീരുമാനം എടുക്കുക. ദേഷ്യപ്പെടുന്നതിന് പകരം ശാന്തമായി സംസാരിക്കാൻ തിരഞ്ഞെടുക്കുന്നത് ഇവിടെയാണ്.

ലോകത്ത് വൻ വിജയം നേടിയ വ്യക്തികളിൽ നടത്തിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അവരിൽ 90% പേരും മികച്ച മെറ്റാ കോഗ്നിറ്റീവ് കഴിവുള്ളവരാണ് എന്നാണ്. പ്രതിസന്ധികളിൽ പതറാതെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചിന്തകളെ ക്രമീകരിക്കാൻ അവർക്ക് കഴിയുന്നു. സങ്കീർണമായ പ്രശ്നങ്ങളെ ലളിതമായി പരിഹരിക്കാനും മികച്ച തീരുമാനങ്ങൾ കൈക്കൊള്ളാനും ഈ കഴിവ് അവരെ പ്രാപ്തരാക്കുന്നു. നിങ്ങൾ ഓഫീസിലിരിക്കുമ്പോൾ നിങ്ങളുടെ മേലധികാരി കാരണമില്ലാതെ നിങ്ങളെല്ലാവരുടെ മുന്നിൽ വെച്ച് ശകാരിക്കുന്നു എന്ന് കരുതുക. ഈ സമയത്ത് നിങ്ങളുടെ തലച്ചോറിലെ അമിഗ്ഡല ഉടനടി പ്രവർത്തിക്കും. തിരിച്ചു പറയണം, അപമാനിതനായി, ജോലി രാജിവെക്കണം തുടങ്ങിയ ചിന്തകൾ മിന്നൽ വേഗത്തിൽ നിങ്ങളിൽ നിറയും. ഇതാണ് സിസ്റ്റം 1 എന്ന ഓട്ടോ പൈലറ്റ് മോഡ്. എന്നാൽ ഈ നിമിഷം മെറ്റാ കോഗ്നിഷൻ ഉള്ള ഒരാൾ എങ്ങനെയാണ് പ്രതികരിക്കുക? അയാൾ ഒരു നിമിഷം ആ ചിന്തകളെ ഒന്ന് മാറ്റി നിർത്തി സ്വയം ചോദിക്കും, ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഈ അപമാനം എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കാൻ സാധ്യതയുണ്ട്? ഞാനിപ്പോൾ ദേഷ്യപ്പെട്ടാൽ എന്റെ കരിയറിനെ അതെങ്ങനെ ബാധിക്കും? ദേഷ്യം വരുമ്പോഴും ആ ദേഷ്യത്തെ ഒരു സാക്ഷി എന്ന പോലെ നോക്കി നിൽക്കാൻ അവർക്ക് കഴിയുന്നു. അവിടെ അവർ വികാരത്തിന് അടിമയാകുന്നില്ല, മറിച്ച് വികാരത്തിന്റെ ഉടമസ്ഥനാകുന്നു. ഒരു പ്രകോപനത്തിനും ബോധപൂർവമായ പ്രതികരണത്തിനും ഇടയിലുള്ള ആ ചെറിയ ഇടവേളയാണ് ബുദ്ധിയുടെ ഉന്നതമായ തലം. വിദ്യാർത്ഥികളുടെ കാര്യമെടുത്താൽ മെറ്റാ കോഗ്നിഷൻ ഉള്ള ഒരു കുട്ടി വെറുതെ പുസ്തകം വായിച്ച് തീർക്കുകയല്ല ചെയ്യുന്നത്, പകരം എനിക്ക് ഈ ഭാഗം മനസ്സിലാകുന്നുണ്ടോ, ഏത് രീതിയിൽ പഠിച്ചാലാണ് എനിക്കിത് കൂടുതൽ ഓർമ്മ നിൽക്കുക, ഇന്നലെ പഠിച്ചതിൽ നിന്ന് എനിക്കിന്ന് എന്ത് മാറ്റം വന്നു എന്നിങ്ങനെ സ്വന്തം പഠന പ്രക്രിയയെ അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. തൊഴിലിടങ്ങളിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ സാധാരണക്കാർ വെപ്രാളപ്പെടുകയും സാഹചര്യത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ മെറ്റാ കോഗ്നിഷൻ ഉള്ളവർ ആ പ്രശ്നത്തെക്കാൾ കൂടുതൽ തങ്ങളുടെ മനസ്സ് ആ പ്രശ്നത്തെ എങ്ങനെയാണ് നേരിടുന്നത് എന്ന് ശ്രദ്ധിക്കും. മനസ്സിന്റെ പരിഭ്രമം തിരിച്ചറിഞ്ഞ് അതിനെ ശാന്തമാക്കാൻ അവർക്ക് കഴിയും. അതുകൊണ്ടാണ് ലോകത്തെ നയിക്കുന്ന സിഇഒമാരും ചിന്തകരും ഈ കഴിവിനെ സൂപ്പർ പവർ എന്ന് വിളിക്കുന്നത്. നമുക്ക് എങ്ങനെ ഈ കഴിവ് വികസിപ്പിക്കാം? ഇതിന് വലിയ പുസ്തകങ്ങൾ വായിക്കണമെന്നില്ല. ദിവസവും കുറച്ച് സമയം നിശബ്ദമായിരിക്കുക. ഇന്നെടുത്ത തീരുമാനങ്ങൾ എന്തൊക്കെയായിരുന്നു? അവയെടുത്തപ്പോൾ എന്റെ മനസ്സിന്റെ അവസ്ഥ എന്തായിരുന്നു? ദേഷ്യത്തിലാണോ അതോ സങ്കടത്തിലാണോ ഞാൻ ആ വാക്ക് പറഞ്ഞത്? ഇത്തരം സ്വയം പരിശോധനകൾ നിങ്ങളുടെ തലച്ചോറിലെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിനെ ശക്തിപ്പെടുത്തും. ഓർക്കുക, മൃഗങ്ങൾ സാഹചര്യങ്ങളോട് പ്രതികരിക്കുന്നത് ഓട്ടോ പൈലറ്റ് മോഡിലാണ്. എന്നാൽ മനുഷ്യന് മാത്രമുള്ള സവിശേഷ സിദ്ധിയാണ് സ്വന്തം ചിന്തകളെ തിരുത്താനുള്ള കഴിവ്. ഈ കഴിവിനെ ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ മനുഷ്യരാകുന്നത്. നമ്മുടെ ചിന്തകളുടെ അടിമകളാകാതെ അവയുടെ ആത്മവിശ്വാസമുള്ള നായകന്മാരും നായികമാരുമാകാൻ നമുക്ക് സാധിക്കട്ടെ.

മെറ്റാകോഗ്നിഷന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ വിക്ടർ ഫ്രാങ്കൽ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നാസി തടവറകളിൽ അതിഭീകരമായ പീഡനങ്ങൾ അനുഭവിച്ച വ്യക്തിയാണ് അദ്ദേഹം. ചുറ്റുമുള്ളവർ തകർന്നു പോകുമ്പോഴും ഫ്രാങ്കിൾ തന്റെ മനസ്സിനെ നിരീക്ഷിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒരു പ്രകോപനത്തിനും അതിനോടുള്ള നമ്മുടെ പ്രതികരണത്തിനുമിടയിൽ ഒരു ഇടവേളയുണ്ട്. ആ ഇടവേളയിലാണ് നമ്മുടെ സ്വാതന്ത്ര്യവും വളർച്ചയും നിലകൊള്ളുന്നത്. മെറ്റാകോഗ്നിഷൻ, തന്റെ ശരീരം തടവറയിലാണെങ്കിലും തന്റെ മനസ്സിനെ എങ്ങനെ മാറ്റണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം തനിക്കാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഈ തിരിച്ചറിവാണ് മെറ്റാകോഗ്നിഷൻ. അതുപോലെ ഗാന്ധിജിയുടെ ജീവിതം തന്നെ മെറ്റാകോഗ്നിഷന്റെ ഒരു പരീക്ഷണശാലയായിരുന്നു. തന്റെ ഓരോ പ്രവൃത്തിയെയും അദ്ദേഹം ആഴത്തിൽ വിശകലനം ചെയ്തിരുന്നു. തന്റെ തെറ്റുകളെ സത്യത്തോടുള്ള പരീക്ഷണങ്ങൾ എന്ന് അദ്ദേഹം വിളിച്ചു. തനിക്ക് ദേഷ്യം വരുമ്പോ ആ വികാരത്തെ അദ്ദേഹം അടിച്ചമർത്തുകയല്ല ചെയ്തത്, മറിച്ച് എന്തുകൊണ്ട് തനിക്ക് ദേഷ്യം വരുന്നു എന്ന് ചിന്തിച്ച് അതിനെ അഹിംസ എന്ന ബോധപൂർവമായ തീരുമാനത്തിലേക്ക് മാറ്റിവിട്ടു. സ്വന്തം ചിന്താഗതിയെ നിരന്തരം നവീകരിച്ച ഒരു മെറ്റാകോഗ്നിറ്റീവ് ജീനിയസ് ആയിരുന്നു അദ്ദേഹം. റോമൻ ചക്രവർത്തിയായിരുന്ന മാർക്കസ് ഓറേലിയസ് തന്റെ ചിന്തകളെ കുറിച്ച് ചിന്തിക്കാൻ സമയം കണ്ടെത്തിയ ഭരണാധികാരിയായിരുന്നു. അധികാരത്തിന്റെ ഉന്നതിയിൽ ഇരിക്കുമ്പോഴും തന്റെ മനസ്സ് വഴിതെറ്റുന്നുണ്ടോ എന്ന് അദ്ദേഹം സ്വയം പരിശോധിച്ചു. ഇതിനായി അദ്ദേഹം എഴുതിയ കുറിപ്പുകളാണ് മെഡിറ്റേഷൻസ് എന്ന പ്രശസ്തമായ പുസ്തകം. മറ്റുള്ളവർ തന്നെ വിമർശിക്കുമ്പോഴോ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴോ തന്റെ മനസ്സ് എങ്ങനെ പ്രതികരിക്കണം എന്ന് അദ്ദേഹം മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു. മനസ്സിനെ നിയന്ത്രിക്കുക, അപ്പോൾ പുറത്തെ ലോകം നിങ്ങളെ ബാധിക്കില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ തത്വം. ആധുനിക കാലത്തെ മെറ്റാകോഗ്നിഷന്റെ ഉദാഹരണമാണ് ആപ്പിൾ സ്ഥാപകനായ സ്റ്റീവ് ജോബ്സ്. സങ്കീർണമായ സാങ്കേതിക വിദ്യയെക്കാൾ കൂടുതൽ അദ്ദേഹം പ്രാധാന്യം നൽകിയത് മനുഷ്യന്റെ ചിന്താരീതികളെയും ആവശ്യങ്ങളെയുമാണ്. എല്ലാ ദിവസവും രാവിലെ കണ്ണാടിയിൽ നോക്കി അദ്ദേഹം സ്വയം ചോദിക്കുമായിരുന്നു, ഇന്നെന്റെ ജീവിതത്തിലെ അവസാനത്തെ ദിവസമാണെങ്കിൽ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാണോ ചെയ്യുക? ഈ ചോദ്യം അദ്ദേഹത്തെ തന്റെ ചിന്തകളെയും മുൻഗണനകളെയും നിരന്തരം മാറ്റാൻ സഹായിച്ചു. ഐൻസ്റ്റിന്റെ ബുദ്ധിയുടെ അടിസ്ഥാനം തന്നെ തന്റെ തന്നെ ചിന്താപ്രക്രിയയെ നിരീക്ഷിക്കാനുള്ള കഴിവായിരുന്നു. അദ്ദേഹം പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധാരണ രീതികളല്ല ഉപയോഗിച്ചത്, പകരം ചിന്താ പരീക്ഷണങ്ങൾ, തോട്ട് എക്സ്പെരിമെന്റ്സ് നടത്തി. ഒരു പ്രശ്നം സൃഷ്ടിക്കപ്പെട്ട അതേ തലത്തിൽ നിന്നുകൊണ്ട് അത് പരിഹരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചു. സ്വന്തം ചിന്താതലത്തെ ഉയർത്തുക വഴി മാത്രമേ പുതിയ കണ്ടെത്തലുകൾ സാധ്യമാകൂ എന്ന് അദ്ദേഹം തെളിയിച്ചു. സാധാരണക്കാർ സാഹചര്യങ്ങളുടെ ഇരകളാകുമ്പോൾ മെറ്റാകോഗ്നിഷൻ ഉള്ളവർ സ്വന്തം ചിന്തകളുടെ ഉടമസ്ഥരാകുന്നു. നിങ്ങളുടെ തലച്ചോറിനെ ഓട്ടോ പൈലറ്റിൽ നിന്ന് മോചിപ്പിക്കുക, ബോധപൂർവമായ തീരുമാനങ്ങളിലൂടെ ജീവിതത്തെ മാറ്റിമറിക്കുക. നമ്മുടെ ചിന്തകളെ നയിക്കാൻ നമുക്ക് തന്നെ കഴിയട്ടെ. അവനവന് അവനവനെ അറിയാൻ കഴിയണം. അതേക്കാൾ വലിയ കാര്യം വേറെ ഇല്ല തന്നെ. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. ഇന്ന് വിതരണം ചെയ്യുന്നത് 66 പുരസ്കാരങ്ങൾ. രാജ്യത്ത് ഇന്ധനവില വീണ്ടും കൂടി. പെട്രോളിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയും വർദ്ധിപ്പിച്ചു. സംസ്ഥാനത്തെ ആശുപത്രികളിൽ രോഗികൾക്ക് നിലത്ത് കിടക്കേണ്ടി വരുന്ന അവസ്ഥയൊഴിവാക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അട്ടപ്പാടിയിലെ ആദിവാസി യുവാവ് മധുവിന്റെ കൊലപാതകത്തിൽ ഒന്നാം പ്രതി മേച്ചേരൽ ഹുസൈനെ വെറുതെ വിട്ട് ഹൈക്കോടതി. സംസ്ഥാനത്ത് മഴ തുടരും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. വനിതാ സാഫ് ഫുട്ബോളിന്റെ ആദ്യ ദിനത്തിൽ ഇന്ത്യ ഇന്ന് മാൽദ്വീപ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. 2 പത്മവിഭൂഷൺ, 6 പത്മഭൂഷൺ, 58 പത്മശ്രീ എന്നിവയുൾപ്പെടെ 66 പുരസ്കാരങ്ങളാണ് രാഷ്ട്രപതി ഇന്ന് വിതരണം ചെയ്യുക. ബാക്കിയുള്ളവ പിന്നീട് നൽകും. കേരളത്തിൽ നിന്നും കെ ടി തോമസ്, വി നാരായണൻ, വി എസ് അച്യുതാനന്ദൻ, മമ്മൂട്ടി എന്നിവരുൾപ്പെടെ 8 പേരാണ് പുരസ്കാരത്തിന് അർഹരായത്. രാജ്യത്ത് ഇന്ധനവില വീണ്ടും കൂടി. പെട്രോളിന് ലിറ്ററിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. രണ്ടാഴ്ചയ്ക്കിടെ ഇത് 4ാം തവണയാണ് വില വർദ്ധിപ്പിക്കുന്നത്. ഇത്തവണത്തെ സ്കൂൾ പ്രവേശനോത്സവത്തിൽ കുട്ടികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. സൈബർ കെണികൾക്കെതിരെ കുട്ടികളിൽ അവബോധം വളർത്തുന്നത് ലക്ഷ്യമിട്ടാണ് നിർദ്ദേശം. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരള പോലീസിലെ സൈബർ ഓപ്പറേഷൻ വിഭാഗവുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്.

0: കൊല ചെയ്ത കേസിൽ ഒന്നാം പ്രതി മേച്ചേരൽ ഹുസൈനെ തെളിവുകളുടെ അഭാവത്തിൽ ഹൈക്കോടതി വെറുതെ വിട്ടു. എന്നാൽ ശിക്ഷാവിധി ചോദ്യം ചെയ്ത് മറ്റ് പ്രതികൾ നൽകിയ അപ്പീൽ കോടതി തള്ളി. 16 പ്രതികളിൽ 13 പേരുടെ ശിക്ഷ ശരിവച്ചു. മധുവിനെ ഉപദ്രവിച്ചിട്ടില്ല എന്നും സ്ഥലത്തുണ്ടായിരുന്നതിനാൽ മാത്രമാണ് കേസിൽ ഉൾപ്പെട്ടത് എന്നുമായിരുന്നു ഹുസൈന്റെ വാദം. 2018 ഫെബ്രുവരി 22 മധുവിനെ ഭക്ഷണ സാധനങ്ങൾ മോഷ്ടിച്ചു എന്നാരോപിച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഇന്നു മുതൽ സമർപ്പിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അതേസമയം രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. CBSE 12ാം ക്ലാസ് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പിനായി അപേക്ഷിക്കാനുള്ള സമയപരിധി ഇന്നത്തേക്ക് കൂടി നീട്ടി. അതേസമയം ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകുമെന്നും അപേക്ഷിച്ച എല്ലാവർക്കും പകർപ്പുകൾ ലഭ്യമാക്കുമെന്നും ബോർഡ് അറിയിച്ചു. പശ്ചിമേഷ്യയിലെ പ്രാദേശിക സംഘർഷങ്ങൾക്കിടെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കമായി. ലോകമെമ്പാടുമുള്ള 1.6 ദശലക്ഷത്തിലധികം പേരാണ് മക്കയിൽ നിന്ന് സൌദി അറേബ്യയിലെ മിനായിൽ ഒത്തുകൂടുന്നത്. ഇന്ത്യയിൽ നിന്ന് ഏകദേശം 1,75,000 തീർത്ഥാടകർ ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നാളെയാണ് അറഫ സംഗമം. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഇന്ന് വൈകിട്ട് തുറക്കും. നാളെയാണ് പ്രതിഷ്ഠാദിനം. പൂജകൾ പൂർത്തിയാക്കി നാളെ രാത്രി 10 നടയടയ്ക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞജാഗ്രതയാണ്. ഈ മാസം 28 വരെ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തുടർച്ചയായി പെയ്യുന്ന മഴയിൽ കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് ഉയർന്നു. പമ്പ, അച്ചൻകോവിൽ തുടങ്ങിയ നദികളിൽ ശക്തമായ നീരൊഴുക്കുണ്ട്. അമ്പലപ്പുഴയിൽ കടൽക്ഷോഭവും രൂക്ഷമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
2: തുടർച്ചയായി പെയ്യുന്ന മഴയിൽ കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് ഉയർന്നു. പമ്പ, അച്ചൻകോവിൽ തുടങ്ങിയ നദികളിൽ ശക്തമായ നീരൊഴുക്കുണ്ട്. കാറ്റിൽ മരം വീണ ചേർത്തലയിൽ 2, മാന്നാറിൽ 1 വീടിനും നാശമുണ്ടായി. തുറവൂരിൽ റോഡിന് കുറുകെ മരം വീണ ഗതാഗതം അല്പനേരം തടസ്സപ്പെട്ടു. അമ്പലപ്പുഴയിൽ കടൽക്ഷോഭവും തലപൊക്കിയിട്ടുണ്ട്. തകർന്ന് തരിപ്പണമായി കിടക്കുന്ന റോഡുകളിലെ വെള്ളക്കെട്ടാണ് നാട്ടുകാരുടെ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. പല റോഡുകളും ഇപ്പോൾ തോട് പോലെ കിടക്കുകയാണ്.
0: നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ആവർത്തിച്ചുള്ള വീഴ്ചകളിൽ ആശങ്കയറിയിച്ച് സുപ്രീംകോടതി. കേന്ദ്ര സർക്കാർ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, CBI എന്നിവയിൽ നിന്ന് കോടതി പ്രതികരണം തേടി. ആവർത്തിച്ചുള്ള ചോദ്യപേപ്പർ ചോർച്ച 22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെ ബാധിച്ചെന്ന ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. 1924 പാരീസ് ഒളിമ്പിക്സിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടീമുകളുടെ പ്രാതിനിധ്യത്തോടെ ചരിത്രത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റ് നടന്നു. ഇതിന്റെ 100ാം വാർഷികമായ 2024 ടൂർണമെന്റ് നടന്ന May 25 ഐക്യരാഷ്ട്രസഭ ഫുട്ബോൾ ദിനമായി പ്രഖ്യാപിച്ചത്. ദിവസേനയുള്ള വ്യായാമവും ശാരീരിക പ്രവർത്തനങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിന് ഫിഫയും ലോകാരോഗ്യ സംഘടനയും നയിക്കുന്ന ആഗോള ക്യാമ്പയിനോട് അനുബന്ധിച്ച് സജീവമായി തുടരൂ എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ ദിനാചരണം. വനിതാ സാഫ് ഫുട്ബോളിന് ഇന്ന് തുടക്കം. ഗോവയിലെ ഫതോർദ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ മാൽദീവ്സിനെ നേരിടും. തൃശൂർ അതിരപ്പിള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഗതാഗതത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. പൊതുജനങ്ങളും വിനോദസഞ്ചാരികളും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ബദൽപാതകൾ ഉപയോഗിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
3: തമിഴ്നാട് ഭാഗത്തുനിന്ന് അതിരപ്പിള്ളി ചാലക്കുടി ഭാഗങ്ങളിലേക്ക് പോകുന്നതിനായി മലക്കപ്പാറ വഴി വരുന്ന എല്ലാത്തരം വാഹനങ്ങളും മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ തടയുകയാണ് ചെയ്യുന്നത്. ചാലക്കുടി അതിരപ്പിള്ളി ഭാഗത്തുനിന്നും മലക്കപ്പാറ വാൽപ്പാറ ഭാഗങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾ വാഴ്ചാൽ ചെക്ക് പോസ്റ്റിലാണ് തടയുന്നത്. തമിഴ്നാട്ടിൽ നിന്നും തൃശൂർ, എറണാകുളം ഭാഗങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാരും തിരികെ യാത്ര ചെയ്യുന്നവരും ഈ വനപാത ഒഴിവാക്കി പാലക്കാട് മണ്ണുത്തി ദേശീയപാത വഴിയുള്ള ബദൽ റൂട്ടുകൾ ഉപയോഗിക്കാനാണ് നിർദ്ദേശം. റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ പൊതുജനങ്ങളും

0: വിനോദസഞ്ചാരികളും ഈ നിയന്ത്രണങ്ങളോട് പൂർണ്ണമായി സഹകരിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു.
1: മുതിർന്ന കോൺഗ്രസ് നേതാവും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനുമായ മംഗളം ഗോപിനാഥിന്റെ സംസ്കാരം ഉച്ചയ്ക്ക് 2 മണിക്ക് മഞ്ചേരി വെട്ടേക്കോട് നടക്കും. അർബുദ ബാധിതനായി ചികിത്സയിലിരിക്കെ 88 വയസ്സിലായിരുന്നു വിയോഗം. AICC KPCC അംഗമായിരുന്ന അദ്ദേഹം അല്ലമീൻ, മലബാർ ടുഡേ തുടങ്ങിയ പത്രങ്ങളുടെ പത്രാധിപരായിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 866 പോയിന്റ് ഉയർന്ന് 76,281-ലും നിഫ്റ്റി 243 പോയിന്റ് നേട്ടത്തിൽ 23,962-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 240 രൂപ വർദ്ധിച്ച് 116,880 രൂപയാണ് ഇന്നത്തെ വില. 6 ദിവസത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ക്യാമ്പ് ഐക്യ 2026 ഇന്ന് സമാപിക്കും. തിരുവനന്തപുരം വെങ്ങാനൂർ VPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന പരേഡിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിക്കും. സംസ്ഥാനത്തെ 939 സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. എറണാകുളം ജില്ലയിൽ ഇന്ന് മഴയ്ക്ക് ശമനം. ഇന്നലെ ശക്തമായ മഴ പെയ്തതിനെ തുടർന്ന് ഭൂതത്താൻകെട്ട് ബാരേജിന്റെ ഷട്ടറുകൾ ജലനിരപ്പ് കുറയ്ക്കുന്നതിനായി ഇടയ്ക്കിടെ തുറക്കുന്നുണ്ട്. പ്രാദേശികവാസികൾ ജാഗ്രത പാലിക്കണം. ലക്ഷദ്വീപിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NCPSPയുടെ നേതൃത്വത്തിൽ ദ്വീപുകളിലെ ഡെപ്യൂട്ടി കളക്ടർമാരുടെ ഓഫീസുകളിലേക്ക് പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. ഇന്ന് വിതരണം ചെയ്യുന്നത് 66 പുരസ്കാരങ്ങൾ. രാജ്യത്തെ ഇന്ധനവില വീണ്ടും കൂടി. പെട്രോളിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയും വർദ്ധിപ്പിച്ചു. സംസ്ഥാനത്തെ ആശുപത്രികളിൽ രോഗികൾക്ക് നിലത്ത് കിടക്കേണ്ടി വരുന്ന അവസ്ഥ ഒഴിവാക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അട്ടപ്പാടിയിലെ ആദിവാസി യുവാവ് മധുവിന്റെ കൊലപാതകത്തിൽ ഒന്നാം പ്രതി മേച്ചേരിൽ ഹുസൈനെ വെറുതെ വിട്ട് ഹൈക്കോടതി. സംസ്ഥാനത്ത് മഴ തുടരും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. വനിതാ സാഫ് ഫുട്ബോളിന്റെ ആദ്യ ദിനത്തിൽ ഇന്ത്യ ഇന്ന് മാൽദ്വീപ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് മെയ് 25 ഭൂമികയിലാണ്. 1787 മെയ് 25 അമേരിക്ക ഭരണഘടനാ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നു. 1878 മെയ് 25 ഭയകൗഡില്യങ്ങൾ വളർത്തില്ലൊരു നാടിനെ എന്ന മുദ്രാഗീതമുയർത്തി മലയാള പത്രപ്രവർത്തന രംഗത്തെ കുലപതി എന്ന നിലയിൽ നിർഭയം പോരാടിയ സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള ദേ ജന്മം കൊണ്ടിരിക്കുന്നു. 1986 മെയ് 25 ഞായറാഴ്ച ആധുനിക അമേരിക്കയുടെ ജനാധിപത്യ ചരിത്രത്തിലെ അഭൂതപൂർവമായ ഒരു സംഭവത്തിന് ടൈം ട്രാവലർ സാക്ഷ്യം വഹിക്കുന്നു. സമ്പദ് സമൃദ്ധിയുടെ സ്വർഗഭൂമിയെന്ന് ലോകമെങ്ങും പ്രചരിക്കപ്പെട്ടു പോരുന്ന അമേരിക്കൻ ഐക്യനാടുകളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദാരിദ്ര്യത്തിനും പട്ടിണിക്കുമെതിരെ ജനകീയ അവബോധം പ്രചരിപ്പിക്കുന്നതിനായി ജനലക്ഷങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു മനുഷ്യ ചങ്ങല ദേ അമേരിക്കയുടെ കിഴക്കും പടിഞ്ഞാറുമുള്ള തീരപ്രദേശങ്ങളെ കോർത്തിണക്കുന്നു. എന്തൊരു കാഴ്ചയാണത്!

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. കേരളത്തിൽ നിന്നും 8 പുരസ്കാരം ഏറ്റുവാങ്ങി. ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇന്ത്യക്കും US വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിൽ ആശങ്ക അറിയിച്ച് സുപ്രീംകോടതി. കേന്ദ്ര സർക്കാർ NTA CBI എന്നിവരിൽ നിന്ന് പ്രതികരണം തേടി. കേരളത്തിൽ എയിംസിനായി കേന്ദ്ര സർക്കാർ പരിശോധിച്ച് നിശ്ചയിക്കുന്ന ഏത് സ്ഥലവും ഏറ്റെടുത്ത് നൽകുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടെ 5 വാർഷിക ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കം. IPL ക്രിക്കറ്റിൽ പ്ലേ ഓഫ് മത്സരങ്ങൾ നാളെ മുതൽ. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ വൈകിട്ട് നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാര വിതരണം. കേരളത്തിൽ നിന്നും 8 പുരസ്കാരത്തിന് അർഹരായത്. വിശദാംശങ്ങളിലേക്ക്.
1: 2 പത്മവിഭൂഷൺ, 6 പത്മഭൂഷൺ, 58 പത്മശ്രീ എന്നിവയുൾപ്പെടെ 66 പുരസ്കാരങ്ങളാണ് രാഷ്ട്രപതി ഇന്ന് വിതരണം ചെയ്യുക. ബാക്കിയുള്ളവ പിന്നീട് സമ്മാനിക്കും. ഈ വർഷം ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ അവാർഡുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പുരസ്കാര ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. 16 വ്യക്തികൾക്ക് മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം. കേരളത്തിൽ നിന്നും VS അച്യുതാനന്ദൻ, KT തോമസ്, P നാരായണൻ എന്നിവർക്ക് പത്മവിഭൂഷൺ, മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ എന്നിവർക്ക് പത്മഭൂഷൺ, ഡോക്ടർ AE മുത്തുനായകം, കലാമണ്ഡലം വിമല മേനോൻ, കൊല്ലക്കയിൽ ദേവകിയമ്മ എന്നിവർക്ക് പത്മശ്രീ എന്നിങ്ങനെയാണ് പുരസ്കാരങ്ങൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: എല്ലാ ഗോത്രസമൂഹങ്ങളെയും ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്നൊഴിവാക്കാൻ പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ ജനജാതി സംസ്കൃതി സമാഗമത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏകീകൃത സിവിൽ കോഡ് ഒരു ഗോത്ര അവകാശങ്ങളെയും ലംഘിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഇറാനുമായി കരാറിൽ ഏർപ്പെടാൻ തിടുക്കം കാണിക്കരുതെന്ന് US പ്രതിനിധികളോട് നിർദ്ദേശിച്ചതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെടിനിർത്തൽ 60 നീട്ടുക, ഹോർമൂസ് കടലിടുക്ക് തുറക്കുക, ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ എന്നിവ കരാറിൽ ഉൾപ്പെടുന്നു. ഇറാനുമായി ഭാവിയിൽ ഏർപ്പെടുന്ന ഏതൊരു കരാറിലും യാതൊരു സാമ്പത്തിക ഇളവുകളും ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെനി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. മുൻഗണനാ മേഖലകളിലെ സ്ക്വാഡ് സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് നേതാക്കൾ അഭിപ്രായങ്ങൾ കൈമാറുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ആവർത്തിച്ചുള്ള വീഴ്ചകളിൽ സുപ്രീംകോടതി ആശങ്ക പ്രകടിപ്പിച്ചു. നേരത്തെയുണ്ടായ ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൽ നിന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഒരു പാഠവും പഠിക്കാത്തത് ദുഃഖകരമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കേന്ദ്ര സർക്കാർ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, CBI എന്നിവരിൽ നിന്നും പരമോന്നത കോടതി പ്രതികരണം തേടി. CBSE 12 ക്ലാസ് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പിനായി അപേക്ഷിക്കാനുള്ള സമയപരിധി 1 കൂടി നീട്ടി. അപേക്ഷകൾ നൽകാനുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്ന് കൂടി സൌകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതേസമയം ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം നടക്കി നൽകുമെന്നും അപേക്ഷിച്ച എല്ലാവർക്കും പകർപ്പുകൾ ലഭ്യമാക്കുമെന്നും ബോർഡ് അറിയിച്ചു. ഈ മാസം 28 നടത്താൻ നിശ്ചയിച്ചിരുന്ന CUET UG പരീക്ഷകൾ മാറ്റിവെച്ചതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ബക്രീദ് അവധിയിലുണ്ടായ മാറ്റം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് NTA അറിയിച്ചു. പുതുക്കിയ പരീക്ഷാ തീയതികൾ ഉടൻ പ്രഖ്യാപിക്കും. കേരളത്തിൽ എയിംസിനായി കേന്ദ്ര സർക്കാർ പരിശോധിച്ച് നിശ്ചയിക്കുന്ന ഏത് സ്ഥലവും ഏറ്റെടുത്ത് വിട്ടുനൽകുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരം പ്രസ് ക്ലബിൽ മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ സർക്കാർ ആശുപത്രികളിലും മരുന്നുകൾ അടിയന്തരമായി ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകിയതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടെ 5 വാർഷിക ഹജ്ജ് തീർത്ഥാടനം ഇന്ന് ആരംഭിക്കും. ലോകമെമ്പാടുമുള്ള 1.6 ദശലക്ഷത്തിലധികം പേരാണ് മക്കയിൽ നിന്ന് സൗദി അറേബ്യയിലെ മിനായിൽ ഒത്തുകൂടാനുള്ള യാത്ര ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് ഏകദേശം 175,000 തീർത്ഥാടകർ ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഭീകരതയെ എല്ലാ തലങ്ങളിലും നേരിടുന്നതിൽ ഇന്ത്യക്കും അമേരിക്കയ്ക്കും സമാന അഭിപ്രായമാണുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ 250-ാമത് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദത്തോട് യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ലെന്ന നിലപാടാണ് ഇരു രാജ്യങ്ങൾക്കുമുള്ളതെന്നും ഇന്ത്യ യുഎസ് ഭീകരവിരുദ്ധ സഹകരണം അതീവ പ്രാധാന്യമർഹിക്കുന്നതാണെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി.
3: India and the United States have a strong interest in combating terrorism in all its forms and manifestations. We must always be clear about zero tolerance for terrorism, and that is why our counter-terrorism cooperation is so important. The people-to-people connect has also been a very special characteristic of our relationship. It has helped build political understanding between our two nations and remains a living bridge.
0: ഡൽഹി, ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ ഇന്ന് ഉഷ്ണതരംഗ സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്, ജാർഖണ്ഡ്, ഒഡീഷ, തെലങ്കാന സംസ്ഥാനങ്ങളിലും വിവിധയിടങ്ങളിൽ ഇന്ന് ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. അതേസമയം കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഈ മാസം 28 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ ധരംശാലയിൽ തുടക്കമാകും. 1-ാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. ഈ മാസം 27-ന് എലിമിനേറ്റർ മത്സരവും 29-ന് 2-ാം ക്വാളിഫയറും നടക്കും. May 31-ന് അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. 1924 പാരീസ് ഒളിമ്പിക്സിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടീമുകളുടെ പ്രാതിനിധ്യത്തോടെ ചരിത്രത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റ് നടന്നു. ഇതിന്റെ 100-ാം വാർഷികമായ 2024-ലാണ് ടൂർണമെന്റ് നടന്ന് May 25 ഐക്യരാഷ്ട്രസഭ ഫുട്ബോൾ ദിനമായി പ്രഖ്യാപിച്ചത്. സജീവമായി തുടരൂ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് ഇന്ത്യ നൽകുന്ന പിന്തുണയെക്കുറിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രസ്താവന നടത്തിയതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം. രാജ്യരക്ഷാമന്ത്രി ഇത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടില്ലെന്നും തെറ്റായ വിവരങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും PIB അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്ലിക്കേഷനിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. ഇന്ന് പെട്രോളിന് ലിറ്ററിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയും കൂടി. 2 ആഴ്ചയ്ക്കിടെ 4-ാമത്തെ വില വർധനവാണിത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 864 പോയിന്റ് ഉയർന്ന് 76,279-ലും നിഫ്റ്റി 245 പോയിന്റ് ഉയർന്ന് 23,964-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 240 രൂപ വർദ്ധിച്ച് 116,880 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് 2-ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3-ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുക. അതേസമയം പ്ലസ് 1 പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഇന്ന് മുതൽ സമർപ്പിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. സൈബർ കെണികൾക്കെതിരെ കുട്ടികളിൽ ബോധവൽക്കരണം നടത്തുന്നത് ലക്ഷ്യമിട്ട് സ്കൂൾ പ്രവേശനോത്സവത്തിൽ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരള പോലീസിലെ സൈബർ ഓപ്പറേഷൻ വിഭാഗവുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. June 1-നാണ് പ്രവേശനോത്സവം. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. കേരളത്തിൽ നിന്നും 8 പേർ പുരസ്കാരം ഏറ്റുവാങ്ങും. ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇന്ത്യക്കും യുഎസിനുമുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിൽ ആശങ്കയറിയിച്ച് സുപ്രീംകോടതി. കേന്ദ്ര സർക്കാർ, NTA എന്നിവരിൽ നിന്ന് പ്രതികരണം തേടി. കേരളത്തിൽ എയിംസിനായി കേന്ദ്ര സർക്കാർ പരിശോധിച്ച് നിശ്ചയിക്കുന്ന ഏത് സ്ഥലവും ഏറ്റെടുത്ത് നൽകുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടെ 5 ദിവസത്തെ വാർഷിക ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കം. IPL ക്രിക്കറ്റിൽ പ്ലേ ഓഫ് മത്സരങ്ങൾ നാളെ മുതൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
4: കരുണാസൈ റേഡിയോ 91.2 FM.

ഒരു തടസ്സവുമില്ലാതെ അനുസ്യൂതം പ്രവഹിക്കുന്ന ഒന്നല്ല ആനന്ദം. വെല്ലുവിളികളില്ലാത്ത ജീവിതം സന്തോഷരഹിതമായിരിക്കും. ആഗ്രഹിക്കുന്നതൊക്കെ എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നാൽ അതിന് മൂല്യമില്ല. അതിനുവേണ്ടി പ്രവർത്തിക്കുകയും പ്രതിബന്ധങ്ങൾ നീക്കി അത് സ്വായത്തമാക്കുകയും ചെയ്യുമ്പോഴേ സംതൃപ്തിയും സന്തോഷവും ഉണ്ടാകൂ. അതുകൊണ്ട് തന്നെ വെല്ലുവിളികളെ സന്തോഷജന്യങ്ങളായ പ്രതിബന്ധങ്ങളായി കാണണം. എങ്കിലേ ലക്ഷ്യം കൈവരിക്കുമ്പോൾ ഉന്നതമായ ആനന്ദം അനുഭവിക്കാൻ കഴിയൂ. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സൈക്കിൾ ജീവിതവീഥിയിൽ സൈക്കിളിന്റെ പ്രിയവും പ്രാധാന്യവും.
2: ലക്ഷക്കണക്കിന് വിലയുള്ള ബൈക്കുകൾക്ക് പകരം ചെറുപ്പം സൈക്കിൾ പ്രയോജനപ്പെടുത്തിയിരുന്നെങ്കിൽ അത് വ്യായാമമാകുമായിരുന്നു, ഇന്ധനം ലാഭിക്കാമായിരുന്നു, പരിസര മലിനീകരണം ഒഴിവാക്കാമായിരുന്നു, അമിത വേഗതയും അപകടവും കുറയ്ക്കാമായിരുന്നു, പാർക്കിംഗ് ഒരു പ്രശ്നമല്ലാതായി മാറുമായിരുന്നു, ആത്മവിശ്വാസവും സ്വയം മതിപ്പും വർദ്ധിക്കുമായിരുന്നു, ശാരീരികവും മാനസികവുമായി പ്രത്യേകമായൊരു ആരോഗ്യം കൈവരുമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അങ്ങനെയൊരു ട്രെൻഡ് ഉണ്ടാക്കാൻ നമ്മുടെ ചെറുപ്പക്കാർ ശ്രമിക്കുന്നില്ല. ജർമ്മനിയിൽ നിന്ന് കേരളത്തിലെത്തിയ ടോം ബ്രദർ ഇപ്പോഴും ഈ വാർദ്ധക്യത്തിലും നെടുമങ്ങാടിന്റെ ഗ്രാമീണതകളിലൂടെ സൈക്കിളിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. കോളേജ് പ്രൊഫസറായിരുന്ന കവി വിഷ്ണുനാരായണൻ നമ്പൂതിരി അനന്തപുരിയുടെ നഗരവീഥികളിലൂടെ സൈക്കിളിൽ സഞ്ചരിച്ചിരുന്നത് ഒരു പഴയകാല പതിവ് കാഴ്ച. കോഴിക്കോടിന്റെ നഗരാരവങ്ങൾക്കിടയിലും അനന്തപുരിയിൽ ചാലയുടെ തെരുവീഥികളിലും സൈക്കിൾ ഇന്നും കയറ്റിറക്കങ്ങൾ താണ്ടുന്നുണ്ട്. കൊയിലാണ്ടിയിൽ ചേമഞ്ചേരി പഞ്ചായത്ത് ഹാളിൽ നടന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ചെന്നപ്പോൾ ആദ്യം കണ്ട കാഴ്ച നിരത്തിവച്ചിരിക്കുന്ന അനേകം പുത്തൻ സൈക്കിളുകളാണ്. പെൺകുട്ടികൾക്ക് വേണ്ടി ഗ്രാമപഞ്ചായത്തിന്റെ സമ്മാനം, പദ്ധതി വിഹിതത്തിൽ ഒരംശം സൈക്കിളിനു വേണ്ടി. എന്റെ ഗ്രാമം അത് ചിന്തിക്കുന്നില്ലല്ലോ എന്ന വിഷമം കൊണ്ടാവണം ചേമഞ്ചേരിയോട് തെല്ലസൂയ തോന്നാതിരുന്നില്ല.
1: സൈക്കിൾ അവതരണം ഗായത്രി ദേവി. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

ലളിതമായി ഒരിളം കാറ്റുപോലെ ഇവിടെ ജീവിച്ചിരിക്കുക എന്നത് എന്തൊരു സുഖമുള്ള കാര്യമാണ്. അതിനു വേണ്ടത് എന്തെന്നറിയാമോ? സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യത്തിന്റെ സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞാലും തെറ്റില്ല. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണസൈ റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പന്തിരുകുലത്തിലെ ഒരേ ഒരു സ്ത്രീ സന്താനമാണ് കാരക്കലമ്മ. ഐതിഹ്യമാലയിൽ അധികമൊന്നും കാരക്കലമ്മയെക്കുറിച്ച് പറയുന്നില്ല. ക്ഷത്രിയ സ്ത്രീയാണെന്ന പരാമർശമാണ് കൊട്ടാരത്തിൽ ശങ്കുണി നൽകുന്നത്. ആ സൂചനയിൽ നിന്നാവാം കാരക്കൽ മാതായുടെ വംശപരമ്പരയായി കവളപ്പാറ സ്വരൂപം പരിഗണിക്കപ്പെടുന്നത്. വേമഞ്ചേരി മനക്കാരുമായി ഇവർക്ക് പുലബന്ധമുണ്ട്. വേമഞ്ചേരി മനക്കിലെ കാരണവർ അന്തരിച്ചാൽ കവളപ്പാറ മൂപ്പിൽ നായരെ വിവരമറിയിക്കുക പതിവാണ്. അതുപോലെ തിരിച്ചു. ഇപ്പോൾ ആ ചടങ്ങുകൾ അധികമില്ല. അറിയിക്കും, പങ്കെടുത്തു എന്നൊന്നും വരില്ല. തിരുവനന്തപുരം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജി നടത്തിയ പന്തിരുകുല പിൻഗാമികളുടെ DNA പഠനത്തിന്റെ ഭാഗമായി ഈ രണ്ട് കുടുംബാംഗങ്ങളുടെ രക്തം പഠനവിധേയമാക്കിയിരുന്നു. പാലക്കാട് ജില്ലയിൽ ഭാരതപ്പുഴയുടെ വടക്കേക്കരയിൽ ഒറ്റപ്പാലം താലൂക്കിന്റെ മിക്ക ഭാഗങ്ങളും ഉൾക്കൊണ്ട് പഴയൊരു നാട്ടുരാജ്യമാണ് കവളപ്പാറ. കൊട്ടാരം വിൽപ്പനയ്ക്ക് എന്നെഴുതിവെച്ച ഒരു വാതിൽ പലകയുമായി പാതിയിലേറെ നിലം പൊത്തിയ ഇരുനില മാളികയാണ് ഇന്നത്തെ കവളപ്പാറ കൊട്ടാരം. സ്ഥലം മുഴുവൻ പാറയാണെന്ന് പറഞ്ഞ് എല്ലാവരും ഉപേക്ഷിച്ചു പോയ നെടുങ്ങനാട്ടെ 12 ചതുരശ്ര നാഴിക ഭൂമിയാണ് പെരുമാൾ കവളപ്പാറ നായർക്ക് നൽകിയതെന്നും കഥ. എന്നാൽ യഥാർത്ഥത്തിൽ ആ സ്ഥലം പാറയായിരുന്നില്ല, പാറയെന്ന് കളവായി ധരിക്കപ്പെട്ട സ്ഥലം. പിൽക്കാലത്ത് അത് കവളപ്പാറ എന്നറിയപ്പെട്ടു. കൊട്ടാരത്തൊടിയിൽ നിന്നും വെളിപ്പാടകലെയുള്ള ആര്യങ്കാവ് ഭഗവതിയാണ് കവളപ്പാറ സ്വരൂപത്തിന്റെ പരദേവത. അതിസുന്ദരിയും സംഗീതജ്ഞയും ശിവഭക്തയുമായിരുന്നു കാരക്കൽ മാതാ എന്ന് കരുതപ്പെടുന്നു. കവളപ്പാറയിലെ പേരറിയാത്ത ഏതോ മൂപ്പിൽ നായർ എടുത്തു വളർത്തിയ കുട്ടി. കഥകൾ നിരവധി. പാരിൽ പുകഴ്ന്ന് പറയപ്പെട്ട കുലത്തിലൊന്നാം കാരക്കലമ്മയുടെ നാൾവഴി നായർ വംശം പേരിന്നെഴും പ്രഭുവിനെ കുടിവെച്ച് നാട് നേരിട്ട് കാത്തിതൊരിടയ്ക്ക് നെടുങ്ങ നാട്ടിൽ എന്ന് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കേരളമെന്ന കാവ്യത്തിൽ പരാമർശിക്കുന്നു. കവളപ്പാറ കൊട്ടാരത്തിൽ ഒരു കുട്ടി ജനിച്ചാൽ സാമൂതിരി പട്ടും വളയും കൊടുത്തയക്കും. അതുപോലെ കവളപ്പാറ കൊട്ടാരത്തിലെ ഭക്ഷണം പഴേരി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒറ്റപ്പാലം ടൗണിലെ സെൻഗുപ്ത റോഡിൽ ഗേറ്റിൽ കവളപ്പാറ കൊട്ടാരം എന്നും പൂമുഖത്ത് വിജയവിഹാർ എന്നും രേഖപ്പെടുത്തിയ ഒരു സാധാരണ വീട്ടിലാണ് പന്തിരുകുലപ്പഴമയുടെ ഓർമ്മകളുടെ കാരക്കലമ്മയുടെ ഇളമുറ താമസിക്കുന്നത്. അതിനപ്പുറം കാരക്കൽ മാതായുടെ വേരുകൾ തേടിപ്പോവുക പ്രയാസം തന്നെയാണ്.
1: കേരളത്തിന്റെ ഇതിഹാസം പന്തിരുകുലം. അവതരണം ഗായത്രി ദേവി. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: റേഡിയോ ചരിത്രവും സംസ്കാരവും.
1: ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പ്രക്ഷേപണ സംവിധാനം ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അഥവാ BBC തന്നെയാണ്. ഒരു രാജകീയ ചാർട്ടറിന് കീഴിലാണ് BBC രൂപപ്പെട്ടത്. 1922 ഒക്ടോബർ 18 BBC രൂപപ്പെടുന്നത്. കൃത്യമായി പറഞ്ഞാൽ BBC രൂപപ്പെട്ടിട്ട് 100 വർഷം. ജോൺ റീത്തായിരുന്നു BBC ആദ്യത്തെ ജനറൽ മാനേജർ. ലോകത്തിലെ മറ്റൊരു പ്രക്ഷേപണത്തിനും ഇത്രയും വൈവിധ്യവും ആവേശകരവും നിരന്തരവുമായ ചരിത്രം ഉണ്ടായിട്ടില്ല. ജോൺ റീത്താണ് ബ്രിട്ടീഷ് ദ്വീപുകളിലുടനീളം റേഡിയോ പ്രക്ഷേപണം വികസിപ്പിച്ചെടുത്തത്, പൊതുസേവന പ്രക്ഷേപണം എന്ന ആശയം രൂപീകരിച്ചത് ജോൺ റീത്താണ്. 2nd World War ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗിന് തടസ്സങ്ങൾ നേരിട്ടെങ്കിലും 1946 പുനരാരംഭിച്ചു. 1970 വരെയും BBC തന്നെയായിരുന്നു റേഡിയോ കുത്തക. പ്രാദേശിക വാണിജ്യ പ്രക്ഷേപണങ്ങൾക്ക് അനുമതി നൽകാനുള്ള സർക്കാരിന്റെ തീരുമാനത്തോടെയാണ് ആ കുത്തക അവസാനിച്ചത്. 1932 എംപയർ സർവീസ് എന്ന പേരിൽ വേൾഡ് സർവീസ് റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചു. 120 ദശലക്ഷം ആളുകൾക്ക് 40-ലധികം ഭാഷകളിൽ പ്രക്ഷേപണം ചെയ്തു. 1997 BBC ന്യൂസ് 24 എന്ന പേരിൽ 24 മണിക്കൂർ വാർത്താ ചാനൽ ആരംഭിച്ചു. വാർഷിക ടെലിവിഷൻ ലൈസൻസിംഗ് ഫീകളാണ് BBC പ്രധാനമായും ധനസഹായമായി ലഭ്യമാകുന്നത്. BBC ലണ്ടനിലെ ആസ്ഥാനത്തിന്റെ പേര് ബ്രോഡ്കാസ്റ്റിംഗ് ഹൗസ് എന്നാണ്. ബ്രോഡ്കാസ്റ്റിംഗ് ഹൗസിന്റെ വ്യതിരിക്തമായ അർത്ഥവൃത്താകൃതിയിലുള്ള മുഖവും സ്റ്റൈലായിട്ടുള്ള റേഡിയോ ടവറും തിരക്കേറിയ തെരുവിന് മുകളിൽ പുരോഗതിയുടെ ഒരു ക്ഷേത്രം പോലെ ഉയർന്നു കാണുന്നു. കെട്ടിടത്തിന്റെ മുൻവശത്ത് പ്രോസ്പെറോയുടെയും ഏരിയലിന്റെയും പ്രതിമകളുണ്ട്. ദി ടെമ്പസ്റ്റിലെ പ്രോസ്പെറോ ഒരു മാന്ത്രികനും ഏരിയൽ റേഡിയോ തരംഗങ്ങൾ സഞ്ചരിക്കുന്ന വായുവിന്റെ ആത്മാവുമായതിനാൽ അവരുടെ തെരഞ്ഞെടുപ്പ് അങ്ങേയറ്റം ഉചിതമായിരിക്കുന്നു. സർക്കാരിന്റെ നേരിട്ടുള്ള ഇടപെടലിൽ നിന്ന് സ്വതന്ത്രമായ നാമമാത്രമായ സ്വയംഭരണ സ്ഥാപനമാണ് BBC. നിയുക്ത ബോർഡ് ഓഫ് ഗവർണേഴ്സ് ആണ് ഇത് നടത്തുന്നത്. ഗവർണർമാർ നിയമിക്കുന്ന ഒരു ഡയറക്ടർ ജനറലിന്റെ കൈകളിലാണ് സംഘടനയുടെ ജനറൽ മാനേജ്മെന്റ്. ലോകത്തിന്റെ ഏതു ഭാഗത്തും അനുയോജ്യമെന്ന് കരുതുന്ന ഏതു വാർത്തകളും വിവരങ്ങളും ഏതു വിധത്തിലും സ്വീകരിക്കുക എന്നതാണ് BBC ഒരു പ്രധാന ലക്ഷ്യം. പക്ഷപാതരഹിതവും സമതുലിതവുമായ റിപ്പോർട്ടിംഗ് ആണ് BBC ഏറ്റവും വലിയ വിശ്വാസ്യത. 5 പ്രധാന ദേശീയ സ്റ്റേഷനുകളാണ് BBC. ഏതുവിധ വിമർശനങ്ങൾക്കിടയിലും BBC ഒരു പ്രധാന ശക്തിയായി തുടരുന്നു.
2: റേഡിയോ ചരിത്രവും സംസ്കാരവും അവതരണം ലേഖാചന്ദ്ര. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.
0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കരുണാസായി റേഡിയോ ടൈം ചെയർ ടൈം ചെയർ
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി.
2: മനസ്സോട് ചേർക്കാം

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രുതിസ്മൃതികൾ, മലയാള സിനിമയിലെ സുവർണഗീതങ്ങൾ. ഒതേനന്റെ മകൻ എന്ന ചിത്രത്തിന് വേണ്ടി ജി ദേവരാജന്റെ സംഗീതത്തിൽ യേശുദാസ് ആലപിച്ച ഗാനമാണ് ശ്രുതിസ്മൃതികളിൽ ആദ്യത്തേത്. ഗാനരചന വയലാർ രാമവർമ്മ.

ബി എ ചിദംബരനാഥിന്റെ ഈണം, പി ഭാസ്കരന്റെ വരികൾ, കെ ജി യേശുദാസും എസ് ജാനകിയും സംഘവും പാടിയത് ചിത്രം മുറപ്പെണ്ണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രുതിസ്മൃതികൾ.
1: വയലാറും ദേവരാജനും ശില്പികളായ ഗാനം. ചിത്രം കൂട്ടുകുടുംബം. ആലാപനം യേശുദാസ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: മാനസിക ലോകം. മനസ്സും മസ്തിഷ്കവും പിന്നെ നമ്മളും.

0: മാനസം, മനസ്സിന്റെ കാണാപ്പുറങ്ങൾ.
1: നാം നമ്മോട് തന്നെ സംസാരിക്കുന്ന രീതിയെ മാറ്റിമറിക്കുന്നത് വഴി തലച്ചോറിലെ സ്ട്രെസ് റെസ്പോൺസ് സംവിധാനത്തെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഇതിനെ കൊഗ്നിറ്റീവ് റീഫ്രെയിമിംഗ് എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ മനസ്സിനുള്ളിലെ സംഭാഷണങ്ങൾ കേവലം ചിന്തകളല്ല, അവ നമ്മുടെ ശരീരത്തിന്റെ ജൈവിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന കൽപ്പനകളാണ്. എനിക്ക് ആകെ വട്ടാകുന്നു, അല്ലെങ്കിൽ എല്ലാം കുഴഞ്ഞു മറിഞ്ഞ് എന്ന് നാം പറയുമ്പോൾ തലച്ചോറ് അതിനെ ഒരു അപകട സൂചനയായി കണക്കാക്കുന്നു. നാം അമിതമായ സമ്മർദ്ദത്തിലാണെന്ന് സ്വയം പറയുമ്പോൾ തലച്ചോറിലെ അമിഗ്ഡല ഉണരുകയും ശരീരം മുഴുവൻ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിനെ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. ഇത് യുക്തിപൂർവം ചിന്തിക്കാനുള്ള കഴിവിനെ തടസ്സപ്പെടുത്തുന്നു. എന്നാൽ എനിക്കിപ്പോൾ വേണ്ടത് വ്യക്തമായ പ്ലാനിങ്ങും സംവിധാനത്തിലുള്ള നീക്കവുമാണ് എന്ന് ബോധപൂർവം ചിന്തിക്കുമ്പോൾ തലച്ചോറിലെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് സജീവമാകുന്നു. ഇത് അമിഗ്ഡലയെ ശാന്തമാക്കാൻ സഹായിക്കുന്നു. എനിക്ക് ഒന്നിനും സമയമില്ല എന്ന ചിന്ത തലച്ചോറിനെ മരവിപ്പിക്കുന്നു. ഇതൊന്നും എന്നെ കൊണ്ട് തീർക്കാൻ കഴിയില്ല എന്നതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രം ഞാനിപ്പോൾ ചെയ്യും, ബാക്കിയുള്ളവ പിന്നീട് ആലോചിക്കാം എന്നിങ്ങനെയുള്ള വാക്കുകൾ തലച്ചോറിന് സുരക്ഷിതത്വത്തിന്റെ സന്ദേശം നൽകുന്നു. ഇതോടെ വിവരങ്ങൾ കൂടുതൽ ചിട്ടയോടെ ക്രമീകരിക്കാൻ തലച്ചോറിന് സാധിക്കുന്നു. നാം ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് നമ്മുടെ നാഡീവ്യൂഹത്തെ ഉത്തേജിപ്പിക്കാനോ ശാന്തമാക്കാനോ ഉള്ള കഴിവുണ്ട്. സാവധാനം, ശ്രദ്ധ കേന്ദ്രീകരിക്കുക തുടങ്ങിയ വാക്കുകൾ പറയുമ്പോൾ തലച്ചോറിലെ എക്സിക്യൂട്ടീവ് ഫംഗ്ഷനുകൾ ഉണരുകയും മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇത് മാനസിക തളർച്ച കുറയ്ക്കാൻ ഉത്തമമാണ്. ഇത്തരത്തിലുള്ള ഇന്റൻഷണൽ സെൽഫ് ടോക്ക് ഒരു ശീലമാക്കുന്നത് വഴി സ്ട്രെസ് കുറയുമ്പോൾ വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കാനുള്ള തലച്ചോറിന്റെ ശേഷി കൂടുന്നു. പ്രതിസന്ധികളിൽ പെട്ടെന്ന് തളരാതെ ശാന്തമായിരിക്കാൻ സാധിക്കുന്നു. കാര്യങ്ങളെ വ്യക്തതയോടെ കാണാനും മുൻഗണനാക്രമം നിശ്ചയിക്കാനും കഴിയുന്നു. നിങ്ങളുടെ മനസ്സിനോടുള്ള സംസാരം മാറുമ്പോൾ നിങ്ങളുടെ തലച്ചോറിന്റെ പ്രവർത്തന രീതിയും മാറുന്നു. അമിത ഭാരം തോന്നുമ്പോൾ വാക്കുകളിൽ വരുത്തുന്ന ചെറിയ മാറ്റങ്ങൾ സമാധാനത്തിലേക്കും കാര്യക്ഷമതയിലേക്കുമുള്ള വലിയ ചുവടുവയ്പ്പുകളായി മാറും.
2: മാനസിക ലോകത്തിൽ ഇനി കേൾക്കാം ബോധപൗർണമി. ബോധപൗർണമിയിൽ ഇന്ന് ഓർമ്മകളുടെ പുനർനിർമ്മാണത്തെക്കുറിച്ച് കേൾക്കാം.

0: നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതും എന്നാൽ ഏറ്റവും ദുരൂഹവുമായ ഒരു പ്രതിഭാസമാണ് ഓർമ്മ. ഓർമ്മ എന്നത് ഒരു ടേപ്പ് റെക്കോർഡർ പോലെ സംഭവിച്ച കാര്യങ്ങൾ അതേപടി സൂക്ഷിക്കുന്ന ഒന്നാണ് എന്നാണ് നമ്മളിൽ പലരും വിശ്വസിക്കുന്നത്. എന്നാൽ ആധുനിക ന്യൂറോ സയൻസ് പറയുന്നത് അങ്ങനെയല്ല. നിങ്ങൾ ഓർമ്മിക്കുന്ന ഓരോ കാര്യവും സത്യത്തിൽ നിങ്ങളുടെ തലച്ചോറിന്റെ ഒരു പുനർനിർമ്മാണമാണ്. ഓരോ തവണ ഓർമ്മിക്കുമ്പോഴും അത് എഡിറ്റ് ചെയ്യപ്പെടുകയും മാറ്റം വരുത്തുകയും ചെയ്യുന്ന ഒരു തരം സിനിമയുടെ നിർമ്മാണ പ്രക്രിയ പോലെയാണ് അത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഓർമ്മകൾ എങ്ങനെയാണ് തലച്ചോറിലെ വിവിധ ഭാഗങ്ങൾ ചേർന്ന് രൂപപ്പെടുത്തുന്നതെന്നും എന്തുകൊണ്ടാണ് ഈ പ്രക്രിയയിൽ മിഥ്യാധാരണകൾ ഉണ്ടാകുന്നത് എന്നതുമാണ്. നമ്മുടെ ഓർമ്മകളെക്കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട അടിസ്ഥാന സത്യം ഇതാണ്: ഓർമ്മകൾ ഒരിക്കലും മാറ്റമില്ലാത്ത ഒരു റെക്കോർഡിംഗ് അല്ല. നമ്മുടെ കുട്ടിക്കാലത്തെ ഒരു സംഭവമോ കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു സംഭാഷണമോ നിങ്ങൾ ഓർക്കുമ്പോൾ നമ്മുടെ തലച്ചോറിലെ ഒരു പഴയ ഫയൽ തുറക്കുകയല്ല ചെയ്യുന്നത്, പകരം തലച്ചോറിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്ന ഓർമ്മകളുടെ ശകലങ്ങളെ അഥവാ ഫ്രാഗ്മെന്റ്സിനെ ഒരുമിച്ച് ചേർത്ത് ആ സംഭവത്തെ പുനഃസൃഷ്ടിക്കുകയാണ്. ഈ പുനഃസൃഷ്ടിയിൽ പ്രധാന പങ്കുവഹിച്ച മൂന്ന് തലച്ചോറ് ഭാഗങ്ങൾ ഇവയാണ്: ഹിപ്പോകാമ്പസ്, പുതിയ ഓർമ്മകൾ രൂപീകരിക്കുന്നതിലും ഓർമ്മയുടെ ശകലങ്ങളെ ഒരുമിച്ച് ബന്ധിപ്പിക്കുന്നതിലും ഇതിന് പ്രധാന പങ്കുണ്ട്. അടുത്തത് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്, ചിന്ത, യുക്തി, ആസൂത്രണം എന്നിവയുടെ കേന്ദ്രം. ഓർമ്മകൾ പുനർനിർമ്മിക്കുമ്പോൾ വിട്ടുപോയ വിവരങ്ങൾ ഊഹിച്ചെടുത്ത് ചേർക്കുന്നതിന് ഇത് സഹായിക്കുന്നു. അടുത്തത് അമിഗ്ഡല, വികാരങ്ങളുടെ കേന്ദ്രം. ഓർമ്മകൾക്ക് വൈകാരികമായി നിറം നൽകുന്നതിലും ഭയം, സന്തോഷം തുടങ്ങിയ വികാരങ്ങളെ സംഭവിച്ച സംഭവവുമായി ബന്ധിപ്പിക്കുന്നതിലും ഇത് പങ്കാളിയാകുന്നു. ഈ മൂന്ന് ഭാഗങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ഒരു പഴയ അനുഭവം വീണ്ടും ഓർത്തെടുക്കാൻ സാധിക്കുന്നത്. ഒരു ഓർമ്മ എങ്ങനെയാണ് തലച്ചോറിൽ രേഖപ്പെടുത്തുന്നതും പിന്നീട് എങ്ങനെയാണ് അത് ഓർമ്മിച്ചെടുക്കുന്നതെന്നും നോക്കാം. ഒരു സംഭവം നടക്കുമ്പോൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന എല്ലാ വിവരങ്ങളും, അതായത് കാഴ്ച, ശബ്ദം, മണം, സ്പർശം, അനുഭവിച്ച വികാരം എന്നിവ തലച്ചോറിന്റെ വിവിധ കോർട്ടിക്കൽ ഏരിയകളിൽ വേർതിരിച്ച് സൂക്ഷിക്കുന്നു. ഉദാഹരണത്തിന്, ഒരാളുടെ മുഖം കാഴ്ചയുമായി ബന്ധപ്പെട്ട ഭാഗത്തും കേട്ട സംഭാഷണം ശബ്ദവുമായി ബന്ധപ്പെട്ട ഭാഗത്തും. ഈ എല്ലാ ശകലങ്ങളെയും ഒരു ഏകീകൃത ഓർമ്മയായി ബന്ധിപ്പിക്കുന്ന ജോലി ചെയ്യുന്നത് ഹിപ്പോകാമ്പസ് ആണ്. ഒരു വലിയ പസിലിലെ കഷണങ്ങൾ പോലെ അവ അവിടെ ചിതറിക്കിടക്കുന്നു. നിങ്ങൾ ഒരു ഓർമ്മയെ തിരികെ വിളിക്കുമ്പോൾ ഈ ചിതറിക്കിടക്കുന്ന ഭാഗങ്ങൾ വീണ്ടും ഒരുമിച്ച് കൂട്ടിച്ചേർക്കുന്നു. തലച്ചോറ് പഴയ ന്യൂറൽ പാറ്റേണുകളെ സജീവമാക്കുന്നു. എന്നാൽ ഇവിടെയാണ് ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ഓർമ്മകൾ തിരികെ വിളിക്കുന്ന ഈ പ്രക്രിയ ഓർമ്മകളെ എഡിറ്റ് ചെയ്യാനുള്ള സാധ്യത തുറന്നിടുന്നു. ഓർമ്മയിലെ ചില ഭാഗങ്ങൾ മാഞ്ഞുപോയെങ്കിൽ നിങ്ങളുടെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ആ വിടവുകൾ നികത്തും. ഇത് സംഭവിക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ അനുമാനങ്ങൾ, ഭാവനകൾ, പ്രതീക്ഷകൾ, അല്ലെങ്കിൽ ആ സംഭവത്തെക്കുറിച്ച് പിന്നീട് മറ്റൊരാൾ പറഞ്ഞു കേട്ട കാര്യങ്ങൾ എന്നിവ ഉപയോഗിച്ചായിരിക്കും. ഇവിടെ യഥാർത്ഥ സംഭവം എന്തായിരുന്നു എന്നതിനേക്കാൾ എന്തായിരിക്കാനാണ് സാധ്യത എന്നതിനാണ് തലച്ചോറ് മുൻഗണന നൽകുന്നത്. ഈ പുനർനിർമ്മാണമാണ് യഥാർത്ഥ ഓർമ്മയെ മാറ്റാനുള്ള ആദ്യത്തെ പടി. ഒരു ഓർമ്മയെ പുനർനിർമ്മിച്ച ശേഷം എന്ത് സംഭവിക്കുന്നു? ഒരു ഓർമ്മ നിങ്ങൾ ഓർത്തെടുത്ത ശേഷം തലച്ചോറ് അതിനെ വീണ്ടും സൂക്ഷിക്കുന്ന പ്രക്രിയയാണ് റീകൺസോളിഡേഷൻ. ഈ ഘട്ടത്തിൽ ഹിപ്പോകാമ്പസിലും അമിഗ്ഡലയിലും നടക്കുന്ന പ്രോട്ടീൻ എന്ന പ്രക്രിയ അത്യന്താപേക്ഷിതമാണ്. നമ്മൾ പുനർനിർമ്മിച്ച മാറ്റം വരുത്തിയ പതിപ്പാണ് തലച്ചോറ് വീണ്ടും സൂക്ഷിക്കുന്നത്. അതായത് നിങ്ങൾ ഒരു ഓർമ്മയെ എത്ര തവണ ഓർമ്മിക്കുന്നുവോ അത്രയും തവണ അതിൽ മാറ്റങ്ങൾ വരുത്താനുള്ള സാധ്യതയുണ്ട്. ഓരോ ഓർമ്മിക്കലും യഥാർത്ഥ സംഭവത്തിൽ നിന്ന് കുറച്ചുകൂടി അകലത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു. നമ്മുടെ ഓർമ്മകളെ അപ്ഡേറ്റ് ചെയ്യാനും മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന ഇതേ വഴക്കമാണ് അഥവാ പ്ലാസ്റ്റിസിറ്റി ആണ് ഓർമ്മകളെ വികലമാക്കാനും കാരണമാകുന്നത്. നിങ്ങൾ ഒരു സുഹൃത്തിനോട് ഒരു സംഭവം പറയുമ്പോൾ അയാൾ അതിലെ ഒരു ചെറിയ ഭാഗം തെറ്റായി ഓർത്തെടുക്കുകയോ മറ്റൊരു രീതിയിൽ വിവരിക്കുകയോ ചെയ്തെന്നിരിക്കട്ടെ, നിങ്ങളുടെ തലച്ചോറ് ഈ പുതിയ സൂചനയെ സ്വീകരിക്കുകയും അതിനെ നിങ്ങളുടെ ഓർമ്മയുടെ പുനർനിർമ്മാണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും. കാലക്രമേണ ഈ ചെറിയ മാറ്റങ്ങൾ ഒന്നായി ചേർന്ന് യഥാർത്ഥ സംഭവവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പുതിയ ഓർമ്മയായി രൂപപ്പെടാം. നിങ്ങൾക്ക് തെറ്റായ ഓർമ്മകൾ ഉണ്ടാകുമ്പോൾ അത് നിങ്ങൾ കള്ളം പറയുന്നത് കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ തലച്ചോറ് വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. വിട്ടുപോയ വിവരങ്ങളെ യുക്തിപരമായി പൂരിപ്പിക്കാൻ അത് ശ്രമിക്കുന്നു. പക്ഷേ ആ പൂരിപ്പിക്കൽ എല്ലായ്പ്പോഴും കൃത്യമായിരിക്കില്ല. മിഥ്യാധാരണകളെക്കുറിച്ചുള്ള ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വസ്തുത എന്താണെന്ന് അറിയാമോ? യഥാർത്ഥ ഓർമ്മകളെപ്പോലെ തന്നെ അവയ്ക്കും തീവ്രത ഉണ്ടാകും. ഫംഗ്ഷണൽ MRI ഉപയോഗിച്ച് നടത്തിയ പഠനങ്ങൾ കാണിക്കുന്നത്, നമ്മളൊരു തെറ്റായ ഓർമ്മ ഓർക്കുമ്പോൾ തലച്ചോറിൽ യഥാർത്ഥ ഓർമ്മ ഓർക്കുമ്പോൾ സജീവമാകുന്ന അതേ ഭാഗങ്ങൾ തന്നെയാണ് സജീവമാകുന്നത് എന്നാണ്. നമ്മുടെ അമിഗ്ഡല മിഥ്യാധാരണകളെ ശക്തമായ വികാരങ്ങൾ, അതായത് സന്തോഷം, ഭയം, ദേഷ്യം എന്നിവ നൽകി പിന്തുണയ്ക്കും. അതുകൊണ്ടാണ് തെറ്റാണ് എന്ന് തെളിയിക്കപ്പെട്ടാലും ചില ഓർമ്മകൾ നിങ്ങൾക്ക് അത്രയധികം വ്യക്തവും വൈകാരികമായി തീവ്രവും ആയി തോന്നുന്നത്. നിങ്ങൾ ആ ഓർമ്മയെ പൂർണ്ണമായി വിശ്വസിച്ചു പോകും. നീതിന്യായ വ്യവസ്ഥകളിൽ പോലും ദൃക്സാക്ഷികളുടെ മൊഴികൾ വിശ്വസനീയമല്ലെന്ന് വരാനുള്ള പ്രധാന കാരണം ഈ ഓർമ്മയുടെ വഴക്കമാണ്. ഓർമ്മകൾ വളരെ എളുപ്പത്തിൽ തെറ്റിദ്ധരിക്കപ്പെടാം. നമ്മുടെ തലച്ചോറ് ഒരു അത്ഭുതമാണ്. അത് ഒരു ടേപ്പ് റെക്കോർഡറല്ല, മറിച്ച് ഒരു കഥാകാരനാണ്. ഓരോ തവണ കഥ പറയുമ്പോഴും അത് കൂടുതൽ സമ്പന്നവും എന്നാൽ കൂടുതൽ വികലവും ആകാം. ഓർമ്മകൾ പൂർണ്ണമായും വിശ്വസനീയമല്ല എന്ന തിരിച്ചറിവ് മറ്റുള്ളവരുടെ ഓർമ്മകളെയും നമ്മുടെ സ്വന്തം ഓർമ്മകളെയും വിമർശനാത്മകമായി സമീപിക്കാൻ നമ്മെ പഠിപ്പിക്കണം. നമ്മുടെ ജീവിതം എന്നത് ഓരോ നിമിഷവും നാം പുനർനിർമ്മിക്കുകയും മാറ്റിയെഴുതുകയും ചെയ്യുന്ന ഒരു വലിയ ഓർമ്മ പുസ്തകമാണ് എന്ന് മറന്നുപോകരുത്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബോധപൗർണമി. അവതരണം പുലിയൂർ ശ്രീകണ്ഠൻ.

0: മാനസിക ലോകത്തിൽ ഇനി മനോരോഗ വിദഗ്ധൻ സംസാരിക്കുന്നത് കേൾക്കാം.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ വീണാജി തിലക്. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന മാനസിക രോഗത്തെ പറ്റിയാണ്. ഇത് ഗുരുതര സ്വഭാവമുള്ള ഒരു മാനസിക രോഗമാണ്. ലോകമെമ്പാടും സ്കിസോഫ്രീനിക് പേഷ്യൻസിനെ കാണാറുണ്ട്. ലോകമെമ്പാടുള്ള ജനതയുടെ ഏതാണ്ട് 1% ആളുകൾക്കാണ് ഈ സ്കിസോഫ്രീനിയ രോഗം വരുന്നത്. പലതരത്തിലുള്ള സ്കിസോഫ്രീനിയ രോഗികളുണ്ട്. പാരനോയിഡ്, സ്കിസോയിഡ്, അൺഡിഫറൻഷ്യേറ്റഡ് റെസിഡ്യൂൽ, ഇങ്ങനെ പലതരം സ്കിസോഫ്രീനിക് പേഷ്യൻസ് ഉണ്ട്. ഇനി നമ്മൾ കോമൺ ആയിട്ട് ഇവിടെ കാണുന്നത് പാരനോയിഡ് സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട രോഗം ആണ്. സ്കിസോഫ്രീനിയ സാധാരണഗതിയിൽ അഡോളസന്റ് ഏജിലാണ്, ഒരു 10-ാം ക്ലാസ് 11-ാം ക്ലാസ് ഒക്കെ വരുമ്പോഴാണ് കുട്ടികൾക്ക് ഇത് തുടങ്ങുന്നത്. പിന്നെ അത് ഒരു ക്രോണിക് കോഴ്സാണ്, ഒരുപാട് കാലം നീണ്ടു നിൽക്കും. ചില ആളുകൾക്ക് ജീവിതകാലം മൊത്തം തന്നെ മരുന്നിൽ തുടരേണ്ടിയും വരും. പ്രധാനപ്പെട്ട സിംറ്റംസ് ഉറക്കം കുറയുക, ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുക, ഹലൂസിനേഷൻസ്, ഇല്ലാത്ത ചിന്തകൾ, അബ്നോർമൽ ആയിട്ടുള്ള ചിന്തകൾ വരിക, എന്നിട്ട് നമ്മളെ തോട്ട്സ് ഒക്കെ തെറ്റിപ്പോവുക, ചില ആളുകൾ ഒരു കാരണവും കൂടാതെ നമ്മളെ ശത്രുക്കളാണെന്ന് വിചാരിക്കുക തുടങ്ങിയ രോഗലക്ഷണങ്ങളാണ് നമ്മൾ കാണുക. ഇങ്ങനെയൊക്കെ ആവുമ്പം കുട്ടിക്ക് പഠിത്തത്തിലെ ക്ലാസ്സിൽ ശ്രദ്ധിക്കാനൊന്നും പറ്റാതെ വരും. സാധാരണ വരുന്നത് ഈ ഹലൂസിനേഷൻസ് ആയിട്ട് തുടങ്ങും, ഇല്ലാത്ത ശബ്ദങ്ങൾ കേട്ട് തുടങ്ങും. അപ്പം കുട്ടി ക്ലാസ്സിലിരിക്കുമ്പോഴായിരിക്കും മിക്കപ്പോഴും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്നത്. കുട്ടിക്ക് ഇത് എന്താന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പം പിള്ളി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് കൂട്ടാൻ തുടങ്ങും. അപ്പോഴത്തേക്ക് ഒരു കാരണം കണ്ടുപിടിക്കും, ആരെങ്കിലും എനിക്ക് എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടാണ്, എന്തെങ്കിലും ശുദ്ധ്രം ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് എന്തെങ്കിലും ഞാൻ കഴിച്ചതിന് ശേഷം എനിക്കൊരു മാറ്റം വന്നു. അങ്ങനെ അപ്പാരന്റ് ഡെലൂഷൻ എന്ന് പറയുന്ന ഒരു സംഭവം, ഇല്ലാത്ത ചിന്ത, തെറ്റായ ചിന്ത വന്നു തുടങ്ങും. അത് പിന്നെ അങ്ങ് ഉറച്ചു പോകും. അത് പിന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പോഴത്തേക്ക് പഠിത്തത്തിലുള്ള ശ്രദ്ധ കുറയും, പഠിത്തത്തിലേക്ക് പിന്നോക്കം പോവും. ഈ കുട്ടി തന്നെ ആരത്തും മിണ്ടാതാവും, റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടും. ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് പേരൻസ് അത് ശ്രദ്ധിക്കുക. അങ്ങനെയും കുറച്ചു കാലം കൂടെ പോകുമ്പോഴാണ് നമ്മുടെ എത്തുക ട്രീറ്റ്മെന്റിന് വരിക. അപ്പോഴത്തേക്ക് ഇത്തരം അസുഖങ്ങൾ നമ്മളെ സാധാരണ ജീവിതത്തിന് വേണ്ട കഴിവുകളിൽ ഒരുപാട് നമ്മളെ പിന്നോക്കം കൊണ്ടുപോകും. അക്കാഡമിക് സ്കിൽസ്, ബാക്കിയുള്ളവരുമായിട്ട് ഇടപെടുന്ന കാര്യങ്ങൾ, സോഷ്യൽ സ്കിൽസ്, അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം പിന്നോക്കം പോവും. അപ്പോഴത്തേക്കും നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങേണ്ടി വരും. പലതരം ട്രീറ്റ്മെന്റ് ഉണ്ട് ഇതിന്. ഏതൊക്കെയെന്ന് വെച്ചാൽ മരുന്ന്, മരുന്നാണ് ഏറ്റവും പ്രധാനം. എന്ന് വെച്ചാൽ തലച്ചോറിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, പ്രത്യേകിച്ചും ഡോപ്പമീനിലുള്ള വ്യത്യാസം കാരണമാണ് ഈ ഡെലൂഷൻസ്, ഹലൂസിനേഷൻസ് മുതലായ സിംറ്റംസ് നമ്മൾ കാണുന്നത്. ഇതൊക്കെ കറക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ മരുന്ന്, അതെല്ലാം റീപ്ലേസ് ചെയ്യാനുള്ള മരുന്ന് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. അത് പലപ്പോഴും ദീർഘകാലം കൊടുക്കേണ്ട ആവശ്യം വരും. പിന്നെ പലതരം മരുന്നുകളുണ്ട്. ചില പേഷ്യൻസ് ഇത് വയലൻസ് കാണിക്കും, ഭയങ്കരമായിട്ട് ബഹളം, ആളുകൾ ഉപദ്രവിക്കൽ, അവരെ പേടി കൊണ്ടായിരിക്കും പലപ്പോഴും. എന്നാലും നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്ക് നമ്മൾ അതിനുവേണ്ടി ചിലപ്പോൾ ECT കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ സെല്ലിൽ അടയ്ക്കേണ്ടി വരും കുറച്ച് ദിവസത്തേക്ക്. ഒരു ലോങ് ടേം ട്രീറ്റ്മെന്റ് കൊടുത്തോണ്ടേയിരിക്കണം. പിന്നെ അടുത്ത് ചെയ്യാവുന്ന ചികിത്സയാണ് സൈക്കോതെറാപ്പി. എന്നുവെച്ചാൽ വീട്ടിൽ പ്രത്യേകിച്ചും ഈ പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡേഴ്സ്, അവർ വളരെയേറെ വിഷമിച്ചിട്ടുണ്ടാവും നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്ക്. നല്ല പഠിച്ചു വന്നൊരു കുട്ടി അപ്പം പഠിക്കാതാവുന്നു. അപ്പം ഇങ്ങനൊരു ഡയഗ്

അക്സെപ്റ്റ് ചെയ്യാൻ തന്നെ ഭയങ്കര പ്രയാസമാണ്. അപ്പൊ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അന്നേരം നല്ലൊരു കൗൺസിലിംഗ് അവർക്കും ആവശ്യം വരും. പിന്നെ ഈ കുട്ടിക്ക് ഇൻസൈറ്റ്, നമുക്ക് അസുഖമാണ് എന്നുള്ളൊരു ബോധ്യം വരുന്നതനുസരിച്ച് നമ്മളിങ്ങനെ മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കണം. പതിയെ പതിയെ ഈ രോഗിക്കും അത് മനസ്സിലാക്കിയെടുക്കണം. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ രോഗികള് ചികിത്സയിൽ ഉറച്ചു നിൽക്കുകയും നമുക്ക് അവരെ സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും പറ്റും. അല്ലെന്നുള്ളവര് സമൂഹത്തിലേക്ക് പിന്നെ തിരിച്ചു വരാൻ അവർക്ക് ഭയങ്കര പ്രയാസമാണ്. പിന്നെ യഥാസമയം ചികിത്സയൊന്നും കിട്ടിയിട്ടില്ല, അവരുടെ രോഗം ഇങ്ങനെ ക്രോണിക്കായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയും അവർക്ക് സമൂഹത്തിലേക്ക് തിരിച്ചു ജീവിക്കാനുള്ള കഴിവ് കുറഞ്ഞു വരികയും ചെയ്യുന്നവരെ പുനരധിവസിപ്പിക്കാൻ റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് ഉണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായും ഉള്ള ചികിത്സാ രീതികൾ.

ഒരിക്കലും ഒരു സാധാരണ ഡയറി പോലെ ആയിരിക്കില്ല മനഃശാസ്ത്രജ്ഞന്റെ ഡയറി. അതിൽ നിറയെ ജീവിതമായിരിക്കും, ജീവിത പ്രശ്നങ്ങളായിരിക്കും, അന്ധസംഘർഷങ്ങളായിരിക്കും, ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയിരിക്കും, പരിഹാരമേ ഇല്ലെന്ന് തോന്നുന്ന പ്രശ്നങ്ങളായിരിക്കും. 25 വർഷത്തെ പരിചയത്തിനിടയിൽ ഞാൻ അനുഭവിച്ച, ഞാൻ കണ്ട കാര്യങ്ങൾ, ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ എന്റെ ഡയറിക്കുറിപ്പുകൾ, ഇതിലെല്ലാം വായിക്കുക എന്നത് പ്രായോഗികമല്ല. സമാനമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടും എന്ന് കരുതുന്ന ചില ഡയറിക്കുറിപ്പുകളാണ് മാനസിക ലോകത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നത്. ഒൻപത് അഞ്ച് 2012. എന്റെ ക്ലിനിക്കിന്റെ വാതിൽക്കൽ നിന്ന് വിറയ്ക്കുന്ന കൈകളോടെ അങ്ങനെ നോക്കി നിൽക്കുന്ന രാഘവൻ പിള്ളയെ ഞാൻ നോക്കിയപ്പോൾ അതൊരു സാധാരണ വാർദ്ധക്യ സഹജമായ പ്രശ്നമായിരിക്കുമെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. എന്നാൽ കൂടെ വന്ന മകൻ സുരേഷിന്റെ കണ്ണുകളിലെ നിസ്സഹായാവസ്ഥ മറ്റൊന്നാണ് പറഞ്ഞിരുന്നത്. ഡോക്ടർ, അച്ഛൻ ആരെയും വീടിനുള്ളിൽ കയറ്റുന്നില്ല. ആ വീടിപ്പോൾ മനുഷ്യർക്ക് താമസിക്കാൻ കൊള്ളാത്ത ഒരിടമായി മാറി. സുരേഷ് പറഞ്ഞു, അതിൽ പരിഹാസമുണ്ടായിരുന്നു, വിഷമമുണ്ടായിരുന്നു. സത്യത്തിൽ അതൊരു വലിയ വീടായിരുന്നു. പക്ഷെ രാഘവൻ പിള്ള അവിടെ ജീവിക്കുകയല്ല, മറിച്ച് താൻ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു വസ്തുക്കളുടെ കാടിനുള്ളിൽ, അങ്ങനെ പറയാനേ പറ്റൂ, വസ്തുക്കളുടെ കാട്, അതിനുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. പഴയ പത്രക്കെട്ടുകൾ, പൊട്ടിയ പ്ലാസ്റ്റിക് കുപ്പികൾ, വർഷങ്ങൾക്ക് മുമ്പ് കേടായ റേഡിയോ, അതിന്റെ സ്പെയർ പാർട്സുകൾ, എന്തിന് ഉണങ്ങിയ ഭക്ഷണ പൊതികൾ വരെ അവിടെ കുന്നുകൂടി കിടന്നു. സാധാരണക്കാർ ഇതിനെ വെറും അടുക്കും ചിട്ടയും ഇല്ലായ്മ എന്ന് വിളിക്കുമെങ്കിലും മനഃശാസ്ത്രത്തിന് ഇതൊരു ഗുരുതരമായ അവസ്ഥയാണ്. സുരേഷ് പറഞ്ഞത് അച്ഛൻ എന്തോ മാനസികമായ വലിയ പ്രശ്നമെന്നാണ്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വേസ്റ്റ് വാരി മുറി നിറയ്ക്കുമോ? ഉപയോഗശൂന്യമായ വസ്തുക്കൾ പോലും കളയാൻ തോന്നുന്ന തീവ്രമായ വൈമുഖ്യമാണിത്. അതായത്, അവർക്ക് കളയാൻ തോന്നില്ല. ഓരോ വസ്തുവിനോടും ഇവർക്ക് അമിതമായ വൈകാരിക ബന്ധമുണ്ടാകും. അത് കളയുന്നത് സ്വന്തം ശരീരത്തിന്റെ ഒരു ഭാഗം മുറിച്ചു മാറ്റുന്നതുപോലെ വേദനാജനകമായി അവർക്ക് അനുഭവപ്പെടുന്നു. ഞാൻ രാഘവൻ പിള്ളയോട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ അദ്ദേഹം താൻ ശേഖരിച്ചു വച്ച ഓരോ വസ്തുവിനെയും ന്യായീകരിച്ചു. ഡോക്ടർ, ഈ പഴയ ടോർച്ച് നോക്കൂ, ഇതിന്റെ സ്വിച്ച് നന്നാക്കിയാൽ ഇത് ഇനിയും തെളിയും. ഈ പത്രങ്ങൾ, ഇതിലൊക്കെ എത്രയോ അറിവുകളുണ്ട്, വാർത്തകളുണ്ട്, ഞാൻ കടന്നുപോകുന്ന ബാല്യ കൗമാരങ്ങളുടെ അവസ്ഥാന്തരങ്ങളുണ്ട്. ഇതൊക്കെ വെറുതെ എറിഞ്ഞു കളയാൻ എനിക്ക് തോന്നുന്നില്ല. ഇവർക്കിതൊക്കെ ചവറാണ്, പക്ഷെ എനിക്ക് ഇത് വളരെയേറെ വിലയുള്ള വസ്തുക്കളാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഒരുതരം ഭയമുണ്ടായിരുന്നു. ആ പഴയ വസ്തുക്കൾ അദ്ദേഹത്തിന് വെറും പാഴ് വസ്തുക്കളല്ല, മറിച്ച് തന്റെ ഭൂതകാലത്തെ മുറുകെ പിടിക്കാനുള്ള മാലാഖമാരായിരുന്നു. ഒറ്റപ്പെടലിൽ നിന്നും ഏകാന്തതയിൽ നിന്നും രക്ഷപ്പെടാൻ അദ്ദേഹം കണ്ടെത്തിയ മാർഗം. ഹോർഡിംഗ് ഡിസോർഡർ എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഹോർഡിംഗ് ഡിസോർഡർ ചികിത്സിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഇതൊരിക്കലും രോഗിക്ക് ഒരു പ്രശ്നമായി തോന്നാറില്ല. പിന്നെ ചെയ്യാൻ കഴിയുന്നത് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി നൽകുക എന്നതാണ്. ഞങ്ങൾ മറ്റ് സൈക്കോളജിസ്റ്റുകളോടൊപ്പം, സൈക്യാട്രിസ്റ്റിനോടൊപ്പം അദ്ദേഹത്തിന് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി നൽകി. വസ്തുക്കളോടുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് മാറ്റിയെടുക്കാനായിരുന്നു ആദ്യ ശ്രമം. വസ്തുവിനെ വസ്തുവായി കാണണം, അതിനെ വികാരത്തോട് അടുപ്പിക്കരുത്. വികാരത്തോട് അടുപ്പിക്കാനുള്ളത് ആ വസ്തുക്കളെ മാത്രം അടുപ്പിക്കുക, അതിനപ്പുറം മറ്റെല്ലാം ചരാചരങ്ങളായി വേർതിരിച്ച് കാണാൻ കഴിയണം. പതിയെ പതിയെ ചെറിയ കാര്യങ്ങളിൽ നിന്ന് ഞങ്ങൾ തുടങ്ങി. ചരാചരങ്ങളുടെ പ്രാധാന്യം എന്തെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുത്തു. ഏറ്റവും ആവശ്യമുള്ളതും തീരെ ആവശ്യമില്ലാത്തതും തരംതിരിക്കാൻ അദ്ദേഹത്തെ പഠിപ്പിച്ചു. കളയാൻ പഠിക്കുക എന്നത് ഒരു വലിയ കാര്യമാണ് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. അതെ, രാഘവൻ പിള്ളയുടെ കാര്യങ്ങൾ പൂർണ്ണമായി പറയുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയുകയാണ്, കളയാൻ പഠിക്കുക ഒരു വലിയ കാര്യമാണ്.
ഞാനതിനൊരു ഉദാഹരണം പറയട്ടെ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അടുക്കളയെക്കുറിച്ച് ചിന്തിക്കൂ. നിങ്ങൾക്ക് കാണാം പാത്രങ്ങൾ, എത്രയോ എത്രയോ പാത്രങ്ങൾ. ഈ പാത്രങ്ങളെ നിങ്ങൾക്കിപ്പോൾ രണ്ടായിട്ട് തിരിക്കാം, ഉപയോഗിക്കുന്ന പാത്രങ്ങളും ഉപയോഗിക്കാത്ത പാത്രങ്ങളും. അതെ, കുറച്ച് വിഷമമുണ്ടാവും, എങ്കിലും ഉപയോഗിക്കാത്ത പാത്രങ്ങൾ ആർക്കെങ്കിലും ഉപയോഗിക്കുന്ന ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കൂ, അതല്ലെങ്കിൽ അവ നല്ല വിലയ്ക്ക് ആക്രി കടക്കി കൊടുക്കൂ. ഇനി നിങ്ങളുടെ ഓരോ മുറിയിലേക്കും ചെല്ലൂ, അവിടെ ഇരിക്കുന്ന ഓരോ വസ്തുവായി എടുക്കൂ. ഇതിവിടെ ഇരുന്നിട്ട് എനിക്കോ ഈ വീട്ടിൽ മറ്റുള്ളവർക്കോ എന്തെങ്കിലും പ്രയോജനമോ സുഖമോ സന്തോഷമോ ഉണ്ടോ? ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കട്ടെ, ഇല്ലെങ്കിൽ കളയൂ. ഇനി നിങ്ങളുടെ ചിന്തകളിലേക്ക് വരൂ. ഈ ചിന്തയും കൊണ്ട് നടന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഈ ചിന്ത കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നിങ്ങൾക്കിത് ഭാരമാണെങ്കിൽ ഈ ചിന്ത നിങ്ങൾ കളയൂ. അതുപോലെ വികാരങ്ങളിലേക്ക് വരൂ. ആവശ്യമില്ലാത്ത, മറ്റുള്ളവർക്ക് പ്രയോജനമില്ലാത്ത, സ്വന്തമായി ഭാരം മാത്രമുണ്ടാകുന്ന വികാരങ്ങളും ചുമന്ന് നടന്നിട്ട് എന്തു കിട്ടാനാണ്? കളയൂ, കളയാൻ പഠിക്കൂ. അങ്ങനെ വസ്തുക്കളും വികാരങ്ങളും ചിന്തകളും ആവശ്യമില്ലാത്തത് എന്തും കളയുമ്പോൾ മനുഷ്യന് കിട്ടുന്ന മാനസിക ആരോഗ്യമുണ്ടല്ലോ, അത് വളരെ വലിയ ഒരു കാര്യമാണ്. ഇത്രയും കാര്യങ്ങൾ പ്രിയ ശ്രോതാക്കളോട് പറയുന്നത് പോലെ ഒരുപക്ഷെ അതിനേക്കാൾ ഘനത്തിൽ രാഘവൻ പിള്ളയെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായിരുന്നു ഞങ്ങളുടെ വിജയവും. ഓരോ വസ്തുവും കളയുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ശ്വസന വ്യായാമങ്ങളും, അതായത് മൈൻഡ്ഫുൾനെസ്സും രാഘവൻ പിള്ളയ്ക്ക് ഞങ്ങൾ നൽകി. സുരേഷിനോട് അച്ഛൻ്റെ സാധനങ്ങൾ അനുവാദമില്ലാതെ വലിച്ചെറിയരുത് എന്ന് നിർദ്ദേശിച്ചു. അത് അദ്ദേഹത്തിന് കൂടുതൽ വാശി ഉണ്ടാക്കുകയുള്ളൂ. മാസങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ രാഘവൻ പിള്ളയുടെ മുറിയിൽ സൂര്യപ്രകാശം വീണു തുടങ്ങി. ഞാൻ പറയട്ടെ, സത്യത്തിൽ ആ മുറിയിലല്ല, ആ മനസ്സിലാണ് സൂര്യപ്രകാശം വീണത്. അത് അദ്ദേഹത്തിന് വലിയ സന്തോഷമുണ്ടാക്കി. പത്രക്കെട്ടുകൾക്കിടയിൽ നിന്ന്, മറ്റു സാധന സാമഗ്രികൾക്കിടയിൽ നിന്ന് അദ്ദേഹം മനുഷ്യരിലേക്ക് മടങ്ങി വന്നു എന്ന് വേണം പറയാൻ. അതെ, വീട് വൃത്തികേടായി കിടക്കുന്നത് കേവലം മടി കൊണ്ടല്ല, ചിലപ്പോൾ അത് മനസ്സിൻ്റെ വിളിയാകാം. അമിതമായ ഈ ശേഖരണശീലം ഒരാളുടെ ജീവിതത്തെ തടവിലാക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടത് ശകാരമല്ല, പരിഹാസവുമല്ല, പുച്ഛവുമല്ല, മറിച്ച് വിദഗ്ധമായ ചികിത്സയാണ്. രാഘവൻ പിള്ള സന്തോഷത്തോടെ, സാമൂഹിക ബന്ധങ്ങളോടെ, മാനസികാരോഗ്യത്തോടെ ജീവിക്കുന്നു എന്നറിയുമ്പോൾ എന്തൊരു സന്തോഷം!

0: കാതോട് കാതോരം ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഹായ്, എന്റെ പേര് ഷീബ. ഞാൻ ഇപ്പൊ ആവശ്യപ്പെടുന്ന ഗാനം ചെമ്മീൻ എന്ന സിനിമയിലെ മാനസമൈനെ വരൂ എന്നാണ്. ഇതെന്റെ ഓപ്ഷൻ സാറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു, സോഷ്യൽ സയൻസ് ഓപ്ഷൻ സാറിന് വേണ്ടി.

ഹലോ, എൻ്റെ പേര് സൂര്യ ആർ എസ്. എൻ്റെ വീട് വെൺപകലാണ്. ഇവിടെ പി ടി എം കോളേജിൽ ബി എഡ് ഫസ്റ്റ് ഇയർ പഠിക്കുന്നു. സോഷ്യൽ സയൻസ് ഓപ്ഷൻ ആണ്. എനിക്ക് ഹാപ്പി ഡേയ്സ് വൺസ് ഇൻ ലൈഫിലെ മനസ്സിൻ്റെ മറയില്ല ഫ്രണ്ട്ഷിപ്പ് സോങ്ങാണ് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് ഗോവിന്ദ് എന്നാണ്, ശ്രീകാരൻ എന്നാണ് വരുന്നത്. കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് ആശാൻ എന്ന സിനിമയിലെ കുഞ്ഞിക്കവിൾ മേഘമേ എന്ന പാട്ടാണ്.

എൻ്റെ പേര് അനുശ്രീ. എൻ്റെ ഹസ്ബൻഡ് നെയ്യാറ്റിങ്കരയാണ്, ഉരുട്ടുകലയാണ് താമസം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ബെഹറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന സോങ്ങാണ് എക്സ്ട്രാ ഫിലിമിലെ ലൈലാഗമേ എന്ന് പറയുന്നത്.

എൻ്റെ പേര് ദൃശ്യ എന്നാണ്. ഞാൻ ബി എഡ് സ്റ്റുഡൻ്റ് ആണ്. പി ടി എം കോളേജ് ഓഫ് മരുതൂർ കോണത്തിലാണ് ഞാൻ പഠിക്കുന്നത്. ഇപ്പൊ ഭയങ്കര ചൂട് സമയമൊക്കെയാണല്ലോ, അതുകൊണ്ടൊരു മഴയുടെ പാട്ട് കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബ്യൂട്ടിഫുൾ സിനിമയിലെ മഴനീർ തുള്ളികൾ കേട്ടാൽ നന്നായിരിക്കും തോന്നുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഹായ്, എൻ്റെ പേര് അമീറ, ഞാൻ പി ടി എം കോളേജ് ഓഫ് എഡ്യൂക്കേഷനിലെ ബി എഡ് സ്റ്റുഡൻ്റ് ആണ്. എനിക്ക് വിശ്വാസം സിനിമയിലെ കണ്ണാനെ കണ്ണേ എന്ന പാട്ട് എൻ്റെ ഇളയമോള് അബീഹയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: എൻ്റെ പേര് എ ബി ക്ലമൻ്റ് എസ്എഫ് എന്നാണ്. ഞാൻ ബി എഡ് വിദ്യാർത്ഥിയാണ്, പി ടി എം കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ, മരുതൂർ കോണം. അപ്പോൾ ഞാൻ സോങ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഞങ്ങൾ കോളേജിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടിയും അധ്യാപകർക്കും വേണ്ടിയാണ്. സുഡാനി ഫ്രം നൈജീരിയയിലെ കിനാവ് കൊണ്ടൊരു കളിമുത്ത്.

എൻ്റെ പേര് നീലിമ, ഞാൻ കാട്ടാക്കടയിൽ നിന്നാണ് വരുന്നത്. എനിക്കൊരു മോളുണ്ട്, ചാരു എന്ന പേര്. അപ്പോൾ ചാരുവിന് വേണ്ടിയിട്ടാണ് സോങ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ആഴക്കടലിൻ്റെ അങ്ങേക്കടൽ എന്നുള്ള സോങ്, ചാന്ദുവട്ട് എന്ന ഫിലിമിലെ ആ സോങ്ങാണ് ഡെഡിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: മലയാള ചലച്ചിത്ര പുരസ്കാര വിശേഷങ്ങൾ കോർത്തിണക്കിയ പ്രത്യേക പരിപാടി.
2: പുരസ്കാര ഗീതങ്ങൾ.
3: 2006 മികച്ച ഗാനരചനയ്ക്കുള്ള പുരസ്കാരം പ്രഭാവർമ്മയ്ക്കായിരുന്നു. ഔട്ട് ഓഫ് സിലബസ് എന്ന ചിത്രത്തിലെ ഗാനരചനകളായിരുന്നു പ്രധാനം. ബെന്നറ്റും വീട്രാഗുമാണ് സംഗീതം. മഞ്ചരി ആലപിച്ച ഗാനം കേൾക്കാം.

2006 മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് രമേഷ് നാരായൺ ആയിരുന്നു. രാത്രിമഴ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് ഈണമിട്ടതിനായിരുന്നു പുരസ്കാരം. ഗാനരചന നിർവഹിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഹരിഹരൻ ആലപിച്ച ഗാനം കേൾക്കാം.

2006 മികച്ച ഗായകൻ ശ്രീനിവാസും മികച്ച ഗായിക സുജാത മോഹനുമായിരുന്നു. രാത്രിമഴ എന്ന ചിത്രത്തിലെ പാട്ടുകളെ മുൻനിർത്തിയായിരുന്നു സുജാത മോഹന് പുരസ്കാരം. സംഗീതം നിർവഹിച്ചത് രമേശ് നാരായൺ. ബാൻസുരി ശ്രുതി പോലെ എന്ന പാട്ട് കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: വാട്സ്ആപ്പ് ഗീതം. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ പാടിയയച്ച ഗാനങ്ങൾ കേൾക്കാം. വാട്സ്ആപ്പ് ഗീതത്തിലൂടെ

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കടപ്പാടുകളില്ലാതെ ജീവിക്കുവാൻ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷേ മുറിപ്പാടുകൾ സൃഷ്ടിക്കാതെയാണ് ജീവിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താനും കഴിയണം. പൊതുജന ബോധവൽക്കരണ ശ്രവണാർത്ഥം കരുണാസായി റേഡിയോ.

വയ്യ എന്നൊരിക്കലും പറയാത്ത മനുഷ്യൻ, തോറ്റു പിന്മാറാൻ മനസ്സില്ലാത്തവൻ അപൂർവമായി മാത്രമേ പരാജയപ്പെടുകയുള്ളൂ. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

നിങ്ങൾ പരാജയത്തിന്റെ പടുകുഴിയിൽ വീണുകിടക്കുകയാണെങ്കിൽ ഈ നിമിഷമാണ് വിജയത്തിലേക്കുള്ള കുതിപ്പിനുള്ള ഏറ്റവും നല്ല സമയം. വിജയത്തിന്റെ കുതിപ്പിന് കൂടുതൽ ശക്തി ലഭിക്കുന്നത് പരാജയപ്പെട്ട അവസ്ഥയിലാണ്. ഇപ്പോഴാണ് നിങ്ങളുടെ ജൈവശക്തി ജ്വലിപ്പിക്കാൻ പറ്റിയ സമയം. കുതിക്കുക ഉയരങ്ങളിലേക്ക്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

വായിക്കാത്തയാൾ അരജന്മത്തിന്റെ പോലും സുകൃതം അനുഭവിക്കാതിരിക്കുമ്പോൾ, വായിക്കുന്നയാൾ ഹ്രസ്വമായ ഒരു ജന്മത്തിൽ തന്നെ 1000 ജന്മങ്ങളുടെ അനുഭവ ലോകങ്ങളിലൂടെ തീർത്ഥാടനം നടത്തുന്നു. പുസ്തകങ്ങൾ വാങ്ങുമ്പോഴും വായിക്കുമ്പോഴും നിങ്ങൾ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും നഷ്ടം വരാത്ത ഒരേ ഒരു നിക്ഷേപം. ദൃശ്യമാധ്യമങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ 1000 മടങ്ങാണ് പുസ്തകങ്ങൾക്ക് നൽകാൻ കഴിയുന്നത്. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണാസായി റേഡിയോ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കുട്ടിക്കാലം കളിച്ചു നടക്കാനും സംരക്ഷിക്കപ്പെടാനുമുള്ള സമയമാണ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ കുട്ടികൾക്ക് സ്വന്തം മാതാപിതാക്കളുടെയോ സഹോദരങ്ങളുടെയോ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരുന്നു. ഇത് ആ കുട്ടിയുടെ വ്യക്തിത്വത്തെയും ഭാവിയിലെ ശാരീരിക മാനസിക ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിച്ചു എന്ന് വരാം. ഒരു കുട്ടി അച്ഛന്റെയോ അമ്മയുടെയോ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്ന അവസ്ഥയാണിത്. ഇത് രണ്ടു തരത്തിലുണ്ട്. ഒന്ന്, ഇൻസ്ട്രുമെന്റൽ പേരന്റിഫിക്കേഷൻ. പാചകം ചെയ്യുക, ബില്ലുകൾ അടയ്ക്കുക തുടങ്ങിയ വീട്ടുജോലികൾ അമിതമായി ചെയ്യുക. രണ്ട്, ഇമോഷണൽ പേരന്റിഫിക്കേഷൻ. മാതാപിതാക്കളുടെ മാനസിക വിഷമങ്ങൾ കേൾക്കുക, അവർക്കിടയിലെ തർക്കങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ വൈകാരിക ഉത്തരവാദിത്തങ്ങൾ. ഇതിൽ രണ്ടാമത്തേതാണ് കുട്ടികളിൽ കൂടുതൽ ആഴത്തിലുള്ള ആഘാതമുണ്ടാക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ വളരുന്ന കുട്ടികൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നത് സ്വന്തം കടമയാണെന്ന് വിശ്വസിക്കുന്നു. തനിക്കു വേണ്ടി സമയം ചെലവഴിക്കുന്നതോ വിശ്രമിക്കുന്നതോ തെറ്റാണെന്ന അനാവശ്യമായ കുറ്റബോധം ഇവരിൽ ഉടലെടുക്കുന്നു. മുതിർന്നവരാകുമ്പോൾ നോ പറയാൻ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. തുടർച്ചയായ വൈകാരിക സമ്മർദ്ദം ശരീരത്തിലെ കോർട്ടിസോൾ നിലയെ അസ്ഥിരപ്പെടുത്തുന്നു. ഇത് ശരീരത്തിൽ വിട്ടുമാറാത്ത വീക്കമുണ്ടാക്കാൻ കാരണമാകുന്നു. ഇത്തരം കുട്ടിക്കാലം കടന്നുവന്ന മുതിർന്നവരിൽ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അതായത്, മനസ്സിന്റെ സമ്മർദ്ദം ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ തകിടം മറിക്കുന്നു. എപ്പോഴും മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കാൻ ശീലിച്ച ഇവർ പങ്കാളികളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ സഹായം സ്വീകരിക്കാൻ മടിക്കുന്നു. ഇതവരെ ഏകാന്തതയിലേക്കും മാനസികമായ തളർച്ചയിലേക്കും നയിക്കുന്നു. കുട്ടിക്കാലത്ത് താൻ അനുഭവിച്ചത് ഒരു വലിയ ഭാരമായിരുന്നുവെന്ന് ആദ്യം തിരിച്ചറിയുക. സ്വന്തം ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകാൻ പഠിക്കുക. വിശ്രമം എന്നത് ഒരാളുടെ അവകാശമാണെന്നും അത് കുറ്റകരമല്ലെന്നും മനസ്സിലാക്കുക. തെറാപ്പിയിലൂടെ പഴയകാല മുറിവുകൾ ഉണക്കാൻ ശ്രമിക്കുക. ബാല്യകാലത്തെ അമിത ഉത്തരവാദിത്തങ്ങൾ മുതിർന്ന പ്രായത്തിൽ വലിയ ആരോഗ്യ ഭീഷണിയാകാം. എന്നാൽ ബോധപൂർവമായ ഇടപെടലുകളിലൂടെയും സ്വയം സ്നേഹിക്കാൻ പഠിക്കുന്നതിലൂടെയും ഈ പ്രത്യാഘാതങ്ങളെ മറികടക്കാൻ സാധിക്കും.
1: രക്ഷിതാക്കളറിയാൻ

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് രക്ഷിതാക്കൾ അറിയാൻ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

സാംസ്കാരിക ഇടങ്ങൾ എന്ന ഈ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് യമുന നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മുഗൾ സാമ്രാജ്യത്തിന്റെ പ്രൗഢിക്കും ശക്തിക്കും സാക്ഷ്യം വഹിച്ച ഒരു ചരിത്രഭൂമിയിലേക്കാണ്. പ്രണയത്തിന്റെ സ്മാരകമായ താജ്മഹലിന് സമീപം തലയുയർത്തി നിൽക്കുന്ന ആഗ്ര കോട്ടയെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ആഗ്ര കോട്ട കാലം കാത്ത ചുവന്ന കോട്ടയാണ്. ആഗ്ര കോട്ട കേവലം ഒരു കോട്ട മാത്രമല്ല, മുഗൾ സാമ്രാജ്യത്തിന്റെ രാഷ്ട്രീയ കേന്ദ്രവും സൈനിക ശക്തിയുടെ പ്രതീകവുമായിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തിയായ അക്ബറാണ് ഈ കോട്ടയുടെ നിർമ്മാണം ആരംഭിച്ചത്. ചെങ്കൽ ഉപയോഗിച്ചാണ് കോട്ട നിർമ്മിച്ചതെന്നതുകൊണ്ട് ഇതിനെ പലപ്പോഴും ലാൽ ഖില അഥവാ ചുവപ്പുകോട്ട എന്നും വിളിക്കാറുണ്ട്. ഡൽഹിയിലെ ചുവപ്പുകോട്ടയുമായി ഇതിനെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ രണ്ടു കോട്ടകളും മുഗൾ വാസ്തുവിദ്യയുടെ വ്യത്യസ്ത ഘട്ടങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഡൽഹിയിലെ ചുവപ്പുകോട്ടയുമായി ഇതിനെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ രണ്ടു കോട്ടകളിലും മുഗൾ വാസ്തുവിദ്യയുടെ വ്യത്യസ്ത ഘട്ടങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. വാസ്തുവിദ്യയുടെ വിസ്മയമാണ് ആഗ്ര കോട്ട. മുഗൾ വാസ്തുവിദ്യയുടെയും ഇൻഡോ പേർഷ്യൻ ശൈലിയുടെയും ഉത്തമ ഉദാഹരണമാണ് ഈ കോട്ട. ഈ കോട്ടയുടെ നിർമ്മാണത്തിൽ ഹിന്ദു മുസ്ലിം വാസ്തുവിദ്യാ ശൈലികൾ സമന്വയിപ്പിച്ചിരിക്കുന്നത് കാണാം. അക്ബറിന് ശേഷം വന്ന ചക്രവർത്തിമാരായ ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ് എന്നിവരും ഇതിൽ കൂട്ടിച്ചേർക്കലുകൾ നടത്തി. ഇതിന്റെ ഫലമായി കോട്ടയ്ക്കുള്ളിൽ വിവിധ കാലഘട്ടങ്ങളിലെ വാസ്തുവിദ്യയുടെ സൗന്ദര്യം നമുക്ക് ദർശിക്കാൻ കഴിയും. ദർബാർ ഇയാം അഥവാ പൊതുസഭ ചക്രവർത്തി പൊതുജനങ്ങളെ കാണാനും നീതി നിർവഹണം നടത്താനും ഉപയോഗിച്ചിരുന്ന സ്ഥലമായിരുന്നു ഇത്. ദർബാർ ഇ ഖാസ് അഥവാ പ്രത്യേക സഭ, ഇതിൽ പ്രത്യേക അതിഥികളെയും മന്ത്രിമാരെയുമാണ് ചക്രവർത്തി സന്ദർശിച്ചിരുന്നത്. മുസമ്മൻ ബുർജ്, ഷാജഹാൻ തന്റെ അവസാന കാലഘട്ടത്തിൽ തടവിലാക്കപ്പെട്ടത് ഇവിടെയാണ്. ഈ 8 വശങ്ങളുള്ള ഗോപുരത്തിന്റെ ജനലിലൂടെ താജ്മഹൽ കാണാൻ കഴിയുമായിരുന്നു. ജഹാംഗീർ മഹൽ, മുഗൾ ശൈലിക്ക് പുറമെ ഹിന്ദു ശൈലിയിലുള്ള തൂണുകളും കൊത്തുപണികളും നമുക്കിവിടെ കാണാം. ശീഷ് മഹൽ, ചുമരുകളിൽ കണ്ണാടി ഉപയോഗിച്ച് അലങ്കരിച്ച ഈ കെട്ടിടം രാജകുടുംബാംഗങ്ങൾക്ക് വേണ്ടിയുള്ള കുളിമുറിയായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. ആഗ്ര കോട്ടയുടെ ചരിത്രപരവും വാസ്തുവിദ്യാപരവുമായ പ്രാധാന്യം കണക്കിലെടുത്ത് 1983 യുനെസ്കോ ഇതിനെ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചു. മുഗൾ സാമ്രാജ്യത്തിന്റെ അധികാരത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പ്രതീകമായ ഈ കോട്ട ഇന്നും ലക്ഷക്കണക്കിന് സന്ദർശകരെ ആകർഷിക്കുന്നു. ഇവിടത്തെ ഓരോ കല്ലിലും ഓരോ ചുമരിലും ഒളിഞ്ഞിരിക്കുന്നത് നൂറ്റാണ്ടുകളുടെ ചരിത്രവും കഥകളുമാണ്. പ്രിയ ശ്രോതാക്കളെ, ഇന്ത്യയുടെ മണ്ണിൽ തങ്ങി നിൽക്കുന്ന ഈ മഹത്തായ ചരിത്ര സ്മാരകത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും അത് നേരിട്ട് അനുഭവിക്കാനും ഈ പരിപാടി നിങ്ങളെ പ്രേരിപ്പിച്ചു എന്ന് തന്നെ കരുതുന്നു.

0: സാംസ്കാരിക ഇടങ്ങൾ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സാംസ്കാരിക ഇടങ്ങൾ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പ്രബോധന ചിന്ത.
2: മനസാക്ഷി വേണം, അത് ശുദ്ധമായിരിക്കണം. കർമ്മങ്ങൾ ലോകത്തിന് പ്രയോജനം ചെയ്യുന്നവയാകണം. ഉജ്ജ്വലമായ അറിവിന്റെ ബലം തന്നെയാണ് മനോധൈര്യം. അതില്ലാത്തവരെയാണ് മരങ്ങളായി കണ്ടത്. പക്ഷേ മരങ്ങളെ കൊണ്ടുമില്ലേ നന്മ, പരോപകാരം ഉണ്ട്. തണലുണ്ട്, കായ്ഫലങ്ങളുണ്ട്, അഭയമുണ്ട്, ശുദ്ധവായു തരുന്ന ശീലമുണ്ട്, തടി കൊണ്ട് പ്രയോജനമുണ്ട്. അപ്പോൾ മനുഷ്യൻ അതിലും എത്രയോ താഴെ. ഈ മനുഷ്യ മരങ്ങൾ തളിർക്കുന്നില്ല, തണൽ വിരിക്കുന്നില്ല, വായു അശുദ്ധമാക്കുന്നു, പൂക്കുന്നില്ല, ഫലം തരുന്നില്ല. വീടുണ്ടാക്കാനോ തോണി ഉണ്ടാക്കാനോ രഥമുണ്ടാക്കാനോ കടത്തുവണ്ടി നിർമ്മിക്കാനോ ഒന്നും മനുഷ്യന്റെ തടി പ്രയോജനപ്പെടുന്നില്ല. അതുകൊണ്ടാണ് അത്തരക്കാരെ മനുഷ്യ മരു എന്ന വിഭാഗത്തിൽപ്പെടുത്തുന്നത്. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കണം, അവരാണ് മനുഷ്യർ. ചിന്തിച്ച് രൂപപ്പെടുത്തിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങാനോ ചെയ്യുമ്പോഴോ ആലസ്യം പാടില്ല. അലസത വലിയ ദോഷം ചെയ്യും. അലസർ ഒന്നും നേടാതെ പരാജയമടയും. മനോധൈര്യമുള്ള ഒരുവനെ അലസത ബാധിക്കുന്നില്ല.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് മെയ് 25 ഭൂമികയിലാണ്. 1787 മെയ് 25 അമേരിക്ക ഭരണഘടനാ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നു. 1878 മെയ് 25 ഭയകൗടില്യങ്ങൾ വളർത്തില്ലൊരു നാടിനെ എന്ന മുദ്രാഗീതമുയർത്തി മലയാള പത്രപ്രവർത്തന രംഗത്തെ കുലപതി എന്ന നിലയിൽ നിർഭയം പോരാടിയ സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള ദേ ജന്മം കൊണ്ടിരിക്കുന്നു. 1986 മെയ് 25 ഞായറാഴ്ച ആധുനിക അമേരിക്കയുടെ ജനാധിപത്യ ചരിത്രത്തിലെ അഭൂതപൂർവമായ ഒരു സംഭവത്തിന് ടൈം ട്രാവലർ സാക്ഷ്യം വഹിക്കുന്നു. സമ്പദ് സമൃദ്ധിയുടെ സ്വർഗഭൂമിയെന്ന് ലോകമെങ്ങും പ്രചരിക്കപ്പെട്ടു പോരുന്ന അമേരിക്കൻ ഐക്യനാടുകളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദാരിദ്ര്യത്തിനും പട്ടിണിക്കുമെതിരെ ജനകീയ അവബോധം പ്രചരിപ്പിക്കുന്നതിനായി ജനലക്ഷങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു മനുഷ്യ ചങ്ങല ദേ അമേരിക്കയുടെ കിഴക്കും പടിഞ്ഞാറുമുള്ള തീരപ്രദേശങ്ങളെ കോർത്തിണക്കുന്നു. എന്തൊരു കാഴ്ചയാണത്!

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാന്ത്യരാഗങ്ങൾ.
1: സന്ധ്യ ചേതോഹരമാണ്. സന്ധ്യ എന്ന പദവും ഇത്രമേൽ സമ്മോഹനമായിരിക്കുന്നു. ഉച്ച കഴിഞ്ഞ സായാഹ്നം, സായാഹ്നത്തിന് ശേഷം സന്ധ്യ. സന്ധ്യക്കെന്തിന് സിന്ദൂരം എന്ന് കവി. രക്തശോണിമയാർന്ന ആകാശം, കടൽ മാനം തൊട്ട് ചുവക്കുന്ന സുമുഹൂർത്തം, സന്ധ്യ. കേൾക്കാം സാന്ധ്യരാഗത്തിൽ കെ എസ് ചിത്ര, എം ജി ശ്രീകുമാർ എന്നിവർ പാടിയ ഗാനം.

പ്രഭാതത്തിൽ കിഴക്കോട്ടു പറന്നുപോയ കിളികളെല്ലാം പ്രദോഷമായപ്പോൾ പടിഞ്ഞാറ്റു കൂടണയാൻ തിരികെ പറക്കുന്ന കാഴ്ച, വെള്ളിക്കൊക്കുകൾ ആകാശത്തെ കീറിമുറിച്ചു പറന്നുപോകുന്നതുപോലെ, മേഘത്തുണ്ടുകളിൽ നിന്ന് മഞ്ഞുകണങ്ങൾ ഇട്ടുവീഴുന്നതുപോലെ അരയന്നപ്പിടകൾ ചിറകടിക്കുന്നു, ചിരാതുകളിൽ ദീപം തെളിഞ്ഞു തുടങ്ങുന്നു. സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം നെയ്യാറ്റിങ്കര വാസുദേവൻ ആലപിച്ച ഗാനം.

സന്ധ്യയ്ക്ക് എന്ത് ഗന്ധമാണ്? ചന്ദന സുഗന്ധമോ കർപ്പൂരഗന്ധമോ? എരിയുന്ന മെഴുകുതിരി മണമുള്ള സന്ധ്യകൾ, എള്ളെണ്ണ മണമുള്ള സന്ധ്യകൾ. ആരാവും സന്ധ്യകളെ ഭക്തിസാന്ദ്രമാക്കിയത്? നടുവൊടിഞ്ഞ് ജോലി ചെയ്ത പകൽ നേരങ്ങളിൽ നിന്നുള്ള വിശ്രമം കൂടിയായിരുന്നിരിക്കണം സന്ധ്യകൾ ഭക്തിയുടെ നിമിഷങ്ങളായി മാറിയത്. അറിയാതെ അറിയാതെ സന്ധ്യകൾക്ക് അങ്ങനെയൊരു പരിവേഷമായി. സാന്ധ്യരാഗത്തിൽ ഇനി സാധനാസർഗം പാടിയ ഗാനം കേൾക്കാം.

സന്ധ്യയുടെ സുഖത ചാരുത, പാട്ടിലൂടെ ആനന്ദാമൃതമാകുന്ന മധുരിമ. സായന്തനമെന്നത് സന്ധ്യയുടെ പര്യായങ്ങളിൽ ഏറ്റവും ചേതോഹരം. പനിനീറിറ്റുവീഴുന്ന പോലെ ചന്ദ്രിക ഭൂമിയുടെ തിരുമുറ്റങ്ങളിൽ തീർത്ഥസ്പർശമണിയിക്കുന്നു. ഈ സായന്തനത്തിൽ ഇനി കേൾക്കാം മധു ബാലകൃഷ്ണൻ ആലപിച്ച ഗാനം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള വിഷയങ്ങൾ വയോജന വകുപ്പിന്റെ കീഴിൽ ഉൾപ്പെടുത്താനും തീരുമാനം. എറണാകുളം മലയിടം തുരുത്ത് നിവാസികളെ കോടതി ഉത്തരവ് ലഭിച്ചാൽ പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഭൂമിയൊഴിപ്പിക്കൽ പ്രശ്നപരിഹാരത്തിന് രണ്ടാഴ്ച സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കാൻ പി എസ് സി യോഗ തീരുമാനം. സംസ്ഥാനത്ത് പ്ലസ് ടു വി എച്ച് എസ് ഇ പരീക്ഷാഫലം നാളെ. അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിലെ 12 പ്രതികളുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തി ഹൈക്കോടതി. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങളാണ് ഇന്ന് വിതരണം ചെയ്തത്. കേരളത്തിൽ നിന്നും വനമുത്തശ്ശി ദേവകിയമ്മ പത്മശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. നിയമസഭാ ചീഫ് വിപ്പായി അബു ജോൺ ജോസഫിനെ നിയമിച്ചതായി തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. ഹൈക്കോടതി അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി കെ സി വിൻസെന്റിനെ നിയമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള വിഷയങ്ങൾ പുതിയതായി രൂപീകരിക്കുന്ന വയോജന വകുപ്പിന്റെ കീഴിൽ ഉൾപ്പെടുത്താനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. എറണാകുളം മലയിടം തുരുത്തിലെ നിവാസികളെ കോടതി ഉത്തരവ് ലഭിച്ചാൽ പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മഴക്കാല മുന്നൊരുക്കങ്ങൾക്കുള്ള തുക എല്ലാ ജില്ലകൾക്കും കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു.
1: കോടതി ഉത്തരവ് നടപ്പാക്കിയാൽ ആ 8 കുടുംബങ്ങൾ വഴിയാധാരമാകില്ല, അതാണ് തീരുമാനം. അതിന് അവരോട് ഞങ്ങൾ ഒരു പ്രപ്പോസൽ വെച്ചു, പകരം സ്ഥലവും പകരം വീടും തന്ന് അവരെ ഞങ്ങൾ പുനരധിവസിപ്പിക്കും, അവരെ തെരുവിലേക്ക് വിടില്ല.
2: പിന്നെ നമ്മുടെ മൺസൂൺ വരികയാണ്. മഴക്കാലത്തിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള പണമൊക്കെ ജില്ലകളിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ബന്ധപ്പെട്ട മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ജില്ലാ കളക്ടർമാരുടെ യോഗം ബുധനാഴ്ച രാവിലെ ഓൺലൈനായി 10 മണിക്ക് ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്.
0: മലയിടം തുരുത്തിലെ ഭൂമിയൊഴിപ്പിക്കൽ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ രണ്ടാഴ്ച സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. ഭൂമിയൊഴിപ്പിക്കലിലെ ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടി എറണാകുളം റൂറൽ എസ് പി നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. കോടതി വിധിയെ ബഹുമാനിക്കുന്നുവെന്നും ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സമാധാനപരമായ രീതിയിൽ ശ്രമം തുടരുമെന്നും സമരക്കാർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് മുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന പി എസ് സി റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിച്ചു. നവംബർ 30 വരെ നീട്ടാൻ ഇന്ന് ചേർന്ന പി എസ് സി യോഗമാണ് തീരുമാനിച്ചത്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ സ്മരണയിൽ സപ്ലൈകോ പുറത്തിറക്കുന്ന നോട്ടുബുക്കുകളുടെ പ്രകാശനം ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് നാളെ നിർവഹിക്കും. എറണാകുളത്ത് നടക്കുന്ന ചടങ്ങിൽ ആലിന്റെ മാതാപിതാക്കളെ ആദരിക്കും. ലോക ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂൺ 1 മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. രാവിലെ 11:30 നടക്കുന്ന പരിപാടിയിൽ മന്ത്രി ബിന്ദു കൃഷ്ണ അധ്യക്ഷയാകും. സെലിബ്രേറ്റിംഗ് വിമൻ ഫാമേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ലോക ക്ഷീരദിന പ്രമേയം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മൃഗസംരക്ഷണ വകുപ്പ്, മിൽമ, KLDB, കേരള ഫീഡ്സ്, ക്ഷീര സഹകരണ സംഘങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. ചലച്ചിത്ര താരം മമ്മൂട്ടിക്ക് മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ആദരവ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് സമ്മാനിച്ചു. ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ പങ്കെടുത്തു. നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ആവർത്തിച്ചുള്ള വീഴ്ചകളിൽ സുപ്രീംകോടതി ആശങ്ക പ്രകടിപ്പിച്ചു. നേരത്തെയുണ്ടായ ചോദ്യപേപ്പർ ചോർച്ചാ വിവാദത്തിൽ നിന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഒരു പാഠവും പഠിക്കാത്തത് ദുഃഖകരമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കേന്ദ്ര സർക്കാർ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, CBI എന്നിവരിൽ നിന്നും പരമോന്നത കോടതി പ്രതികരണം തേടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിൽ കുറ്റക്കാരായ 12 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് ഹൈക്കോടതി. വിചാരണ കോടതി ഇവർക്ക് 7 വർഷത്തെ തടവാണ് വിധിച്ചിരുന്നത്. എന്നാൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ കർശനമായ വകുപ്പുകൾ കൂടി ചുമത്തിയാണ് ഹൈക്കോടതി ഇവരുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തിയത്. ഇതിനു പുറമെ പ്രതികൾ 2 ലക്ഷം രൂപ വീതം പിഴയും ഒടുക്കണം. പ്രതികളിൽ നിന്ന് ഈടാക്കുന്ന പിഴത്തുകയിൽ നിന്നും 30 ലക്ഷം രൂപ മരിച്ച മധുവിന്റെ അമ്മയ്ക്ക് നൽകാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. വിചാരണ കോടതി ശിക്ഷിച്ച ഒന്നാം പ്രതി ഹുസൈനെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു. സംസ്ഥാനത്ത് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3 വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത്. അതേസമയം പ്ലസ് വൺ പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഇന്നു മുതൽ സമർപ്പിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. കണ്ണൂർ സർവകലാശാലയുടെ പരീക്ഷാ സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി തപാൽ വകുപ്പിന്റെ ബുക്ക് നൌ പേ ലേറ്റർ പദ്ധതിക്ക് തുടക്കമായി. പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്ന് ഉത്തരക്കടലാസുകൾ ഇതിലൂടെയായിരിക്കും ശേഖരിക്കുക. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ഈ സംവിധാനത്തിലൂടെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്നും ഉത്തരക്കടലാസുകളുടെ സുരക്ഷിതവും ചെലവ് കുറഞ്ഞതും സമയബന്ധിതവുമായ നീക്കം ഉറപ്പാക്കാനാണ് സർവകലാശാല ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കൂടുതൽ കാര്യക്ഷമതയോടെയും വേഗതയിലും പൂർത്തിയാക്കാൻ സാധിക്കും. മൂല്യനിർണയ നടപടികൾ വേഗത്തിലാക്കി ഫലപ്രസിദ്ധീകരണം കൂടുതൽ സമയബന്ധിതമാക്കാനും സാധിക്കുമെന്ന് സർവകലാശാല പബ്ലിക് റിലേഷൻ ഓഫീസർ അറിയിച്ചു.
0: കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ എന്നീ 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പാലക്കാട് ജില്ലയിൽ ഒന്നാം വിള നെൽകൃഷിക്കായി കീടരോഗ കാലാവസ്ഥാ കലണ്ടർ തയ്യാറാക്കി. സ്റ്റേറ്റ് സീഡ് ഫാമിന്റെ നേതൃത്വത്തിൽ IIT സഹകരണത്തോടെയാണ് കലണ്ടർ തയ്യാറാക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
5: നെല്ലിന്റെ ഉൽപാദനക്ഷമത നിർണ്ണയിക്കുന്നതിൽ കാലാവസ്ഥ പ്രധാന പങ്കുവഹിക്കുന്ന സാഹചര്യത്തിൽ അതിനനുസൃതമായി വിത്തിറക്കുന്നതിനും വളം പ്രയോഗിക്കുന്നതിനുമെല്ലാം കലണ്ടർ കർഷകരെ സഹായിക്കും. സൂപ്പർ എൽനിനോ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ ഒന്നാം വിളയ്ക്ക് ജലലഭ്യത കുറയാനുള്ള സാധ്യത കലണ്ടർ തയ്യാറാക്കുമ്പോൾ കണക്കിലെടുത്തിട്ടുണ്ട്. ഇതിനനുസൃതമായ വിത്തുകൾ തെരഞ്ഞെടുക്കാനാണ് കർഷകർക്ക് കാർഷിക കലണ്ടർ നിർദ്ദേശം നൽകുന്നത്.
0: ബക്രീദ് പ്രമാണിച്ചുള്ള അവധിയിൽ മാറ്റം വന്നതിനെ തുടർന്ന് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ പരിധിയിലുള്ള വഴുതക്കാട്, നെയ്യാറ്റിൻകര, കൊല്ലം എന്നിവിടങ്ങളിലെ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾക്ക് May 27 പ്രവൃത്തി ദിനമായിരിക്കും. ആറ്റിങ്ങൽ, പത്തനംതിട്ട എന്നിവിടങ്ങളിലെ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾക്കും ഇത് ബാധകമാണ്. അവധി May 28 അന്നേ ദിവസത്തേക്ക് ബുക്ക് ചെയ്തിട്ടുള്ള എല്ലാ അപ്പോയിന്റ്മെന്റുകളും May 27 പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ സാംസ്കാരിക നവോത്ഥാനത്തിന്റെ പിതാവാണ് PN പണിക്കരെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. PP സത്യൻ രചിച്ച ലൈബ്രറി മാൻ ഓഫ് ഇന്ത്യ, ദി ട്രൂ സ്റ്റോറി ഓഫ് PN പണിക്കർ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ന്യൂഡൽഹിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി, രാജ്യസഭ മുൻ ഉപാധ്യക്ഷൻ PJ കുര്യൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 1074 പോയിന്റ് ഉയർന്ന് 76489, നിഫ്റ്റി 312 പോയിന്റ് ഉയർന്ന് 24032 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി, പവന് 240 രൂപ വർദ്ധിച്ച് 116800.

ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തി ഹൈക്കോടതി. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: സാന്ത്യരാഗങ്ങൾ.
1: ഉത്തര ഉണ്ണികൃഷ്ണൻ ആലപിച്ച ഗാനമാണ് സാന്ധ്യരാഗത്തിൽ അടുത്തത്.

ആരോ വരച്ചിട്ട ചിത്രകമ്പളം പോലെ വർണ്ണപ്പൊട്ടുകൾ കൊണ്ട് ഹൃദ്യതയാർന്ന ആകാശം. സന്ധ്യയ്ക്ക് എത്ര നിറങ്ങൾ! ചുവപ്പും മഞ്ഞയും നീലയും നിറങ്ങൾ വാരിപ്പുതച്ചു നിൽക്കുന്ന സാന്ധ്യചാരുത. സാന്ധ്യരാഗത്തിൽ ഇനി ലതാ മങ്കേഷ്കർ ആലപിച്ച ഗാനം കേൾക്കാം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങൾ ഇന്ന് വിതരണം ചെയ്തു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധനം, വളം, വിദേശ നാണയം എന്നിവ കൂടുതൽ കരുതലോടെ ഉപയോഗിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കും. കേരളത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. സംസ്ഥാനത്ത് കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരും. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ തുടക്കം. 1 ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങളാണ് ഇന്ന് വിതരണം ചെയ്തത്. കേരളത്തിൽ നിന്നും വനമുത്തശ്ശി ദേവകിയമ്മ പത്മശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങി. കേരളത്തിൽ നിന്നും 8 പേരാണ് പുരസ്കാരത്തിന് അർഹരായത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധനം, വളം, വിദേശ നാണയം എന്നിവ കൂടുതൽ കരുതലോടെ ഉപയോഗിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. സിഡ്ബിയുടെ 37 വാർഷികത്തോടനുബന്ധിച്ച് മുംബൈയിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഡീസലിന്റെയും പെട്രോളിന്റെയും എക്സൈസ് ഡ്യൂട്ടി കുറച്ചത് 1,00,000 കോടി രൂപയുടെ റവന്യൂ നഷ്ടത്തിന് കാരണമാകുമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി.
1: To shield citizens and businesses from the steep rise in global crude prices, central excise duty on petrol and diesel was reduced by 10 rupees per litre. The government is estimated to take a revenue impact of over 1,00,000 crore in the year 26-27. So the burden for a considerable period had been taken away from the shoulders of the common people.
0: രാജ്യത്തിന്റെ ആഭ്യന്തര വളർച്ച നിലനിർത്തുന്ന രീതിയിലാണ് നയപരമായ തീരുമാനങ്ങൾ രൂപീകരിക്കുന്നതെന്നും നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കും. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിറ്റ്സു മൊട്ടേഗി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. മുൻഗണനാ മേഖലകളിൽ ക്വാഡ് സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് നേതാക്കൾ അഭിപ്രായങ്ങൾ കൈമാറുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിറ്റ്സു മൊട്ടേഗി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നാളെ നടക്കുന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ ഉച്ചകോടിയിലും അദ്ദേഹം പങ്കെടുക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. നിയമസഭാ ചീഫ് വിപ്പായി അപ്പു ജോൺ ജോസഫിനെ നിയമിച്ചതായി തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. നിലവിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള വിഷയങ്ങൾ പുതിയതായി രൂപീകരിക്കുന്ന വയോജന വകുപ്പിന്റെ കീഴിൽ ഉൾപ്പെടുത്താനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സംസ്ഥാനത്ത് കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരുമെന്നും മുന്നൊരുക്കങ്ങൾക്കുള്ള തുക എല്ലാ ജില്ലകൾക്കും കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്നു മുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിച്ചു. നവംബർ 30 വരെ നീട്ടാൻ ഇന്ന് ചേർന്ന PSC യോഗമാണ് തീരുമാനിച്ചത്. നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ആവർത്തിച്ചുള്ള വീഴ്ചകളിൽ സുപ്രീംകോടതി ആശങ്ക പ്രകടിപ്പിച്ചു. നേരത്തെയുണ്ടായ ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൽ നിന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പാഠം പഠിക്കാത്തത് ദുഃഖകരമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കേന്ദ്ര സർക്കാർ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, CBI എന്നിവരിൽ നിന്ന് പരമോന്നത കോടതി പ്രതികരണം തേടി. രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലെ ദേശീയപാതാ പദ്ധതികളുടെ ഗുണനിലവാരവും പരിപാലന പുരോഗതിയും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വിലയിരുത്തി. പദ്ധതികളുടെ സമയബന്ധിതമായ പൂർത്തീകരണത്തിനും നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ യാത്രാ സൌകര്യം മെച്ചപ്പെടുത്തുന്നതിനും നിർദ്ദേശങ്ങൾ നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് ഇനി മുതൽ ശ്രീലങ്കയിലേക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാം. ഇന്ത്യ ഉൾപ്പെടെ 40 രാജ്യങ്ങളിലെ പൌരന്മാർക്കായി ശ്രീലങ്കൻ സർക്കാർ അവതരിപ്പിച്ച സൌജന്യ ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ പദ്ധതി ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. പുതിയ നയമനുസരിച്ച് ഇന്ത്യൻ പൌരന്മാർക്ക് ഓൺലൈൻ ETA സംവിധാനത്തിലൂടെ അപേക്ഷിക്കാം. 30 ദിവസം വരെയുള്ള ഹ്രസ്വകാല താമസത്തിന് ഫീസ് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് കരുത്തു പകരുന്ന നിർണായക കരാറുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എ ഇ സന്ദർശനത്തിൽ ഒപ്പുവച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. വിദേശത്തുള്ള ഇന്ത്യൻ പ്രവാസികളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനായി ഇന്ത്യൻ എംബസികളും കോൺസുലേറ്റുകളും നിരന്തരം സമ്പർക്കം പുലർത്തി വരികയാണെന്നും അദ്ദേഹം അന്തർമന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
3: Several key agreements were signed during the visit which have given a boost to India's energy security, in particular on supplies of LPG, as also strengthening our strategic petroleum reserve. There were agreements on investments, so flow of fresh investments from Abu Dhabi, from UAE to Indian entities in infrastructure and other sectors. In addition, we also signed a framework for the defense strategic partnership which has given a boost to our defense partnership with UAE.
0: രാജ്യത്തെ എൽ പി ജിയുടെ റിഫൈനറി ഉൽപ്പാദനം പ്രതിദിനം 50,000 ടണ്ണായി വർദ്ധിപ്പിച്ചതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. വളങ്ങളുടെ ലഭ്യത രാജ്യത്ത് തൃപ്തികരമായി തുടരുകയാണെന്ന് രാസവള മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി അപർണ ശർമ്മ അറിയിച്ചു. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ എന്നീ 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഐ പി എൽ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ ധരംശാലയിൽ തുടക്കമാകും. ഒന്നാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. ഈ മാസം 27 എലിമിനേറ്റർ മത്സരവും 29 രണ്ടാം ക്വാളിഫയറും നടക്കും. മെയ് 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. ഇറാനും അമേരിക്കയും തമ്മിൽ സമാധാന കരാറിലെത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് യു എസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. ലെബനനിൽ സ്ഥിരത നിലനിർത്താൻ അമേരിക്ക ശ്രമങ്ങൾ തുടരുകയാണെന്നും റൂബിയോ കൂട്ടിച്ചേർത്തു. അതേസമയം പശ്ചിമേഷ്യയിൽ നിലവിലുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിനാണ് ചർച്ചകൾ കേന്ദ്രീകരിക്കുന്നതെന്നും ആണവ വിഷയത്തെക്കുറിച്ച് ഇതുവരെ ചർച്ചകൾ നടന്നിട്ടില്ലെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചു. യുഗാണ്ടയിൽ 2 പുതിയ എബോള കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ രോഗബാധിതരുടെ എണ്ണം 7. അയൽ രാജ്യമായ കോംഗോയിൽ നിന്നാണ് അണുബാധ പടർന്നതെന്നാണ് വിവരം. ഈ മാസം 15 കോംഗോയിൽ ആദ്യമായി രോഗം റിപ്പോർട്ട് ചെയ്തതെങ്കിലും അതിനും ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ മുമ്പ് തന്നെ രോഗബാധ ആരംഭിച്ചതായാണ് വിലയിരുത്തൽ. കോംഗോയിൽ ഇപ്പോൾ കേസുകൾ 900 കടന്നതായി അധികൃതർ അറിയിച്ചു. ആധാർ കാർഡുള്ളവർക്കെല്ലാം ഇലക്ട്രിക് സൈക്കിളുകൾ ലഭിക്കുമെന്ന തരത്തിൽ പ്രചരിച്ച വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രിയും സർക്കാരും അത്തരമൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കി. സംസ്ഥാനത്ത് 2 വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3 വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത്. അതേസമയം പ്ലസ് 1 പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഇന്നു മുതൽ സമർപ്പിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിൽ കുറ്റക്കാരായ 12 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് ഹൈക്കോടതി. വിചാരണ കോടതി ഇവർക്ക് 7 തടവാണ് വിധിച്ചിരുന്നത്. എന്നാൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ കർശനമായ വകുപ്പുകൾ കൂടി ചുമത്തിയാണ് ഹൈക്കോടതി ഇവരുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തിയത്. ഇതിനു പുറമെ പ്രതികൾ 2,00,000 രൂപ വീതം പിഴയും ഒടുക്കണം. പ്രതികളിൽ നിന്ന് ഈടാക്കുന്ന പിഴത്തുകയിൽ നിന്ന് 30,00,000 രൂപ മരിച്ച മധുവിന്റെ അമ്മയ്ക്ക് നൽകാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്ലിക്കേഷനിലൂടെയോ മൈ ഗവൺമെന്റ് ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. CBSE 12 ക്ലാസ് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പിനായി അപേക്ഷിക്കാൻ ഇന്നുകൂടി അവസരം. അപേക്ഷകൾ നൽകാനുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്നുകൂടി സൌകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങൾ ഇന്ന് വിതരണം ചെയ്തു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധനം, വളം, വിദേശ നാണ്യം എന്നിവ കൂടുതൽ കരുതലോടെ ഉപയോഗിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കും. കേരളത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. സംസ്ഥാനത്ത് കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരും. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ഒന്നാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും.

കണ്ണാന്തളി, കഥയും കവിതയും സംഗീതകലയുമായി ഇത്തിരി നേരം കരുണാസൈ റേഡിയോയിൽ ഇനി കേൾക്കാം കണ്ണാന്തളി. കണ്ണാന്തളിയിൽ ഇന്നാദ്യം ഒരു കവിത കേൾക്കാം.

0: മനസ്സിൽ മഴ പെയ്യ്ക്കാൻ കവിക്ക് കഴിയും. കഥ പറഞ്ഞ് കഥ പറഞ്ഞ് മനസ്സിൽ ചലച്ചിത്രം വിരിയിക്കാൻ നോവലിസ്റ്റിന് കഴിയും. ഒരെഴുത്തുകാരനോ എഴുത്തുകാരിയോ അവരുടെ അനുഭവങ്ങളെക്കുറിച്ചോ എഴുതാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചോ പറയുന്നത് കേൾക്കാൻ രസമാണ്. കണ്ണാന്തലയിൽ ഇനി തട്ടകം. തട്ടകത്തിൽ ഇന്ന് എ അയ്യപ്പൻ സംസാരിക്കുന്നു.
1: എഴുത്ത് പഠിച്ച കാലത്ത് എഴുത്ത് തുടങ്ങിയത് ഈ കയ്യക്ഷരം നന്നാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുതി തുടങ്ങിയത്. ഇവിടെ കൊള്ളാവുന്ന കയ്യക്ഷരത്തിൽ ഒരാൾ ഞാനാണ്. ബെറ്റ് ഈ ഇന്ത്യയിലെ ഏത് സാഹിത്യകാരനുമായിട്ടും കയ്യക്ഷരത്തിൻ്റെ കാര്യത്തിൽ, കൈയടക്കത്തിൻ്റെ കാര്യത്തിലല്ല, കയ്യക്ഷരം അക്ഷരം എന്ന് പറയുന്നതന്നെ അക്ഷര അയ്യപ്പൻ എന്ന് തന്നെ വിളിക്കുന്നതന്നെ. ഞാൻ ഈ കൊച്ചുനാളിൽ നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ തുടങ്ങിയതാണ് അക്ഷരം മാഗസിൻ. എനിക്ക് കണ്ടു ഈ 22 വയസ്സുള്ളപ്പോഴാണ്. അപ്പോൾ എന്നെ ആദ്യം അനുബന്ധിച്ചത് എം ഗോവിന്ദനാണ്. അദ്ദേഹം അതുപോലെ ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സമീക്ഷ, ഇങ്ങനെ ഈ കുട്ടിക്കാലത്ത് തന്നെ ഈ കുരുത്തക്കേട് കാണിച്ചു തുടങ്ങിയെന്ന് എൻ്റെ ചോദിച്ചത് അതാണ്. പല പത്രാധികമായിട്ട് നല്ല ബന്ധമുണ്ട്. കവിത ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എൻ്റെ ഇത്രയും പ്രായത്തിനിടയ്ക്ക്. അച്ചടിക്കാതിരുന്നിട്ടുണ്ട്, പിന്നെ ഒരു കാലത്ത് അവർ തന്നെ അച്ചടിപ്പിച്ചിട്ടുണ്ട്. തിരിച്ചയക്കാതെ അത് തന്നെ ഞാൻ വീണ്ടും മാതൃഭൂമിക്ക് കൊടുത്തിട്ടുണ്ട്. അവർ തന്നെ നശിപ്പിക്കേണ്ട ഒരു ഗതി അവർക്ക് വന്നുള്ള ബാല്യകാലമാണ്. ഞാനിപ്പോൾ ഈ വാസിറ്റീസ് ഇപ്പം ജീവിച്ചിരിക്കുന്ന കാലത്തെക്കാളും ദുരന്തമായിരുന്നു ബാല്യകാലം എന്നൊക്കെ പറഞ്ഞത്. കഷ്ടപ്പാടും അതാണ്. എൻ്റെ അമ്മയും വളരെ കഷ്ടപ്പെട്ടിട്ട് തന്നെ വളർത്തിയത്. ഇപ്പം എൻ്റെ പെങ്ങൾ എനിക്ക് ഇഷ്ടമൊന്നുമില്ല, കണ്ടില്ലേ, ഭയങ്കര സുഭിക്ഷം, അവാർഡും അല്ലേ, കൂട്ടുകാർ അല്ലേ, കാർ, ഒരു പ്രശ്നമില്ല. ആസിഡിസ് ഞാൻ വളരെ ഒരു പ്രശ്നമില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ കിടക്കുന്നത് എന്താ അത് നിങ്ങൾക്കറിയില്ല. ഏത് നിമിഷവും തട്ടിപ്പോകാവുന്ന ഒരു ഒരു ഇത് തന്നെ. അങ്ങനെയാണ് ഡോക്ടർ കൺസെൻറ്റ്. പക്ഷെ അത് അതിജീവിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ തന്നെ അനുകർത്താവാണ്. ഞാൻ എന്നെ അനുകരിക്കുകയാണ്. അല്ല വേറെ ഞാൻ ബേഴ്സ്വരത്തിനെയോ കേസിനെയോ ഇവിടുത്തെ എത്തുന്ന ആരെയും അനുകരിച്ചിട്ടില്ല. ഞാൻ എന്നെ തന്നെയാണ് അനുകരിക്കുന്നത്. കാരണം എൻ്റെ ഒരു എനിക്കൊരു ജീവിതമേ ഉള്ളൂ. എന്നെ തന്നെ അനുകരിക്കാതെ എനിക്ക് മാർഗമില്ല. ഒരേ

0: അനുഭവമേ ഉള്ളൂ.
1: അതാണ് ഇപ്പോഴും ആൾക്കാർ പറയാറുണ്ട്, എൻ്റെ അടുത്ത കൂട്ടുകാർ ശശി കയ്യ ശങ്കര പിള്ള എല്ലാവരും ഇങ്ങനെ നിനക്കൊന്ന് മാറി താമസിച്ചൂടെയെന്ന് പറഞ്ഞു. അപ്പോൾ ഉള്ള വീട്ടിൽ തന്നെ താമസിക്കുന്ന വൃത്തിയില്ലാതിരിക്കുമ്പോൾ ഇനി മാറണം. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ എപ്പോൾ പോകും എന്ന് ഏത് മനസ്സാണ് ഏത് കണ്ണാണ് നീ പറയാൻ പറ്റില്ല. പ്രസവം വച്ചിട്ടിരിക്കുന്ന അപ്പുറത്തെ ആൾക്കാർ പറയുന്നത് ഈ മനുഷ്യൻ ഇതുവരെ പഠിത്തം മതിയാക്കിയില്ലെന്ന്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. പുസ്തകവായന ഒരേ എഴുത്ത് വിചാരം അതാണ് ഈ നാട്ടിൻപുറൻ്റെ ഒരു പ്രശ്നം. അത് പഠിത്തം തുടങ്ങിയത് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊന്നുമല്ല, പുസ്തകം വായിച്ചിട്ടാണ്. അത് സജീവമായിട്ട് തന്നെ അന്ന് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇന്നത്തെ സഫയൊന്നുമല്ല. ഈ പണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഒളിവിൽ ഇരുന്ന് താമസിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ അനുഭവം കുട്ടിക്കാലത്ത് തന്നെ എനിക്കുണ്ടായി. എന്നെ പോലീസ് തിരക്കി അടിയന്തരാവസ്ഥ ആ സമയത്ത് ഞാൻ ഈ പോലീസ് സ്റ്റേഷനിൽ കയറി പിന്നെ കപ്പ വിടുന്നതെന്നും നിങ്ങൾ പറഞ്ഞു കുട്ടികളുണ്ടാക്കുന്ന ഏർപ്പാടാണ്. പക്ഷെ അതിൻ്റെ ഇത് മേൽനോട്ടം എനിക്കില്ല, ചെയ്തത് ശരിയാണെന്ന് ഇപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അന്ന് ഞാൻ എന്നെ നെഹ്റു എന്ന് വിളിച്ചിരുന്നത്, സമാധാനം വെള്ളം ഉടുപ്പേ ഉള്ളൂ. എൻ്റെ നാടിനോട് തന്നെയാണ് മമത കൂടുതൽ എന്നോട് തന്നെയാണ് നല്ല പ്രയോഗബന്ധങ്ങളുണ്ടായിരുന്നു. ഈ ഒരാൾ എന്നെ അവളെ മാത്രം അല്ലെങ്കിൽ അവൾ അദ്ദേഹത്തെ മാത്രം അങ്ങനെയൊന്നുമല്ല, ഇത്തിരി ഉണ്ടായിരുന്നു. ഭരിക്കുന്നത് വരെ പ്രേമം ഉണ്ടാവും. നിങ്ങൾ ഈ പിന്നെ കിഴവനും കടലെന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, സംഭവം എന്ന് പറഞ്ഞാൽ ദർശൻ നോവൽ, അതിനകത്ത് പിന്നെ അയാളുടെ ഏതാണ് ഞാൻ ഈ അത്യാവശ്യമുള്ള സംഭവങ്ങളെല്ലാം മറക്കും. എൻ്റെ പ്രിയപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ മറക്കും. എൻ്റെ ഒരു കിഴവനുണ്ട് ശാന്തിയാകും, അയാൾ പറയുന്നതാണോ, അയാൾ പറയുന്നതല്ല ഈ നോവലിസ്റ്റിന്, മാൻ ക്യാൻ ബി ഡിസ്ട്രോയ്ഡ് ബട്ട് നോട്ട് ഡിഫീറ്റഡ് എന്ന് പറയുന്നുണ്ട്. മനുഷ്യനെ നശിപ്പിക്കുവാനാവും തോൽപ്പിക്കാനാവില്ലെന്നത്. ഈ റിവോൾവർ ഇങ്ങനെ അയാളുടെ സ്വന്തം അങ്ങനെ മരിച്ചതിനാണ്. എത്ര യാതനകളിലൂടെ പോയാലും ഇതുവരെ മരിക്കാൻ തോന്നിയിട്ടില്ല. സത്യം മരിക്കാൻ പോകുന്ന യാതനയ്ക്ക് തുല്യം ആണ്. പക്ഷേ ഇതുവരെ എനിക്ക് അവിടെ ഞാൻ ഭീരുവാണ്, കാരണം എനിക്ക് കാണണം എനിക്ക് ഈ നദിയും നിങ്ങളെയും മഴവില്ലും അത് ഇതൊക്കെ ഇതൊക്കെ ഇതൊക്കെ റൊമാൻറ്റിക്കായിട്ട് പറയുകയാണെങ്കിൽ പോലും അത് അല്ലേ കണ്ടേ പറ്റും. പ്രണയം എന്ന് പറഞ്ഞാലേ ഈ പഴയ പ്രേമത്തിൻ്റെ ശക്തിയെന്നില്ല, മനസ്സിലല്ലേ. അവർ സൈക്കിൾ ആയിട്ട് വരുന്ന ഒരുത്തൻ പ്രണയിച്ച് കഴിയുന്ന നടക്കണം ഇത് കയ്യിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ചോക്ലേറ്റ് പ്രേമമല്ലേ. ഇപ്പം ഒരു മെസ്സഡസോ ഒരു അംബാസിഡറോ അല്ലെങ്കിൽ കാറുമായിട്ട് വന്നിട്ട് അതാണ് പ്രണയത്തിൻ്റെ രീതി അങ്ങോട്ട് മാറി കഴിഞ്ഞു. സാമ്പത്തികമായിട്ടുള്ള ഒരു അടിത്തറയില്ലെങ്കിൽ പ്രണയവുമില്ല, പെങ്ങളുമില്ല, ചങ്ങാത്തവുമില്ല, ഒന്നുമില്ല. ഇന്ന് ഇന്നത്തെ അവസ്ഥ എനിക്ക് ബോധ്യപ്പെടുത്തിയതാണ്. ഇപ്പം ഈ ചങ്ങമ്പുഴയുടെ പ്രണയം കൊണ്ട് ഇവിടെ ആരെങ്കിലും നടക്കുന്നുണ്ടോ? ഇടപ്പള്ളിയുടെ അതാണ് അപ്പം തന്നെ അവർക്ക് പരാജയങ്ങൾ ഉണ്ടായിട്ടുള്ളൂ ഈ ഇടപ്പള്ളിക്കും ചങ്ങമ്പുഴയ്ക്കും ആ കാലത്ത്. അപ്പം ഈ കാലത്തെക്കുറിച്ച് ഒന്നും പറയണ്ട.
2: ക്യാമ്പസുകളെക്കാൾ സാഹിത്യവും സംസ്കാരവും മറ്റെവിടെയും ചർച്ച ചെയ്യപ്പെടില്ല തന്നെ. കോഴിക്കോട് സർവകലാശാലയിലെ ബ്യൂട്ടി സ്പോട്ടിലിരുന്നാണ് ഗബ്രിയൽ ഗാർസിയ മാർക്യൂസിൻ്റെയും എം മുകുന്ദൻ്റെയും മാജിക്കൽ റിയലിസം ചർച്ച ചെയ്യപ്പെട്ടത്. എം ഡി കഥകളിലെ യാഥാസ്ഥിതികത്വവും പുരോഗമനാശയങ്ങളും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധത്തെ ഫ്രോയിഡിൻ്റെ ആശയങ്ങളോട് ചേർത്ത് വായിച്ചത്. എം ജിയുടെ ഹോസ്റ്റൽ വരാന്തകളിലിരുന്നാണ് വിൻസെന്റ് വാൻ ഗോഗും വർഗീസും ചെഗുവേരയും ചർച്ച ചെയ്യപ്പെട്ടത്. അവിടെ ഇരുന്നാണ് ഭൂമൻ ഹസാരികയും സന്താൾ നൃത്തവും ബാവുൽ സംഗീതവും പൂതപ്പാട്ടുമൊക്കെ വർത്തമാനങ്ങളിൽ നിറഞ്ഞത്. ചെനക്കൽ കവിതാ ഹോട്ടലിലേക്കുള്ള വഴിത്തരകളിൽ വച്ചാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിതകൾ ആവർത്തിച്ചു ചൊല്ലിയത്. മാനാഞ്ചിറയിലിരുന്നാണ് ബഷീറിയൻ കഥകളിലെ നവോത്ഥാനങ്ങളെക്കുറിച്ച് സംവദിച്ചത്. തീപിടിച്ച കൗമാരങ്ങൾ, ചിന്തയ്ക്ക് കനൽവേവിൻ്റെ മണം, ആശയങ്ങളുടെ പെരുങ്കളിയാട്ടങ്ങൾ. കണ്ണാന്തലയിൽ ഇനി കനൽ.

0: പ്രിയ ശ്രോതാക്കളെ, കണ്ണാന്തളി തുടരുന്നു. കണ്ണാന്തളിയിൽ ഇനി ഒരു നാടകം കേൾക്കാം.
1: ദൈവത്തിന്റെ അത്താഴം.
2: ചന്തപുര, വേഗം ഇറങ്ങിനമ്മയെ. ഇനി ആരെങ്കിലും ഇറങ്ങണ്ട.
3: സാറ് എവിടേക്കാണ്?
4: ഒരു പെരിന്തൽമണ്ണ.
2: ആയിട്ടിക്കോ, നിങ്ങക്ക് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണ്ടേ? ഈ സാറിന് സീറ്റ് കൊടുക്കുന്നേ, അവിടെ ഇരുന്നോളൂ.
4: രാത്രി എപ്പോഴെത്തും?
2: എട്ടരയാണ് ടൈം. ചെലപ്പോ കാ മണിക്കൂറോ അരമണിക്കൂറോ അങ്ങടോ ഇങ്ങടോ ആയിരുന്നു വരും.
3: ഇങ്ങടെ എന്തായാലും ആവില്ല വകയ, അങ്ങടാവണ കാര്യം നോക്കിയാ മതി.
2: ഏത്? അത് നിങ്ങൾ പറയല. ആയിട്ടിക്കോ, വണ്ടി പഴയതാണെങ്കിൽ ഓൻ നരിയ നരി.
3: നരിയാച്ചാലേ നിങ്ങളതിനെ കാട്ടിക്കൊണ്ട് വീട് ചങ്ങായി.
2: അത്രമൊക്കെ വേഗം ഇറങ്ങി കൂട്ടേ. കേറി. എന്താ കാരണം? ഒരേത് വേഗം കേറി. ആരപ്പത്? പന്തിന് വിളിക്കണ നേരത്ത് പെണ്ണ് കെട്ടാൻ വരണ ബലല്ല ഏതണ്ടപ്പത്?
5: നേരം കളിക്കാൻ വേണ്ടി കേറ്.
2: ഒന്ന് കേറുന്ന കാരണം നിങ്ങള്.
5: ഇതെന്താണോ കേറാനും മുമ്പ് ഒരു വിസിലി വിളി. എന്താ അണ്ണാച്ചേ, നീ എങ്ങനെയൊക്കെ കാമിക്ക പോലെ മണ്ണ് എങ്ങനെയൊക്കെ നിങ്ങ? ഓ മണ്ണ് മണ്ണ് മണ്ണ്, നമ്മൾ അങ്ങടന്നെയല്ലേ ഈ പോണത്. അത് വന്നുങ്കേട്രാസിലോ അത് മൗണ്ട് റോഡിലോ മാട്ടുവണ്ടി ഓട്ടി ഓടിച്ച് സമ്പാദിച്ച പണം. ഓ മദ്രാസും മാട്ടുവണ്ടിക്കൊക്കെ മനസ്സിലായി. എന്താ സോണിക്ക്? ഓ ഒന്നുമില്ല, അണ്ണാച്ചി ബുദ്ധിമുട്ടി സമ്പാദിച്ച പണം കൊണ്ട് വന്നു എന്നല്ലേ എനിക്ക് മനസ്സിലായി. അണ്ണാച്ചിക്ക് നല്ല എ ക്ലാസ് കൃഷി നില ഞാൻ കാണിച്ചു തരും. ഓ ഒന്ന് ചവിട്ടാതെ നിന്നൂടെ കുട്ടി. ആ അപ്പൊ എന്താ ഞാൻ പറഞ്ഞു വന്നത്? ആ അപ്പൊ അതാണ്.
2: ടിക്കറ്റ്
5: രണ്ടാള് ദേവസ്വ സ്റ്റോപ്പ്. നാരണ കുട്ടിയോ? ഈശ്വരാ,
4: കയ്യോടെ പിടിക്കപ്പെട്ട നിലക്ക് ഞാനൊരു സത്യം പറയാം, ഇത് ഞാൻ തന്നെയാണെന്നാണ് എന്റെ ബലമായ വിശ്വാസം.
5: എന്താ കഥ, എന്നാലും അതിശയം തന്നെ കേട്ടോ. അപ്പളെ എപ്പഴാ നാട്ടിൽ വന്ന്?
2: കാരണം ടിക്കറ്റ് പറയും.
5: ഓ ഒന്ന് മിണ്ടാണ്ടിരിക്കണ്ടോ, തോക്കിന്റെ കടത്തിലൊരു വടി.
2: ഇന്ന് പറഞ്ഞ് എനിക്ക് ടിക്കറ്റ് എഴുതണ്ടേ?
5: ഒരു മിനിറ്റ് ടിക്കറ്റ് എഴുതാണ്ടിരുന്ന കയ്യിന് വാദം വരുന്നല്ലോ. ഓ
2: വാദം വന്നാ തന്നെ നിങ്ങള് വൈദ്യമട്ടൊന്നുമല്ലോ.
5: തനത്തെ തരുന്നില്ല പറയാ. തനിക്ക് എന്തോ അണ്ണാച്ചിയോടൊരു വാശം. അയാളെ എന്റെ ഒപ്പം വന്നാളാ, മറുപടി അയാളോട് ഞാൻ പറഞ്ഞോളാ.
4: പോട്ടെ ചങ്കുവേട്ട, വിട്ടിൻ
5: പെരിയപുരോ ചണ്ട കിട്ടിയല്ലോ. അണ്ണാച്ചി ഭൂമി വാങ്ങാൻ വന്നല്ലേ? ആമാന്തേ, അപ്പൊ ഭൂമി വാങ്ങി പോവുക. മറ്റു വിഷയത്തിൽ ഒന്ന് തലയണ്ട. കുട്ടിയേ നാരുട്ടിയേ, ഈ എവിടക്കാ?
4: ഒന്ന് പെരിന്തൽമണ്ണ വരെ, ഒരാളെ കാണാനാ.
5: ഒരാളെ കാണാച്ച അത്ര ദൂരം പോരാ കുട്ടിയെ. അല്ല അവിടെ എത്തുമ്പോഴേക്കും രാത്രിയാവൂലോ.
4: അത് സൂര്യന്റെ കയ്യിലാണ്.
5: ആവും ആവും, നിശ്ശം. എന്തിനാ അപ്പൊ തന്നെ പോണത്? നമുക്ക് രാത്രി ദേവസ്വത്തിൽ അങ്ങോട്ട് കൂടാ. എന്താ എന്നിട്ട് രാവിലെ പുലർച്ചയ്ക്ക് അങ്ങോട്ട് പൊക്കോളൂ.
4: വേണ്ട, കൊറെ നടക്കണ്ടേ.
5: ആ അപ്പ പറഞ്ഞു, നിങ്ങളൊക്കെ ചെറുപ്പക്കാരല്ലേ കുട്ടിയോളെ. അല്ല ടിക്കറ്റ് എടുത്തു. എന്നാ ഒരു കാര്യം ചെയ്യാം, അതെ കണ്ടട്ടേ ഇവിടെ കാണട്ടെ.
2: ടിക്കറ്റ് എവിടേക്കാണ്?
5: ആയി, ദേവസ്വത്തിന്റെ സ്റ്റോപ്പിൽ രണ്ടാള്. കാശിന്റെ കാര്യല്ലേ, ഇതാ ഈ ഇരിക്കണ കുട്ടി പെരിന്തൽമണ്ണക്ക് ടിക്കറ്റ് മുറിച്ചു തരുന്നല്ലോ. അതുപോലെ തട്ടി കഴിക്കാ.
2: എന്നുവെച്ചാ
5: ഒന്നുമില്ല, ഈ കുട്ടി പെരിന്തൽമണ്ണക്ക് ഇല്ല, ദേവസ്വ സ്റ്റോപ്പിൽ ഇറങ്ങൂന്ന്.
2: നിങ്ങൾ എന്താ കാരണം വണ്ടിയിൽ കയറി ആളെ കൊടുക്കണത്? ഇത് ശരിയല്ലേ പറയാലോ.
4: അല്ല ചങ്കോട്ട, അപ്പൊ കൂടിയുള്ള ഈ വിദ്വാന
5: ഒരു സ്വകാര്യം പറയാലോ. കുട്ടിയെ തമിഴ്നാട്ടില് പോത്തു വണ്ടി മേക്കണ ആളാ, ഇവിടുന്നാ കല്യാണം കഴിച്ചിരിക്കണത്. ആൾക്ക് ഇവിടെ കുറച്ച് പാഠം വേണത്രേ, ഭാര്യയുടെ നിർബന്ധം. അച്ഛി പറഞ്ഞ പിന്നെ അപ്പീലിട്ടോ. ഞാനൊരു പൊതുകാര്യ പ്രസക്തനാണല്ലോ, അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മേടിച്ചു തരാം കുറച്ച് ഭൂമിന്ന്.
4: അണ്ണാച്ചി ഞാൻ കൂടി ആവുമ്പോഴ് ചങ്കോട്ടൻ അവർക്ക് ബുദ്ധിമുട്ടാകും.
5: അണ്ണാച്ചി തങ്ങണില്ല നാരനൂട്ടിയേ, പാഠം കണ്ട് ബോധ്യപ്പെട്ട അഡ്വാൻസ് തന്ന ആള് സ്ഥലം വിടും, പിന്നെ റേഷനേ
2: വരൂന്നോപ്പ്.
5: ഇറങ്ങോ കുട്ടിയെ.
4: അല്ല അത് വേണോ ചങ്കോട്ട.
5: കുട്ടി ഇറങ്ങോ കുട്ടി.
2: ഈ
5: നാരനകുട്ടി നിക്കുമ്പോ സൂക്ഷിച്ച് സംസാരിച്ചോ, അല്ലച്ച അവൻ കഥയക്കും. പത്രത്തിൽ എഴുതുന്ന ആളാ. ബി കെ എന്ന് കേട്ടിട്ടോ? കണ്ടിട്ടേ.
2: ഹലോ, നിങ്ങളാ ബി കെ? സുലൈമാനെ വിട്ട വണ്ടി.
5: ഭൂമി എങ്കിലും പരിപുര തന്നെ മൂന്ന് പൂവിലിറക്കാം കേറ്റാം. അല്ല പറവാടിത്തുള്ള ഭൂമിയാ. എങ്ങനെയുണ്ട്? അളഹായിരിക്കേ. യാർന്നാ ഇതോടെ മുതലാലേ ഈ നിക്കണ ആളാ.
1: തങ്കോട്ട കുട്ടി ഒന്നും മിണ്ടരുത്, വെറുതെ തലയാട്ടിയാ മതി. എന്തെങ്കിലും തന്നാ വാങ്ങണം കേട്ടോ.
5: സോർ, അത് വന്നേ ഞാൻ മെഡ്രാസിലേ അതവ് മൗണ്ട് റോഡിലേ മാട്ടുവണ്ടിയെ കട്ടിക്കിട്ട് ഓ തുടങ്ങി. അണ്ണാച്ചി നീങ്ക സുമ്മായിരിക്ക, അവർക്ക് വിഷയം തരണമില്ല. ഓ അവർക്കൊക്കെ അറിയാം. അണ്ണാച്ചി അഡ്വാൻസ് ആണ് കൊടുക്കൂ. ഇന്താങ്കേ റെഡിയാ പാത്തിക്കിങ്കേ.
1: ചങ്കോട്ട എന്താ ഇത്?
5: കുട്ടി ഒന്നും മിണ്ടരുത്, വാങ്ങൂ. അപ്പൊ നാ വരണെങ്കേ അപ്പൊ രേഷിക്ക് മറുപടിയെ സന്ധിക്കാങ്കേ. അപ്പൊ അണ്ണാച്ചി അടുത്ത ബസ്സിന് എന്നെ തിരിച്ചു പോവുക. എന്താ ഓ സരിങ്കേ, ഇപ്പൊ തായ മനസ്സുക്കൊരു നിമ്മതിയേ. സന്തോഷമായിട്ട് പോയിട്ട് വരൂ. അപ്പൊ നമുക്ക് നടക്കാം. നാരകുട്ടിയേ,
1: ചങ്കോട്ട ഈ പണം
6: എടുക്കൊണ്ടാ കുട്ടിയേ. ലക്ഷനും വേദയ്ക്കൊക്കെ സുഖന്നല്ലേ?
1: ഒക്കെ സുഖം തന്നെ. അല്ല ഈ പണം?
6: അത് കുട്ടി മറന്നേക്കു.
1: ഈ പാടം ആരുടെ ചങ്കോട്ട? അയാളല്ലേ ഈ അഡ്വാൻസ് മേടിക്കേണ്ടത്.
6: പാടം ആരുടെയാണ് പാർക്കറിയാ?
1: അയ്യോ, അപ്പൊ അണ്ണാച്ചി?
6: കുട്ടി, അണ്ണാച്ചി പാടം വേണമെന്ന് പറഞ്ഞു. ഞാൻ പാടം കാണിച്ചു കൊടുത്തു, അതെന്റെ തെറ്റാ. അണ്ണാച്ചിക്ക് പാടം ഇഷ്ടായി, അതെന്റെ തെറ്റാ. അണ്ണാച്ചി കാശ് തന്നു, അതെന്റെ തെറ്റാ.
1: അയാൾ തിരിച്ചു വരില്ലേ?
6: അത് റേഷനല്ലേ.
1: അതെ, അപ്പൊ എന്ത് പറയും?
6: പാടത്തിന്റെ ഓണർ കാലു മാറിയെന്നാണ് പറയും.
1: അയ്യോ, അണ്ണാച്ചി അപ്പഴെന്നെ പിടികൂടില്ലേ?
6: കുട്ടി ലീവ് കഴിഞ്ഞ് തിരിച്ചു പോയാ പിന്നെ ഞാൻ ഇവിടുന്ന് അണ്ണാച്ചി പിടിക്കണത്? ഇനി അത്ര പേടിയാച്ചാലും നാരകുട്ടി ആ മീശ അങ്ങനെ പഠിച്ചു കളയാ. വേണച്ചാ തലയും ഒട്ടിട്ടോളൂ, അപ്പൊ ഒട്ടും അയാൾ അറിയില്ല.
1: ചങ്കോട്ട ഇത് കൊലച്ചതി ആയിപ്പോയി. പിടിക്കപ്പെട്ട ഞാൻ അകത്ത.
5: കുട്ടി വെറുതെ ആയിരിക്കും. മദ്രാസിലെ മാട്ടുവണ്ടി വിട്ടിട്ട് അണ്ണാച്ചി ഇപ്പൊ കുട്ടിയെ പിടിക്കാൻ പോവില്ല. കേക്കണ്ട, വരൂ കുട്ടി.
1: പ്രതിസ്ഥാനത്ത് ഇപ്പോഴും ഞാനാണല്ലോ, എനിക്ക് പേടിക്കാതെ പറ്റില്ല ചങ്കോട്ട. ഓഹോ, ഇതാണോ ചങ്കോട്ടന്റെ മുറി?
6: അതെ, ഒപായത്തില് മുമ്പില് കുളം കണ്ടില്ലേ? ഏത് വേലത്തിലും നിറച്ചു വെള്ള. തൊട്ടടുത്തന്നെ അമ്പലം.
1: ഭഗവാൻ അടുത്തുള്ളത് കൊണ്ട് പരാതിപ്പെട്ടി വേറെ
6: വേണം. ചങ്കട്ട തമാശ.
1: അല്ല, എന്റെ കാശിൽ നിന്ന് രണ്ടാളുടെ ടിക്കറ്റ് എടുത്തത് ശരിയായില്ലട്ടാ, എനിക്കത് തിരിച്ചു തരണം. അതല്ലാതെ തന്നെ പല വകയിൽ എന്നെ പ്രതി ലാഭം നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞല്ലോ.
5: 10 രൂപയുടെ നോട്ട ബാക്കി തരാപ്പം എന്റെ ഉണ്ടാവോ?
1: തരുന്നത് 1000 നോട്ടാണെങ്കിലും ഞാൻ ബാക്കി തരും.
5: നീ തമാശ പറയണോ?
1: അല്ല,
5: അപ്പളക്കും തന്റെ ഒരു തമാശ.
1: തമാശ അല്ല, കാശ് ഇപ്പം തരണം. മനസ്സിലായല്ലോ?
5: എന്നാ കാശ്? ഓ, നീ വല്ലാത്ത ആളഞ്ഞ കുട്ടിയെ. നമുക്ക് കുളിക്കണോ ആരോട്ടിയെ?
1: വേണം, വൈകിട്ടത്തെ കുളി തെറ്റിക്കാറില്ല. ചങ്കോട്ടിന് കുളിക്കണ്ടേ?
6: എത്ര വേർത്ത് നിറയാലും ഞാൻ ഒരു ദിവസം ഒരു നേരെ കുളിക്കൂ. ഒരു ഈസം ഒരു നേരം ഒരു കുള്ളി മനുഷ്യന്.
1: ഞാൻ കുളിച്ചു വരാം, എന്നിട്ട് നമുക്ക് അത്താഴം കഴിക്കാം. എന്താ ചെങ്കോട്ടാ ഭയങ്കര വിശപ്പ്?
6: കുളി കഴിഞ്ഞാ നല്ലോണം തൊഴുതുവാ. ശിവനാ ശക്തി സ്വരൂപൻ നല്ല ബുദ്ധി തോന്നിക്കണേന്ന് പ്രാർത്ഥിക്കാം.
1: അല്ല, ചങ്കോട്ടൻ തൊഴണല്ലേ?
6: ഞാൻ ഇവിടെ ഇരുന്ന് തൊഴും. ഭക്തി മനസ്സിലാ വേണ്ടേ?
1: ഓഹോ, കാലും മുഖവും കൂടി കഴുകാതെയോ?
6: മനസ്സിനാടാ ശുദ്ധി വേണ്ടത്. അമ്മൂ.
1: ആരാ ഈ അമ്മു? കുക്കാണോ?
6: ഏ,
1: പിന്നെ ആരാ?
6: കഴകക്കാരൻ വാര മകളാ, കൊച്ചുമിടുക്കി. അമ്മോ, ആ വന്നോ. അതെ, ഇന്നത്തെ പ്രസാദം മുഴുവൻ അങ്ങോട്ട് കൊണ്ടുവരണട്ടോ. രാത്രി പെട്ട ഈ മാമനുണ്ട്, അമ്മൂന്റെ വീട്ടിലേക്ക് നാളെ കൊണ്ടുപോകട്ടോ.
1: എന്താ അത് ചങ്കോട്ട?
6: പ്രസാദം.
1: എന്ത് പ്രസാദം?
6: അപ്പവും പായസവും.
5: വിശേഷം.
1: ഊണ് കഴിഞ്ഞ പിന്നെ ഇതൊന്നും എനിക്ക് തിന്നാനാവില്ല. എനിക്കിതൊന്നും വേണ്ട.
5: അതൊക്കെ ചെല്ലും, ചെറുപ്പല്ലേ, എങ്ങൊക്കൊക്കെ കല്ലു ദഹിക്കും ഇപ്രായത്തില്. അമ്മു എന്താന്ന്

0: നടക്കണത്? പോയി കൊണ്ടുവരൂ പറയണ കേട്ടില്ലേ. എന്നാ നമ്പൂരാരോടും പറയണട്ടോ പ്രസാദം തൊട്ട് പോരുതെന്ന്. മനസ്സിലായോ അമ്മൂന്? എന്നാ പൊക്കോളൂ. അരകുട്ടി ഇതുക്കാട്ട് കുളിച്ചു വരൂ.
1: ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ ഈ നരകീതി നടുവിൽ ഞാൻ ഈ നരകത്തും എന്നെ കരകേറ്റീരണേ തിരുവൈക്കം വാഴും ശിവശംഭോ.
2: ഇതെന്താ ചങ്കുവേട്ടാ അടച്ചു പൂജോ?
0: അപ്പഴക്കും അവന്റെ ഒരു തമാശ. നരട്ടെ, ഈ ഒക്കെ ദേവസ്വം ഇൻസ്പെക്ടർ ആയിരുന്നിട്ടും ഇക്കൊക്കെ എന്താ ഒരു ഗുണം?
2: ഞാൻ എന്ത് ചെയ്യണം ചങ്കുവേട്ടാ?
0: സഹായിക്കടാ കുട്ടിയെ, സഹായിക്ക. അതിനെങ്ങനെയാ? ബസ് കൂലി കൊടുത്ത കാശും കൂടി നീ തിരിച്ചു മേടിച്ചില്ലേ? തറവാട്ടുകാർ ചെയ്യോ അത്? നിന്റെ പിശുക്കൻ അമ്മമാര് രാമുട്ടിയാരില്ലേ, അയാള് ചെയ്യോ അത്?
2: അത് കാര്യം വേറെ ചങ്കോട്ടാ, നിങ്ങളുടെ ചമത്ത് കണ്ട് സഹിക്കാൻ കഴിയാതെ ചെയ്തതാണ്. അല്ലാതെ കാശ് എനിക്ക് വേണമെന്ന് വെച്ചിട്ടല്ല.
0: ഞാനിപ്പോ എന്ത് ചമത്തെ കാണിച്ചു?
2: വരുന്ന വഴിയിൽ തന്നെ എന്നെ പണയം വെച്ചും പ്രതി ചേർത്തും നിങ്ങൾ നല്ലൊരു തുക അടിച്ചെടുത്തു. ആരുടേതെന്ന് നിങ്ങൾക്ക് പോലും അറിയാത്ത ഭൂമി കാണിച്ച് ഏതോ ഒരു തമിഴന്റെ കയ്യിലിരുന്ന കാശ് ഞാൻ വശം നിങ്ങൾ അടിച്ചെടുത്തു.
0: ഓ പോട്ടടാ കുട്ടിയെ.
2: പോട്ടെന്നോ? ഇനി ഒരു വട്ടം അണ്ണാച്ചി എന്നെ തിരിച്ചറിഞ്ഞാലേ ഞാനാണ് ഒന്നാം പ്രതി.
0: അങ്ങനെയൊന്നും പറ്റില്ല.
2: എന്താ ഉറപ്പ്? പറഞ്ഞിരുന്ന നേരം പോവും. നമുക്ക് ഊണ് കഴിക്കല്ലേ?
0: ഓ എന്റെ ഒരു വിശപ്പ്. എത്ര കാലം കൂടിയിട്ടാന്ന് എന്നെ കയ്യിലൊന്ന് കിട്ടണത്? ഇതിനു മുന്നേം പറഞ്ഞിരിക്കടാ.
2: മിണ്ടാമല്ലോ, ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ മിണ്ടാം, ഊണ് കഴിച്ചു കഴിഞ്ഞാ മിണ്ടാം, ഉറങ്ങാൻ കിടക്കുമ്പോ മിണ്ടാം. എന്തിന്? ഉറക്കത്തിനിടയിൽ മിണ്ടാം വരെ ഞാൻ തയ്യാറാണ്. ഇപ്പൊ നിങ്ങൾ ചോറ് വിളമ്പിൻ.
0: അപ്പളക്കും ചെക്കനൊരു തമാശ. ഓ
2: ചങ്കുട്ട, ഇത് തമാശയല്ല. എനിക്ക് വിശപ്പ് അതിന്റെ നെല്ലിപ്പടി കണ്ടു തുടങ്ങി.
0: എന്നാ ഇരിക്കെ, ഞാൻ ഈ നാമഞ്ചൊല്ലങ്ങനെ മുഴുവനാക്കട്ടെ.
2: അഖണ്ഡനാമവും ഭഗവത്സംഗവും ഒക്കെ ഭക്ഷണം കഴിഞ്ഞു.
0: ഞാനൊന്ന് ചൊല്ലി മുഴുവനാക്കട്ടെ കുട്ടിയെ.
2: ഞാൻ സമ്മതിക്കില്ല. അതിഥിയെ പട്ടിണിക്കിട്ടിട്ടല്ല നാമജപം.
0: കുട്ടിയെ, എന്നാ ഞാനൊരു സത്യം പറയട്ടെ?
2: പറയുന്ന വേഗം, എനിക്ക് വിശക്കണു.
0: അമ്മു പ്രസാദം കൊണ്ടുവന്നിട്ടില്ല? കൊണ്ടുവരും.
2: എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു.
0: ഒന്ന് ക്ഷമിക്കടാ എന്റെ കുട്ടിയെ.
2: എന്നാൽ നമുക്ക് അമ്പലത്തിലേക്ക് തന്നെ പോയാലോ? അവിടെ നിന്ന് തന്നെ ശാപ്പാടിക്കാം. നേരം കളയണ്ട.
0: അതൊക്കെ രണ്ടാം തരാ കുട്ടിയെ. ഇപ്പൊ കൊണ്ടുവരും. ഇത്രയും കൂടി ക്ഷമിക്കു.
2: ഓ കഷ്ടം തന്നെ. വരൂല്ലോ അല്ലേ? വരാതിരിക്കില്ലല്ലേ?
0: വരും കുട്ടിയെ, വരണ്ടെന്താ?
2: എനിക്ക് പടച്ചോറെന്ന് പറഞ്ഞാ തന്നെ ആരാ? നല്ല പാകത്തിൽ വറ്റിച്ച് വേവിച്ചെടുത്ത തവളക്കണ്ണന്റെ ചോറ്. അത് പാകത്തിൽ പുളിച്ച മോരി ചേർത്ത് ആ ഒരു ഇത്തിരി കടുമാങ്ങാ തൊട്ട് നോക്കി. ആഹാ ചങ്കോട്ടാ, ചോറ് ഇപ്പൊ വരൂല്ലോ അല്ലേ?
0: വരും കുട്ടിയെ. ആ അതാ വന്നൂലോ അമ്മു.
2: അമ്മു വരൂ, വേഗം വരൂ. ഇതെന്താ ഉരുളി, ഇലപ്പൊതി?
0: കുട്ടിയോട് കൊഞ്ചാനും കിണുങ്ങാനും നിൽക്കാണ്ട് അതൊക്കെ ഒന്ന് ഇറക്കി വെക്കേ.
2: പടച്ചോറിന്റെ ഉള്ളിൽ ഞാൻ ഇറക്കി വെക്കാം.
0: എന്നാ അമ്മു പൊക്കോളൂ. ഇരിക്ക കുട്ടിയെ,
2: ഞാനൊന്ന് തലചീകിയിട്ട് വരാം. ചങ്കോട്ട ഒക്കെ വിളമ്പ് വെക്ക്, ഞാൻ ഇതെത്തിപ്പോയി.
0: അപ്പളക്ക് അവന്റെ തലചീന്തല്, വേഗം വാ.
2: പടച്ചോറെന്ന് കേൾക്കുമ്പോ എനിക്ക് രോമാഞ്ചം ഉണ്ടാകുന്നു.
0: രോമാഞ്ചോ? ഏതെങ്കിലും രോമക്കുപ്പായ കമ്പനിയുടെ ഏജന്റാ നീ? വേഗം വാ,
2: ഞാൻ എത്തി. ആ ചങ്കോട്ട് തുടങ്ങിയോ? ഇതെന്താ അപ്പം? ഇത് പായസം.
0: തിന്നോ. അപ്പം തിന്നോ, നല്ല നറുമയിലുണ്ടാക്കിയ അപ്പാ.
2: മധുരം കഴിച്ച ഉണ്ണാൻ പറ്റില്ല, ചിറികെട്ടും.
0: പ്രസാദം വേണ്ടാന്ന് പറഞ്ഞാ ശിക്ഷ കെട്ടും കുട്ടിയെ. തിന്നടാ.
2: വേണ്ട, ചങ്കോട്ടും കഴിച്ചോളൂ.
0: വേം തിന്നോ, ഇല്ല ചപ്പ കഴിയും.
2: വേണ്ട, ചങ്കോട്ടം തിന്നോളൂന്നേ.
0: അപ്പം അങ്ങോട്ട് കഴിഞ്ഞു കിട്ടി. എന്നാ ഇത്തിരി പായസം കഴിച്ചോ.
2: വേണ്ട ചങ്കോട്ടാ.
0: അങ്ങനെ പറയല്ലേ കുട്ടി.
2: മധുരം പറ്റില്ല, അതുകൊണ്ടാ ചങ്കോട്ടാ.
0: ഓ ഇപ്പോഴത്തെ കുട്ടിയുള്ളൊരു സ്ഥിതി, എരിവ് പറ്റില്ല, മധുരവും പറ്റില്ല. ആയി ആയി, കഴിച്ചോളാം ആരുട്ടിയെ.
2: നിങ്ങൾ കഴിക്കും ചങ്കോട്ടാ. നിങ്ങൾ പായസം കുടിച്ച് വറ്റിച്ചു കളഞ്ഞല്ലോ ചങ്കോട്ടാ.
0: ഓ ഒരു വിധത്തില് അതും കഴിഞ്ഞു.
2: എന്നാലും നിങ്ങള് ഭയങ്കരം തന്നെ.
0: അതെന്താടാ കുട്ടി അങ്ങനെ?
2: 15 അപ്പം, 1 കുടം പായസം. ഇതിനു മുകളിൽ എങ്ങനെയാണ് പടച്ചോറ് ചെല്ലുക?
0: പടച്ചോറ് നാളെയല്ലേ?
2: നാളെയോ? അപ്പൊ ഇന്നത്തെ ചോറ് നാളേക്ക് സൂക്ഷിച്ചു വെക്കോ ചങ്കോട്ട.
0: ഇന്നത്തെ ചോറോ?
2: അതെ, ഇന്നത്തെ അത്താഴത്തിനുള്ള ചോറ്.
0: നീ എന്തൊക്കെ ഈ പറയണ എന്റെ നാരൻകുട്ടിയെ. നിനക്ക് വെള്ളം വേണോ?
2: വേണ്ട. എന്താ?
0: അല്ല ഞാൻ ഇപ്പൊ കുടിക്കാൻ പോണേ.
2: കുടിച്ചോളൂ.
0: ഈ വെള്ളം കഴിഞ്ഞാ പിന്നെ നാളെ കോരി കൊടുത്തിട്ട് വേണം, വേറെ വെള്ളം ഇല്ല.
2: അല്ല ചങ്കോട്ട,
0: നിനക്ക് വേണ്ടാച്ചാ പ്രശ്നം ഇല്ല, ഞാൻ കുടിക്കാം.
2: എന്നാൽ ചങ്കോട്ട.
0: എന്തുപറ്റി?
2: അല്ല ചോറ് വിളമ്പില്ലേ?
0: ചോറോ?
2: ആ അത്താഴം കഴിച്ചില്ലല്ലോ.
0: നീയല്ലേ വേണ്ടാന്ന് പറഞ്ഞു.
2: അത് അപ്പും പായസം അല്ലേ?
0: ആ അതന്നെ അത്താഴം.
2: ചങ്കോട്ട
0: തങ്കി തറക്കണ വർത്താനം പറയരുത്. എനിക്ക് രാത്രി വേറൊന്നും പതിവില്ലേ നാരൻകുട്ടിയെ.
2: ചങ്കോട്ട ചങ്കോട്ട, ഇത് ചതിയാണ്, കൊലച്ചതി.
0: എന്ത് ചതി? ഒരു ചതി ഇല്ല. ഞാനല്ലേ നേരത്തെ പറഞ്ഞത് ഒക്കെ നല്ലോണം കഴിച്ചോളാൻ. അപ്പൊ മതിനും പറ്റില്ല, എരിവ് പറ്റില്ല എന്ന് പറഞ്ഞ്
2: മുട്ടാണ്ടിരുന്നു. ഞാനിതിന് പകരം വീട്ടും. എന്റെ കൊക്കില് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ വീട്ടും.
0: ഓ അതൊക്കെ പിന്നെ നോക്കാം കുട്ടിയെ, ഇപ്പൊ കിടന്ന് ഉറങ്ങാൻ നോക്ക്. അതോ ഇനിയിപ്പോ നടക്ക ഉറക്കോ വേണ്ടാന്നുണ്ടോ?
2: ആ ചങ്കോട്ടനോ, എത്ര കാലായി കണ്ടിട്ട്.
0: എന്താ നാരനകുട്ടിയെ, നീ ഒന്ന് തടിച്ചു?
2: ചങ്കോട്ടനും ഒന്ന് മിനുങ്ങിയിരിക്കുന്നു.
0: ഇനിയൊക്കെ എന്ത് മിനുങ്ങാൻ, കുഴി കണ്ട അതിലേക്ക് വീണം. പ്രായായില്ലേ?
2: ഇന്ന് ചങ്കേട്ടൻ എന്റെ അതിഥി, വരൂ, നമുക്ക് വീട്ടിൽ പോവാം.
0: അയ്യോ വേണ്ട കുട്ടിയെ, പിന്നൊരിക്കലാവാം.
2: അത് പറഞ്ഞാ പറ്റില്ല, നിങ്ങളെ ഞാൻ വിടില്ല, വന്നേ തീരൂ. ഇവിടെ ഇരിക്കൂ, ഞാൻ പണിക്കാരനോട് പറഞ്ഞിട്ട് വരാം. അത്താഴം കാലാക്കണല്ലോ.
0: ഓ അതൊന്നും വേണ്ട കുട്ടിയെ.
2: ഏയ് അത് പറഞ്ഞാ പറ്റില്ല, ഞാൻ ഇപ്പൊ വരാം. കുമാരാ.
3: എന്താ സാറേ?
2: ആ കുമാരാ, നമ്മൾ ഇന്ന് വെച്ച ചോറെല്ലാം നീ മാറ്റി വെച്ചേക്ക്, രാത്രി ആ ഇരിക്കുന്നയാളെ ഉറക്കി കഴിഞ്ഞ് നമുക്ക് കഴിക്കാം.
3: അയ്യോ അതെന്തിനാ സാറേ? ചോർത്ത് കഴിയും.
2: അയാളെ പട്ടിണിക്കിടാൻ തന്നെയാണ്, മനസ്സിലായോ?
3: ഇല്ല സാറേ.
2: പ്രതികാരം കുമാരാ, പ്രതികാരം. നീ ഇത്ര അറിഞ്ഞ മതി. ആ ചങ്കോട്ട വരൂ, അത്താഴം കഴിക്കാം. ദാ കൈ കഴുകൂ.
0: ഓ കൈയൊക്കെ കഴുകണോ കുട്ടിയെ?
2: വേണം. ഇനി ഈ ടേബിളിൽ ആ ഇരിക്കേ. കുമാരാ.
3: എന്താ സാർ?
2: അത്താഴം റെഡിയല്ലേ?
3: അതെ.
2: എന്നാ കൊണ്ടുവരൂ.
3: ഇതാ ഇതാ സാർ.
0: ഇതെന്താ ചുക്കൊള്ളോ കുട്ടിയെ?
2: അതേ ചങ്കോട്ടാ, ഇവിടെ എനിക്കിതാണ് അത്താഴം. കുടിക്കിൻ ചുക്കൊള്ളം, കുടിക്കിൻ കുടിക്കിൻ കുടിക്കിൻ.
0: അല്ലെങ്കിലും സ്ഥിരായിട്ട് നിക്കിതന്നെയാ കുട്ടിയെ അത്താഴം. നീ ചുരുക്കി ഒന്നും വേണ്ട, കൊണ്ട ഒരു ഗ്ലാസ്.
2: ഇത് കുടിച്ചാ ചങ്കുവേട്ടന് ഉറങ്ങാം. പായ വിരിച്ചിട്ടുണ്ട് ഇല്ലേ കുമാരാ?
3: ഊ സർ.
2: ചങ്കുവേട്ടൻ ഉറങ്ങിക്കോളൂ, ഞങ്ങൾക്കിവിടെ വേറെ കുറച്ച് പണിയുണ്ട് അല്ലേ കുമാരാ?
3: അതെ സർ.
0: അതിന് എനിക്ക് ഉറക്കല്ല കുട്ടിയെ, രാവിലെ വരെ നിങ്ങളുടെ മുമ്പിൽ ഇരുന്നിട്ട് ഞാൻ അങ്ങനെ ഉറക്കം ഒഴിച്ചാലാ

0: ഭാവവൈചിത്രങ്ങൾ കൊണ്ട് നമ്മുടെ സംവേദനക്ഷമതകളെ സാക്ഷാത്കൃതമാക്കിയ എത്രയെത്ര കലാവിരുന്നുകൾ: കഥകളി, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, പാഠകം, കാക്കാരിശി നാടകം, ചവിട്ടുനാടകം, മാർഗംകളി, അങ്ങനെ എന്തെല്ലാം. കൈരളിയെ സാംസ്കാരിക തട്ടകമാക്കിയ കലയുടെ സമ്മോഹനകൾ.
1: എന്തിനാ ഈ അലങ്കാരം? ഓരോന്ന് ധരിക്കണില്ലേ? കഴുത്തിലും കാതിലും കയ്യുമ്പലും കാരമ്പലും പലതും ആഭരണങ്ങളായിട്ട് സ്വീകരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിട്ട്? ശരീരത്തിന് ഭംഗി വർദ്ധിപ്പിക്കാൻ അല്ലേ? അങ്ങനെ ഓരോരുത്തരും കാട്ടിച്ചാലും കാട്ടണം കണ്ടത്. എന്താ ഇങ്ങനെ ഓരോന്ന് കട്ടിയിരിക്കണത്? ഓരോന്ന് എവിടെ എവിടെയൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ടല്ലോ. എന്താ ഇങ്ങനെ തോന്നാറുണ്ടല്ലേ? അതെന്താ? അവരുടെ ഇഷ്ടം, ചിലരുടെ ഇഷ്ടത്തിന്, അതാത് ആളുടെ മനോഗുണത്തിനനുസരിച്ചാണ് ആഭരണങ്ങൾ ധരിക്കുക.

0: ഇങ്ങനെ ഓരോരോ പ്രതിബന്ധങ്ങൾ പറഞ്ഞും കൊണ്ട് തർക്കിച്ചും കൊണ്ട് നിൽക്കണത് എന്താണ്? ആ മഹർഷി ആ താടക എന്ന് വരണ കണ്ടു. ലക്ഷ്മണൻ ആ കാടിന്റെ നടുക്കൽ എത്തിയ സമയത്തെങ്കിൽ ആ രാക്ഷസയെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് തന്റെ വിദ്വന്മാരെ ആ ഞാനമ്മ പിടിച്ച് വലിച്ച ഗുരുലോഹു. ആ ചെറിഞ്ഞാനന്റെ ശബ്ദം കാടാനല്ല ലോകം മുഴുവൻ കിട്ടുകിട്ടേ എന്ന് പറഞ്ഞു. അത്ര ഭയങ്കരമായിട്ട് ശബ്ദമാണ് ലക്ഷ്മണന്റെ ജ്ഞാനമ്മ പൊക്കൊണ്ടത്. ഈ ഞാനിന്റെ ഞാനത് കേട്ടിട്ട് ആ താടക ആ വനാന്തര ഭാഗത്തിന്റെ ഒരിക്കൽ കിടന്ന് ഉറങ്ങായിരുന്നു. അവിടെ ഒന്ന് അതിഭയങ്കരമായിട്ട് ശബ്ദവും പുറപ്പെടുത്തുന്നുണ്ട്. ഈ ഭഗവാൻ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും മഹർഷിയും നിൽക്കണ നിക്കലയ്ക്ക് അതിവേഗതയിൽ വന്നുലോ. ആ രാക്ഷതിയുടെ വരവ് അങ്ങനെ കണ്ടപ്പോ മഹർഷി രാമാഹ ഇവളെ നിഗ്രഹിക്കൂ രാമ, അടുക്കലയ്ക്ക് അടുപ്പിക്കരുത്, അതിഭയങ്കരിയാണ്, എന്തും ചെയ്യാം, മടിക്കാത്തവളാണ്, വേഗം ഒരു ശരം പ്രയോഗിക്കൂ, അവിടെ കഥ കഴിക്കൂ, വേഗം കഴിയട്ടെ എന്ന് മഹർഷി പിന്നെയും പിന്നെയും നിർബന്ധിക്കുക. അത് കേട്ടപ്പോ ഭഗവാൻ അല്ലെ ഈശ്വരൻ എന്തപരാധം ചെയ്താലും സ്ത്രീകളെ നിഗ്രഹിക്കവയ്യ എന്നല്ലേ ധർമ്മശാസ്ത്രം അനുശാസിക്കുന്നത്. ഇതെന്താ അവിടുന്ന് ഇങ്ങനെ കൽപ്പിക്കുന്നത്? ഏയ് അരുത് അരുത് അരുത്, സ്ത്രീകളെ ശിക്ഷിക്കാം എന്നല്ലാതെ കണ്ട് നിഗ്രഹിക്കരുത്, നിഗ്രഹിക്കവയ്യ എന്നല്ലേ പറയണത്? ഒരു മഹർഷി രാമ അങ്ങനെ വിചാരിക്കേണ്ടവളല്ല ഇവള്, ഇവള് അങ്ങനെ ദയ്യെന്ന് വിചാരിക്കരുത്. അസംഖ്യം കൃത്യങ്ങള് അതിഘോരങ്ങളായിട്ട് പ്രവൃത്തികള് ചെയ്തിട്ടുള്ളവളാണ് ഇവള്. ഒരു ഒരുത്തി നിമിത്തം ഈ പ്രദേശത്തുള്ള സജ്ജനങ്ങൾക്ക് ആശ്വസിക്കാന്ന് വൃത്തിയില്ലാതെ കണ്ടായേ പറഞ്ഞു. അതുകൊണ്ട് വേഗം ഒരു ശരം പ്രയോഗിക്കൂ രാമ, രാമൻ ഇവനോട് കരുണയായിട്ടൊന്ന് വിചാരിക്കരുത്, വേഗം ശരം പ്രയോഗിക്കൂ എന്ന് മാറ്റി പിന്നെ ഇടും. ഇത് രണ്ടുപേരും തമ്മിൽ ഓരോരോ പ്രതിബന്ധങ്ങൾ പറഞ്ഞും കൊണ്ട് അങ്ങനെ നിൽക്കണു. ആ നിൽക്കുന്ന സമയത്തിൽ ലക്ഷ്മണൻ ഇത് രണ്ടും കേട്ടു. ഭഗവാൻ പറയണതും കേൾക്കുന്നുണ്ട്, മഹർഷി പറയണതും കേൾക്കുന്നുണ്ട്. രണ്ടും ന്യായം തന്നെയാണ്. ഭഗവാൻ പറയുന്നത് ന്യായമായിട്ടത് എന്താ വെച്ചാൽ സ്ത്രീവധം നിഷിദ്ധാണ്. മഹർഷി പറയണത് ഇവള് അതിഘോരയായിട്ടുള്ളവളാണ്, അനവധി ആളുകൾക്ക് ഉദരമുള്ളവളാണ്, അങ്ങനെയുള്ളവളെ സ്ത്രീ എന്ന് കണക്കാക്കില്ല, നിഗ്രഹിക്കണം എന്നാണ് മഹർഷി പറയുന്നത്. രണ്ടുപേര് പറയണത് ന്യായ. പക്ഷേ ഇങ്ങനെ തർക്കിച്ചുകൊണ്ട് നിൽക്കേണ്ട സമയമല്ല, അവൾ അടുപ്പിടിക്കാൻ വേണ്ടി അത്താറായി. എന്ത് ഇവിടെ വന്നാൽ എന്ത് കഠിനായിട്ടുള്ള പ്രവൃത്തിയാ ചെയ്യാൻ നിശ്ചയില്ല. വേഗം തോന്നിയിട്ട് ലക്ഷ്മണൻ ആ ഭഗവാനോട് പറഞ്ഞു, അല്ലേ ലക്ഷൻ ആര്യ ലക്ഷൻ അങ്ങനെ എന്താ അങ്ങനെ തർക്കിച്ചും കൊണ്ട് നിൽക്കണത്? അങ്ങനെയുള്ള അവസരമാണോ അപ്പോ? എന്താണ് കൗശികേ അഭി അനുശാസീ, കൗശികൻ പോലും അനുശാസിച്ചും കൊണ്ട് വർദ്ധിക്കുന്നു. വിശ്വാമിത്ര മഹർഷിയാണല്ലോ അങ്ങോട്ട് പറയണത്, രക്ഷൻ ഇവളെ നിഗ്രഹിക്കൂ, നിഗ്രഹിക്കൂ എന്ന് അദ്ദേഹം പിന്നെയും പിന്നെയും കൽപ്പിക്കുന്നു. അനുശാസതി അനുശാസനമാണ്, അദ്ദേഹത്തിന്റെ കൽപ്പനയല്ല, അദ്ദേഹത്തിന്റെ വാക്കല്ലേ. ഓ അങ്ങനെ അദ്ദേഹം പറഞ്ഞും കൊണ്ട് നിൽക്കുന്ന സമയത്തെങ്കിൽ എന്തിനു സംശയിക്കണം? എന്തിനാ എന്താ ആലോചിക്കാനുള്ളത്? സാധാരണ ഒരാളല്ല ഈ മഹർഷി. കൗശികേ കൗശികൻ എന്നാ പറയണത്, കുശികഗോത്രത്തെങ്കിൽ ജനിച്ചിട്ടുള്ള ആള് തപസ് ചെയ്ത് കുശീശ്വരനായിരിക്കുന്നു, തപസ്സുകൊണ്ട് ഇന്നതേ സാധ്യമാവുള്ളൂ എന്നില്ല, ലോകം മുഴുവൻ തന്റെ അധീനത്തിലാക്കി തീർക്കാൻ പറ്റും എന്നുള്ളത് തെളിയിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. അങ്ങനെയുള്ള ഋഷീശ്വരനാണ് അങ്ങയോട് നിഗ്രഹിക്കാനായിട്ട് പറയണത്. ആ സമയത്തെങ്കില് എന്തിനങ്ങ് സംശയിക്കുന്നു? ഏയ് അങ്ങനെ ഓരോ പ്രതിബന്ധങ്ങൾ പറഞ്ഞും കൊണ്ട് നിൽക്കേണ്ട സമയമല്ല, വേഗം അവിടെ നിഗ്രഹിക്കേണ്ട വേണ്ടത്. ഇനി ധർമാധർമ്മങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏതാ ധർമ്മം? ധർമ്മം എന്ന് പറയുന്നത് എന്താണ് എന്നാണെങ്കിൽ ഋഷീണാം വാച ധർമ്മം അനുവർത്തതേ. വ്യക്തികളുടെ വാക്കുകൾ ധർമ്മത്തെ അനുവർത്തിക്കും. ദേഹത്തിനെ പോലെ തപസ്സുകളായിട്ടുള്ള ആളുകള് എന്താണോ പറയണത് അതാണ് ധർമ്മം. ദേഹം ഇവിടെ നിഗ്രഹിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധർമ്മമാണോ അധർമ്മമാണോ എന്ന് ആലോചിക്കേണ്ടതില്ല. ഇദ്ദേഹം പറയണത് എന്നെയാണ് ധർമ്മം. അങ്ങനല്ലേ? അങ്ങനെയുള്ള അവസരത്തില് എന്തിന് ജ്യേഷ്ഠൻ ആലോചിക്കണു? ഏയ്, പ്രതിബന്ധമൊന്നും പറയേണ്ട ആവശ്യമില്ല, ഇവിടെ നിഗ്രഹിക്കേ വേണ്ടൂ. അതാണ്, അതുകൊണ്ട് ജ്യേഷ്ഠൻ അവിടുന്ന് ശരം പ്രയോഗിച്ച് ഇവിടെ നിഗ്രഹിച്ചു. ഇനി ലക്ഷ്മണൻ തന്റെ അഭിപ്രായം അനുവർത്തിച്ചു. അത്ര ആയപ്പോഴേക്കും രാക്ഷസി അടുക്കളയ്ക്ക് എത്തു കഴിഞ്ഞിരുന്നു. മറ്റേ അകലെയാണ് ആദ്യം കണ്ടത്, അതിവേഗതയിലാണ് വരണത്. ആ അവിടെ വരവിങ്ങനെ കണ്ടു ഭഗവാൻ. എങ്ങനെയാണെന്നാണ്? ശ്രോണിലംബി പുരുഷാന്ത്രമേഖലാം പത്രിണാ സഹ മുമോച രാഘവ. രാഘവൻ അവളെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ആ രാക്ഷസിയെ കണ്ടു, താടകെ കണ്ടു. നീ കണ്ടു എന്ന് പറയാൻ കാരണം എന്നാണെങ്കിൽ ആ വരവ് ഇങ്ങനെ കണ്ടു, ഇതുവരെ കാണാനല്ല, കുറെ മുമ്പ് തന്നെ കണ്ടു, ഇപ്പൊ കാണാൻ മാറ്റണ്ട. എന്താ ആഗതാന്തോക്കിയ ആഗതയായി അടുക്കലേക്ക് എത്തി, നേരെ ഇങ്ങനെ വരിക, തന്റെ നേരെ വരണു. ആ വരവ് കണ്ടു. എന്താ മഹർഷി എന്താ പറഞ്ഞത്? ഇവിടെ ഒരു സ്ത്രീ എന്ന് കണക്കാക്കണ്ട, അവിടെ അങ്ങനെ വിചാരിക്കില്ല, അങ്ങനെ ജയ വിചാരിക്കരുത് എന്നാണ് മഹർഷി പറഞ്ഞത്. അത് കഴിഞ്ഞ് അങ്ങോട്ട് നോക്കി പാടുക്കൊക്കെ ആ വരവ് തന്നെ കണ്ടപ്പോ മഹർഷി പറയുന്നത് പരമാർത്ഥമാണല്ലോ, ഇവിടെ സാധാരണ സ്ത്രീകളെ പോലെ കണക്കാക്കേണ്ടവളല്ല. ശ്രോണിലംബി പുരുഷാന്തര മേഖലയാണ്. ശ്രോണിയെങ്കൽ ലംബികളായിട്ടുള്ള പുരുഷാന്തര മേഖലകളോടുകൂടിയവളാണ്. അരക്കെട്ടിൽ തന്നെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. പുരുഷന്മാരുടെ കുടൽമാലകൾ അരയിൽ അലങ്കാരമായിട്ട് ഇങ്ങനെ ധരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഉറപ്പിക്കാം അവരുടെ പ്രകൃതം എങ്ങനെയാണെന്നുള്ളത്. എന്താ അവൾക്ക് അലങ്കാരമായിട്ട് ധരിക്കാൻ തോന്നിയത് കുടൽമാലയാണ്. അപ്പൊ എത്രത്തോളം മനസ്സിന്റെ കാഠിന്യം ഉണ്ടോന്ന് വിചാരിച്ചോളാം. എന്തിനാ ഈ അലങ്കാരം ഓരോന്ന് ധരിക്കണില്ലേ? കഴുത്തിലും കാതിലും കയ്യുമ്പിലും കാലമ്പലും പലതരത്തില് ആഭരണങ്ങളായിട്ട് സ്വീകരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ശരീരത്തിന് ഭംഗി വർദ്ധിപ്പിക്കാൻ അല്ലേ? അങ്ങനെ ഓരോരുത്തരും കാട്ടിക്കാലത്ത് കാട്ടണ കണ്ടത് എന്താ ഇങ്ങനെ ഓരോന്ന് കട്ടിയിരിക്കണത്? ഓരോന്ന് എവിടെ എവിടെയൊക്കെ വെച്ച് കെട്ടിയിട്ടുള്ളത് എന്താ? ഇത് എന്താ ഇങ്ങനെ തോന്നാറുണ്ടല്ലേ? അതെന്താ അവരുടെ ഇഷ്ടം.
1: കണ്ണാന്തളിയിൽ ഇനി പാട്ടിന്റെ പൊരുൾ. സന്ധ്യമയങ്ങും നേരം എന്ന പാട്ടിന്റെ സൗന്ദര്യത്തിലേക്ക് ഒരു സഞ്ചാരം.
2: മലയാള ചലച്ചിത്ര ഗാനങ്ങളിൽ ഗ്രാമീണ പ്രണയത്തിന്റെയും നിശബ്ദമായ ആകാംക്ഷയുടെയും ഭംഗി ഇത്രയധികം ഒപ്പിയെടുത്ത ഗാനങ്ങൾ വളരെ വിരളമാണ്. വയലാർ രാമവർമ്മ രചിച്ച് ദേവരാജൻ മാസ്റ്റർ ഈണം നൽകിയ സന്ധ്യമയങ്ങം നേരമെന്ന ഗാനം ഗ്രാമചന്ത പിരിഞ്ഞു പോകുമ്പോൾ പ്രണയത്തിന്റെ കച്ചവടം തുടങ്ങുന്ന ഒരു മനോഹര ചിത്രം വരച്ചിടുന്നു. ഗാനത്തിന്റെ തുടക്കം തന്നെ സമയത്തെയും സ്ഥലത്തെയും പ്രണയഭാവങ്ങളുമായി കൂട്ടിക്കെട്ടുന്നു. സന്ധ്യമയങ്ങം നേരം, ഗ്രാമചന്ത പിരിയുന്ന നേരം, ബന്ധുരേ രാഗബന്ധുരേ, നീ എന്തിനീ വഴി വന്നു, എനിക്കെന്തു നൽകാൻ വന്നു. സന്ധ്യ എന്നത് ദിനരാത്രങ്ങളുടെ സംഗമമാണ്. ഇവിടെ അത് പ്രണയത്തിന്റെ രഹസ്യ സംഗമത്തെ സൂചിപ്പിക്കുന്നു. ഗ്രാമചന്ത പിരിയുന്ന നേരം എന്നത് ലൗകികമായ കച്ചവടങ്ങളും തിരക്കുകളും അവസാനിക്കുന്ന സമയമാണ്. പുറം ലോകം പിരിയുമ്പോൾ മനസ്സുകളുടെ കച്ചവടം തുടങ്ങുന്നു. ബന്ധുരേ എന്ന പദം പ്രണയിനിയെ സൂചിപ്പിക്കുന്നു. രാഗബന്ധുരേ എന്ന സംബോധന അവളോടുള്ള തന്റെ പ്രണയം എത്രത്തോളം തീവ്രമാണെന്ന് വെളിപ്പെടുത്തുന്നു. നീ എന്തിനീ വഴി വന്നു, എനിക്കെന്തു നൽകാൻ വന്നു എന്ന ചോദ്യങ്ങൾ, നായകന്റെ ആകാംക്ഷയും അവളുടെ വരവ് ഒരു പ്രത്യേക ലക്ഷ്യത്തോടെയാണെന്നുള്ള തിരിച്ചറിവും ധ്വനിപ്പിക്കുന്നു. ഒറ്റയ്ക്ക് വരുന്ന നായിക സഞ്ചരിക്കുന്ന വഴികൾ ഗ്രാമീണ സൗന്ദര്യത്തിന്റെ നേർചിത്രങ്ങളാണ്. കാട്ടുതാറാവുകൾ ഇണകളെ തിരയും, കായലിനരികിലൂടെ കടത്തു തോണികളിൽ ആളെ കയറ്റും, കല്ലൊതുക്കുകളിലൂടെ. നായികയുടെ വരവിനെ ന്യായീകരിക്കാനായി പ്രകൃതിയിലെ ബിംബങ്ങളെ

ഉപയോഗിക്കുന്നു. കാട്ടുതാറാവുകൾ പോലും ഇണകളെ തിരയുന്ന സമയത്ത് അവൾ വരുന്നു. പ്രണയത്തിന്റെ ഈ സ്വാഭാവികമായ ചോദനയെ പ്രകൃതി സാധൂകരിക്കുന്നു. കായൽ, കടുത്തുവഞ്ചി, കല്ലൊതുക്കുകൾ എന്നിവ ചേരുമ്പോൾ ഒരു സാധാരണ കേരള ഗ്രാമത്തിന്റെ സന്ധ്യാദൃശ്യം മനസ്സിൽ തെളിയും. തനിച്ചു വരും താരുണ്യമേ എനിക്കുള്ള പ്രതിഫലമാണോ നിന്റെ നാണം? അവൾ ഒറ്റയ്ക്ക് വന്നതിന്റെ കാരണം തന്റെ പ്രണയത്തിനുള്ള പ്രതിഫലമാണോ എന്ന് നായകൻ സംശയിക്കുന്നു. എന്നാൽ അതിനുള്ള മറുപടിയായി അവൾ നൽകുന്നത് നാണമാണ്. നാണം ഇവിടെ പ്രണയത്തിന്റെ മൗനസമ്മതമായി മാറുന്നു. രണ്ടാമത്തെ ഖണ്ഡികയിലും നായകനും നായികയും തമ്മിലുള്ള സംവാദം തുടരുന്നുണ്ട്. കാക്ക ചേക്കേറും കിളിമരത്തണലിൽ കാതരമിഴികളോടെ, മനസ്സിനുള്ളിൽ ഒളിച്ചുപിടിക്കും സ്വപ്നരത്നഖനിയോടെ. പ്രണയിനി വന്നിരിക്കുന്നത് കാതരമിഴികളോടെയാണ്. പേടിയും പ്രണയവും നിറഞ്ഞ ആ കണ്ണുകളിൽ ഉള്ളിൽ ഒളിച്ചു വച്ചിരിക്കുന്ന സ്വപ്നരത്നഖനിയുണ്ട്. അവൾക്ക് പറയാനുള്ളതെല്ലാം അവളുടെ നോട്ടത്തിലുമുണ്ട്. ഒരുങ്ങി വരും സൗന്ദര്യമേ എനിക്കുള്ള മറുപടിയാണോ നിന്റെ മൗനം? അവൾ ഒരുങ്ങി വന്നത് തന്റെ സൗന്ദര്യത്തെ സമ്മാനിക്കാനാണ്. എന്നാൽ ആ സൗന്ദര്യം പോലും തന്റെ പ്രണയത്തിന് നൽകുന്ന മറുപടി മൗനത്തിലൂടെയുള്ള അംഗീകാരമാണ്. നാണവും മൗനവും ഈ ഗാനത്തിൽ പ്രണയഭാഷണത്തിന്റെ ഏറ്റവും വലിയ ഉപാധികളായി മാറുന്നുണ്ട്. സന്ധ്യമയങ്ങും നേരമെന്ന ഗാനത്തിന്റെ സൗന്ദര്യം കുടികൊള്ളുന്നത് ലളിതമായ ഗ്രാമീണ പശ്ചാത്തലത്തിൽ തീവ്രമായ പ്രണയവികാരങ്ങൾ അനാവൃതമാക്കുന്നു എന്നതിലാണ്. കാട്ടുതാറാവുകൾ, കായൽ, കിളിമരം എന്നിവ പ്രണയത്തിന്റെ സാക്ഷികളായി നിൽക്കുന്നു. ഗ്രാമചന്ത, കടുത്തുതോണി, കല്ലൊതുക്കുകൾ എന്നിവ മലയാളിയുടെ ഗൃഹാതുരമായ ഓർമ്മകളെ ഉണർത്തുന്നു. ഇവിടെ സംഭാഷണം നടക്കുന്നത് വാക്കുകളിലൂടെയല്ല, മറിച്ച് സന്ധ്യ, നാണം, മൗനം എന്നീ പ്രതീകങ്ങളിലൂടെയാണ്. നായകൻ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നായിക നാണവും മൗനവും കൊണ്ട് മറുപടി നൽകുന്നു. ഈ ഗാനം പ്രണയം തുറന്നു പറയുന്നതിനേക്കാൾ ഒളിച്ചുവെക്കുന്നതിലെയും ആകാംക്ഷയിലെയും സൗന്ദര്യമാണ് മലയാളികൾക്ക് പകർന്നു നൽകുന്നത്.

0: കണ്ണാന്തലയിൽ ഇനി കേൾക്കാം പെണ്ണെഴുത്ത്.
1: ആണെഴുതുമ്പോഴും പെണ്ണെഴുതുമ്പോഴും ആൺഭാഷയിലും പെൺഭാഷയിലും വരുന്ന ഭാവചലനങ്ങൾ പഠന വിധേയമാക്കാവുന്നതാണ്. പെൺഭാഷ ചമൽകൃതമോ ദൈന്യതയുടെ മൂടുപടമിട്ടതോ പരതന്ത്രമോ അടുക്കള പരിസരങ്ങളിൽ ചുറ്റിത്തിരിയുന്നതോ ആയാണ് പൊതുവെ കാണുന്നത്. ഗ്യാസ് സിലിണ്ടറിന് സമാനമായ പൊട്ടിത്തെറിയുടെ വക്കിലെത്തുന്ന അപൂർവം ചില കലാപങ്ങളും പെൺഭാഷാ സാഹിത്യം പേർന്നു എന്നത് ഓർക്കാതെയല്ല. പക്ഷേ മലയാളത്തിലെ ഒരെഴുത്തുകാരിയും ഇതുവരെ പെൺ ശരീരഭാഷയിൽ നിന്ന് പൂർണ്ണ മോചനം നേടിയിട്ടില്ല എന്നത് സത്യവുമാണ്. ഉടൽ കൊണ്ട് ജീവിതം കൊണ്ട് സകല ഭൗതിക സങ്കല്പനങ്ങളെയും യാഥാർത്ഥ്യങ്ങളെയും പൊട്ടിച്ചെറിഞ്ഞ പല വനിതാ എഴുത്തുകാരും നമുക്കിടയിൽ വന്നുപോയിട്ടുണ്ട്. അപ്പോഴും അവർ ഭാഷാപരമായി സ്ത്രൈണതയിൽ നിന്ന് മോചിതരായിരുന്നില്ലെന്ന് അവരുടെ രചനകൾ സസൂക്ഷ്മം വീക്ഷിക്കുന്നവർക്ക് ബോധ്യപ്പെടാവുന്നതാണ്. എന്നാൽ ആണെഴുത്തിൽ കടന്നുവരുന്ന സ്ത്രൈണത ശാരീരിക അകലം പാലിക്കുന്ന ഭാഷയായി പരിണമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഷീജ വക്കത്തിന്റെ അന്തിക്കള്ളും പ്രണയശാപ്പും എന്ന കാവ്യ സമാഹാരത്തിന്റെ വായനയാണ് ഇങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് എന്നുകൂടി സാന്ദർഭികമായി പറഞ്ഞുകൊള്ളട്ടെ. ഇതര പെൺകവികളിൽ നിന്ന് വ്യത്യസ്തമായി ഷീജ വക്കത്തിന്റെ കവിതകളിൽ ഇത്തരം സ്ത്രൈണഭാഷയെ കുടഞ്ഞെറിയാനുള്ള ഒരു ശ്രമം നടക്കുന്നതായും അറിഞ്ഞോ അറിയാതെയോ സൂക്ഷ്മതലത്തിലെ സ്ഥൂലഭാവങ്ങളായി അത് കടന്നുവരുന്നതായും കാണുന്നു. നക്ഷത്ര ബംഗ്ലാവ്, കാവ്യഗുണ്ട, രക്തദാഹിയായ ഒരു ഡ്രാക്കുള കവിത തുടങ്ങി ഈ സമാഹാരത്തിലെ പല കവിതകളിലും ഈ കുടഞ്ഞെറിയൽ വളരെ സ്പഷ്ടമായി കാണാവുന്നതാണ്. ഈ കവിയെ രക്തദാഹിയായ കവി എന്ന് വിജയലക്ഷ്മി വിശേഷിപ്പിച്ചതുകൂടി ഓർക്കാവുന്നതാണ്. തലക്കെട്ടുകൊണ്ട് തന്നെ ആകർഷിക്കപ്പെടുക എന്നത് ഒരു സൃഷ്ടിയുടെ ഭൗതികവും പ്രാഥമികവുമായ സ്വത്വ നിർമ്മിതിയാണല്ലോ. രക്തദാഹിയായ ഒരു ഡ്രാക്കുള കവിത, തള്ള അണലി, പുഷ്കരൻ കൊടുങ്കാറ്റ് തുടങ്ങിയ കവിതകൾ പ്രാഥമികമായി ശ്രദ്ധിക്കപ്പെടുന്നത് അപ്രകാരമാണ്. ആയത് വായനക്കാരെ ചില രൂപക വലയങ്ങളിലേക്ക് ആകർഷിക്കുകയും വായിക്കാനുള്ള ത്വരയോടെ അവർ അതിലേക്ക് ആനയിക്കപ്പെടുകയും ചെയ്യുന്നു. ഭാഷയിൽ എന്നതുപോലെ വിഷയ സ്വീകാര്യതയിലെ വൈവിധ്യവും വൈപുല്യവുമാണ് ഷീജയുടെ കവിതകളെ ആകർഷകവും വ്യതിരിക്തവുമാക്കുന്നത്. വിജയലക്ഷ്മിയുടെ അവതാരികയോടെ പ്രസിദ്ധീകരിച്ച ഈ കാവ്യ സമാഹാരത്തിലെ ഭാഷയും ഭാവബിംബങ്ങളും ഏറെ വായനകൾക്കും പഠനങ്ങൾക്കും വിധേയമാകേണ്ടവയാണ് എന്നുകൂടി കരുതുന്നു.

പ്രിയ ശ്രോതാക്കളെ, അക്ഷരങ്ങളിലൂടെ സമൃദ്ധമായ സംസ്കാരം, സംസ്കാരത്തിലൂടെ സമ്പന്നമായ ജീവിതം, അതിൻ്റെ അർത്ഥവ്യാപ്തികൾ കഥയായും കവിതയായും മനസ്സിലൂടൊഴുകിയ വാക്കുകൾ ഇന്നത്തെ കണ്ണാന്തളി ഇവിടെ സമാപിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഒറ്റക്കമ്പി നാദം. ഒറ്റക്കമ്പി നാദത്തിൽ ഇന്ന് ഗാനരചയിതാവ് മധു ആലപ്പുഴയെ കുറിച്ച് കേൾക്കാം. ചില പാട്ടുകളുടെ വിധി എന്താണെന്നറിയുമോ? അത് എഴുതിയ ആളെ ആളുകൾക്ക് അത്ര പരിചയമുണ്ടാവില്ല. അത്യധികം മനോഹാരിതയാർന്ന വരികൾ കൊണ്ട് ഇമ്പമാർന്ന ഈണത്തിനനുസരിച്ച് ഒഴുകുന്ന ആ ഗാനകല്ലോലിനികൾ എവിടെ നിന്നാണ് ഉത്ഭവിച്ചത് എന്ന് പറഞ്ഞാലും ചിലപ്പോൾ വിശ്വാസവും വരില്ല. ആണോ ഇത് എഴുതിയത് ആ ആളാണോ എന്ന് എടുത്തു ചോദിക്കും. ഉദാഹരണം പറയാം. മേടമാസ പുലരി കായലിൽ ആടിയും കതിരാടിയും നിൻ നീലനയന ഭാവമാർന്ന് എന്ന പാട്ട് ആരായിരിക്കും രചന നിർവഹിച്ചതെന്ന് ചോദിച്ചാൽ അതിപ്രശസ്തരായ ഗാനരചയിതാക്കളുടെ പേരെ നാവിൻതുപ്പിൽ വരൂ. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? അത്ര മനോഹരമായ വരികൾ എഴുതുന്നത് എന്തായാലും ഈ പ്രശസ്ത കവിയായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കഴിയൂ എന്ന മുൻവിധി. എന്നാൽ കേൾക്കൂ, ഈ പാട്ട് വയലേലകളിലൂടെ കൗങ്ങിൻ തോപ്പുകളിലൂടെ നമ്മളെയും കൊണ്ട് ഇങ്ങനെ പോകുന്ന ഈ പാട്ടെഴുതിയത് പ്രശസ്തരുടെ പട്ടികയിൽ വരുന്ന ആളെയല്ല, പിന്നെയോ അതിമനോഹരമായ ഈ മെലഡി എഴുതിയത് മധു ആലപ്പുഴ എന്ന ഗാനരചയിതാവാണ്, കവിയാണ്. മിണ്ടാപ്പൂച്ചയ്ക്ക് കല്യാണം എന്ന ചലച്ചിത്രത്തിലെ പാട്ട്, ഗൃഹാതുരതുണർത്തുന്ന നാട്ടുവഴികളിലൂടെ ഒരു ചങ്ങാതിയോടൊപ്പം നടക്കുന്ന പ്രതീതി ഉളവാക്കുന്ന പാട്ട്.

40 പാട്ട് തികച്ച് എഴുതിയിട്ടില്ല. പക്ഷേ എഴുതിയതൊന്നും പാഴായി പോയതുമില്ല. അതെന്തുകൊണ്ടെന്നാൽ ഒരു ഗ്രാമീണ കവി മധു ആലപ്പുഴയുടെ അന്തരംഗങ്ങളിൽ സദാ മിടിക്കുന്നതുകൊണ്ടാണ്. ഞാറ്റുവേല കാഴ്ചകളും പൂക്കൈതച്ചേലും ഓണത്തുമ്പികളുടെ പകർന്നാട്ടവും തുടങ്ങി ഓർമ്മയിൽ കനത്തു നിൽക്കുന്ന കാഴ്ചവട്ടങ്ങൾ, അതിലെല്ലാം ജീവിതം തൂവി നിൽക്കുന്നു. പ്രകൃതിയോടിണങ്ങിച്ചേർന്ന് യാഥാർത്ഥ്യത്തിന്റെ മണ്ണിൽ നിന്ന് മുളച്ച പാട്ടുകളാണ് മധു ആലപ്പുഴ എഴുതിയ പാട്ടുകളെല്ലാം തന്നെ. അതുകൊണ്ട് അവയ്ക്ക് ഹൃദയത്തോട് സംവദിക്കാൻ കഴിയും. ഹരിതാഭ കുളിരാർന്ന ഗ്രാമീണതയുടെ നന്ദുണിപ്പാട്ട് പോലെ ജീവസുറ്റതാകാൻ അവയ്ക്ക് കഴിയും. എത്ര തവണ കേട്ടാലും അതിന്റെ ഹൃദ്യതയ്ക്ക് തകരാറുണ്ടാവാത്തത് അതുകൊണ്ടാണ്. അനവധ്യമായ ഒരു ചാരുത മധു ആലപ്പുഴയുടെ പാട്ടുകൾക്ക് പ്രത്യേകമായ രസം പകരുന്നുണ്ട്.

മലയാള ചലച്ചിത്ര ഗാനരചനാ വിഭാഗത്തിൽ തന്റേതായ ഹിറ്റുകൾ സമ്മാനിക്കാൻ കഴിഞ്ഞ ആലപ്പുഴക്കാരൻ, കോളേജ് പഠനവും കഴിഞ്ഞ് എം ഡി കോവൂരിന്റെ യുക്തിവാദ ആശയങ്ങളിൽ ആകൃഷ്ടനായി ആ പ്രസ്ഥാനവുമായി സഹകരിച്ചും ആനുകാലികങ്ങളിൽ കവിതകൾ എഴുതിയും നടന്ന കാലം. എം ടി കോവൂരാണ് മധു ആലപ്പുഴയെ മഞ്ഞിലാസിന്റെ എം ഒ ജോസഫിന് പരിചയപ്പെടുത്തുന്നത്. 1976 മിസ്സി എന്ന ചിത്രത്തിനുവേണ്ടി അനുരാഗം അനുരാഗം എന്ന ഗാനം, അതായിരുന്നു മധു ആലപ്പുഴയുടെ ആദ്യ ചലച്ചിത്ര ഗാനം. സംഗീതം നൽകിയത് ദേവരാജനും കെ ജെ യേശുദാസിന്റെ ആലാപനം. തോപ്പിൽ ഭാസി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു മിസ്സി. പമ്മന്റെ കഥ തോപ്പിൽ ഭാസിയുടെ തിരക്കഥ. 5 ഗാനങ്ങളാണ് മിസ്സിയിലുള്ളത്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ 2 പാട്ടുകൾ, ഭരണിക്കാവ് ശിവകുമാറിന്റെ 1 പാട്ട്. മിസ്സിയിലെ 5 പാട്ടുകളിൽ ഏറ്റവും ശ്രദ്ധ നേടിയത് മധു ആലപ്പുഴ എഴുതി ദേവരാജൻ ഈണം പകർന്ന് കെ ജെ യേശുദാസ് പാടിയ പാട്ടായിരുന്നു.

മിസ്സിയിലെ അഞ്ചു പാട്ടുകളിൽ ഏറ്റവും ശ്രദ്ധ നേടിയത് മധു ആലപ്പുഴയുടെ പാട്ടായിരുന്നു. എന്നാൽ അതൊരു ഹിറ്റ് പാട്ട് എന്നൊന്നും വിശേഷിപ്പിക്കാനാവില്ലായിരുന്നു. മധു ആലപ്പുഴയുടെ ആദ്യത്തെ ഹിറ്റ് ഗാനം ഏതെന്ന് ചോദിച്ചാൽ അത് ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത താരാട്ട് എന്ന ചിത്രത്തിലെ പാട്ടായിരുന്നു. രവീന്ദ്രൻ സംഗീതം നൽകിയ പാട്ട്. 1981 താരാട്ട് എന്ന ചിത്രം പ്രദർശനത്തിനെത്തുന്നത്. മധു ആലപ്പുഴയെ കൂടാതെ ഭരണിക്കാവ് ശിവകുമാറും ശശികലാ മേനോനും താരാട്ടിനു വേണ്ടി പാട്ടുകളെഴുതി. മകരസംക്രമ സൂര്യോദയവും രാഗങ്ങളെ മോഹങ്ങളെ എന്ന പാട്ടും ഭരണിക്കാവ് ശിവകുമാറിന്റേതായിരുന്നു. ആലോലം പൂമുത്തേ എന്ന പാട്ട് ശശികലാ മേനോന്റേതും. ഇതിൽ പൂവിനുള്ളിൽ പൂവിരിയും പൂക്കാലം വന്നു എന്ന പാട്ട് മധു ആലപ്പുഴയായിരുന്നു എഴുതിയത്. നാലു പാട്ടുകളും ഒന്നിനുമേൽ ഹൃദ്യം, മെച്ചം. എന്നാലും കൂടുതലും മനസ്സിൽ തത്തിക്കളിക്കുന്ന വരികൾ ഏതെന്ന് ചോദിച്ചാൽ, അറിയാതെ അറിയാതെ പൂവിനുള്ളിൽ പൂവിരിയും പൂക്കാലം വന്നു എന്ന പാട്ട് ഓർമ്മയിലെത്തും. അത്രമേലത് ഹൃത്തന്തികളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണ സൈ റേഡിയോ 91.2 FM.

ഒറ്റക്കമ്പിനാദം. ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന ചലച്ചിത്രം പ്രദർശനത്തിനെത്തിയത് 1982 കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം ബാലചന്ദ്രമേനോൻ. 4 പാട്ടുകളായിരുന്നു ഈ ചലച്ചിത്രത്തിൽ ഉണ്ടായിരുന്നത്. 4 ഗാനങ്ങളും രചിച്ചത് മധു ആലപ്പുഴയായിരുന്നു. ഈണം പകർന്നത് ജോൺസനും. ഇതിൽ അക്കരെ ഇക്കരെ എന്ന പാട്ടും വളകിലിങ്ങി കാൽ തളകിലിങ്ങി എന്ന പാട്ടും അങ്ങേയറ്റം ജനപ്രിയമാണെന്നതിൽ സംശയമേതുമില്ല. എന്നാൽ ഇതളഴിഞ്ഞു വസന്തം ഇലമൂടി പോവിരിഞ്ഞു എന്ന പാട്ടുണ്ടാക്കുന്ന മെലോഡിയസ് അനുഭൂതി ഒന്നു വേറെ തന്നെയാണ്. വളരെ ലളിതമായ വരികൾ, അർത്ഥഭംഗിക്കും സാഹിത്യഭംഗിക്കും ഒരു കുറവുമില്ലതാനും. നിൻ മുഖശ്രീ അനുകരിക്കാനായി പൊന്നാമ്പുൽ പൂവുകൾ കൊതിക്കുന്നു, പൊന്നിളം പീലി ശയ്യകൾ നേർത്തി പൗർണമിരാവ് വിളിക്കുന്നു, ഇവിടെ വരൂ ആത്മസഖി എന്നിടതുവശം ചേർന്നിരിക്കൂ. ഇതേക്കാൾ ലളിതമായി പ്രണയിനിയെ എങ്ങനെയാണ് തന്നിലേക്ക് സ്വീകരിക്കാനാവുന്നത്? അതുകൊണ്ടുകൂടി ഈ പാട്ട് കാലാതിവർത്തിയായിരിക്കുന്നു.

1982 ഭരതന്റേതായി പുറത്തുവന്ന ചിത്രമാണ് ഓർമ്മയ്ക്കായി. ഭരത് ഗോപിയും മാധവിയും മുഖ്യ കഥാപാത്രങ്ങളായി എത്തിയ ചലച്ചിത്രം. ജോൺ പോളിന്റെ രചന. രണ്ടു പാട്ടുകളായിരുന്നു ചിത്രത്തിലുണ്ടായിരുന്നത്. മധു ആലപ്പുഴ രചിച്ച ജോൺസൺ ഈണം പകർന്ന പാട്ടുകൾ. ചിത്രം പരക്കെ ശ്രദ്ധിക്കപ്പെട്ടു. മികച്ച രണ്ടാമത്തെ ചിത്രമായി പരിഗണിക്കപ്പെട്ടു. ഭരത് ഗോപിക്ക് മികച്ച നടനുള്ള പുരസ്കാരവും മാധവിക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരവും കിട്ടി. ആ വർഷത്തെ ഏറ്റവും മികച്ച സംഗീത സംവിധായകൻ ജോൺസൺ ആയിരുന്നു. അത്രമേലിന്നും ആ സംഗീതം നമ്മുടെ അന്തരിന്ദ്രിയങ്ങളിൽ മഴയായി പെയ്യുന്നു, നിലാവായി ഉദിക്കുന്നു. വാണിജ്യറ ആലപിച്ച മൗനം പൊന്മണി തമ്പുരുമേട്ടി എന്ന ഗാനം, മധു ആലപ്പുഴയുടെ കാവ്യ ജീവിതത്തിലെ അനർഹമായ വരികൾ, സുന്ദരമായ മെലഡി.

1986 പുറത്തിറങ്ങിയ ചിത്രമാണ് ഇലഞ്ഞി പൂക്കൾ. സന്ധ്യാമോഹൻ സംവിധാനം ചെയ്ത ചിത്രം. കണ്ണൂർ രാജന്റെ സംഗീതത്തിൽ രണ്ടു പാട്ടുകളാണ് ചിത്രത്തിലുള്ളത്. രണ്ടിന്റെയും രചന നിർവഹിച്ചത് മധു ആലപ്പുഴയാണ്. കണ്ണൂർ രാജനായിരുന്നു ഗാനങ്ങൾക്ക് ഈണം പകർന്നത്. വസുമതി, നീ യുവതിയായ രഹസ്യം, എല്ലാരും എല്ലാരും അറിഞ്ഞു, ഉദയസരസിൽ കുളിച്ചു നീ, മഞ്ഞിൻ ഉടയാടകളും ഉടുത്തു, അരുവിക്കരയിലിൻ ആരോമലെ, നിന്റെ അരുണപാദങ്ങൾ പതിഞ്ഞു. ഒരു കഥ എഴുതുന്നത് പോലെയാണ് മധു ആലപ്പുഴ ഗാനങ്ങൾ രചിച്ചത്. യഥാതഥമായ കാഴ്ചകളിലെ കാൽപ്പനിക സൗന്ദര്യത്തിന്റെ കണ്ടെത്തലായിരുന്നു അതെന്ന് വേണം പറയാൻ. ചുരുണ്ട മുടി കോതിയൊതുക്കി നീ, കൃഷ്ണ തുളസി കതിരും ചൂടി, അമ്പലമുറ്റത്തെ അരയാലിൻ ചോട്ടിൽ അഞ്ജലി കോപ്പി നീ നിന്നു. ഉപമകളില്ല, രൂപകങ്ങളില്ല, അർത്ഥാന്തരജ്ഞാസങ്ങളുമില്ല. യാഥാർത്ഥ്യത്തിന്റെ സൗന്ദര്യത്തെ അങ്ങനെ തന്നെ പകർത്തുന്ന രീതി പല ഗാനങ്ങളിലും മധു ആലപ്പുഴ പിന്തുടർന്ന രീതിയായിരുന്നു അത്.

శిశు పక్షి చీలచ్చు నాణిచ్చు చీలచ్చు

0: విషు పక్షి చీలచ్చు నాణిచ్చు చీలచ్చు.
1: ആദ്യത്തെ അനുരാഗം എന്ന ചലച്ചിത്രം 1983 ചിത്രം പുറത്തിറങ്ങുന്നത്. വി എസ് നായരുടെ സംവിധാനം. ആകെയുള്ള 4 പാട്ടുകളിൽ 2 പാട്ടുകൾ ദേവദാസും 2 പാട്ടുകൾ മധു ആലപ്പുഴയുമാണ് രചിച്ചത്. 4 ഗാനങ്ങൾക്കും സംഗീതം നിർവഹിച്ചത് രവീന്ദ്രനായിരുന്നു. മാംപൂ ചൂടിയ മകരം കഴിഞ്ഞു, മണിക്കണ്ണി മാങ്ങയണിഞ്ഞു, കുംഭം മണിക്കണ്ണി മാങ്ങയണിഞ്ഞു എന്ന ഗാനം ഏറെ ജനശ്രദ്ധയാകർഷിച്ച ഗാനമായിരുന്നു. പി ജയചന്ദ്രന്റെ അത്യാകർഷകങ്ങളായ ഗാനനിലാവുകളിലൊന്നായിരുന്നു ഈ ഗാനം.

ചിന്തകൻ, എഴുത്തുകാരൻ, സാമൂഹിക നവോത്ഥാന ചിന്തകൾ എന്നീ നിലകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഗാനരചയിതാവായിരുന്നു മധു ആലപ്പുഴ. രചിച്ച ഗാനങ്ങളിൽ ബഹുഭൂരിപക്ഷവും ജനശ്രദ്ധയാർജിച്ചവ, കാവ്യഭംഗി കൊണ്ട് മധുരമയാർന്നവ, മൂളി നടക്കാൻ കഴിയുന്നവ, ഇമ്പമാർന്ന് ഹൃദയതടങ്ങളിൽ നിന്ന് മാഞ്ഞുപോകാത്തവ, ലളിതമായ വാക്കുകൾ കൊണ്ട് ഹൃദയാകർഷകമായി കുറിച്ച വരികൾ, മലയാളിയുടെ മാനസ സരോവരത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന ആ കാവ്യതൽപ്പജങ്ങൾക്ക് അസ്തമയമില്ല. അവ അനശ്വരങ്ങളാണ്. അതുകൊണ്ടാണ് ഇന്നും ദാ ഇപ്പോഴും നമ്മൾ അവയെക്കുറിച്ച് സംസാരിക്കുന്നത്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സുഖദമീ രാത്രി.

സുഖദമി രാത്രിയിലേക്ക് സുസ്വാഗതം. ശിവലിംഗം ശരീരത്തിൽ ധരിച്ച് ദിവസവും പൂജിക്കുന്ന ഒരു ഹിന്ദു മതവിഭാഗമുണ്ട്. വീരശൈവർ അഥവാ ലിംഗായത്തുകൾ എന്നാണ് അവരെ അറിയപ്പെടുന്നത്. ബസവേശ്വരനാണ് ഇതിൻ്റെ സ്ഥാപകൻ. കല്യാണി എന്ന ബ്രാഹ്മണ യുവതിയെ ചെരുപ്പുകുത്തിയായ ശിഖാവത്തിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ബസവേശ്വരൻ നേതൃത്വം നൽകി. അതേ തുടർന്ന് വീരശൈവരും ബ്രാഹ്മണരും തമ്മിൽ ഏറ്റുമുട്ടി. ഈ സംഭവത്തെയാണ് കല്യാൺ ക്രാന്തി എന്നറിയപ്പെടുന്നത്. കല്യാൺ ക്രാന്തി ഒരു വിപ്ലവ സമരമാണ്. അതേക്കുറിച്ച് പിന്നീട് പറയാം. ഒരു പാട്ട് കേട്ട് തിരിച്ചെത്താം.

പറഞ്ഞു വന്നത് കല്യാൺ ക്രാന്തിയെക്കുറിച്ചാണ്. കല്യാൺ വിപ്ലവം എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ കല്യാണ വിപ്ലവം. കല്യാണിയെ ശിഖാവത്തിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച വിപ്ലവം. കല്യാണ വിപ്ലവം നടന്നത് സ്ത്രീക്ക് വേണ്ടിയോ സമ്പത്തിനു വേണ്ടിയോ ഭൂമിക്ക് വേണ്ടിയോ ആയിരുന്നില്ല, മറിച്ച് നിറങ്ങളുടെയും വർഗങ്ങളുടെയും വിവേചനം തുടച്ചു നീക്കി മനുഷ്യ സമത്വം സ്ഥാപിക്കാനായിരുന്നു. അങ്ങനെയെങ്കിൽ അത് വളരെ വേണ്ടപ്പെട്ടൊരു സമരമായിരിക്കണം. അങ്ങനെയെങ്കിൽ അത് വളരെ വേണ്ടപ്പെട്ട ഒരു വിപ്ലവമായിരിക്കണം അല്ലേ? ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

ഈ കല്യാണ വിപ്ലവത്തിൽ ഒരുപാട് പേർ ത്യാഗം അനുഭവിച്ചിട്ടുണ്ട്. ഏതൊരു പുതിയ തത്വവും അനേകം ത്യാഗങ്ങൾക്ക് ശേഷമേ ഉണ്ടാവൂ, അല്ലേ? ജനങ്ങൾ ത്യാഗത്തിന് മനസ്സൊരുക്കുന്നതുവരെ സമൂഹത്തിൽ ഒരാദർശവും സ്ഥാപിക്കാനാവില്ല. അതങ്ങനെയാണ്. സമാഗരയും ഹരളയ്യയും ശീലവന്തയെയും മധുരസയും കല്യാണമ്മയും ലാവണ്യവതിയും ബലിയായ സമരമായിരുന്നു കല്യാണ വിപ്ലവം, അല്ലെങ്കിൽ കല്യാൺ ക്രാന്തി. ഇനിയുമുണ്ട് വിശേഷങ്ങൾ അതിനെക്കുറിച്ച് പറയുവാൻ. ഒരു പാട്ട് കൂടി കേട്ടിട്ട് തിരിച്ചു വരാം.

ആചാരപരമായി പിടിമുറുക്കിയ സമൂഹത്തിനെതിരായ ഐതിഹാസിക വിജയത്തിൻ്റെ മഹത്തായ ചരിത്രമാണ് കല്യാണക്രാന്തി. കർണാടകയിലെ കല്യാണ നഗരം ഇന്ന് ബസവ കല്യാണയാണ്. അധസ്ഥിതർക്ക് ശാക്തീകരണം, സ്ത്രീക്ക് തുല്യ അവകാശം, തൊട്ടുകൂടായ്മ ഇല്ലാതാക്കൽ തുടങ്ങിയ വിപ്ലവകരമായ പരിഷ്കാരങ്ങൾക്ക് കല്യാണക്രാന്തി കാരണമായി തീർന്നു. അതുമാത്രമല്ല, ഇനിയുമുണ്ട് വിശേഷങ്ങൾ. ഒരുപക്ഷെ ചോര ചൂടാവുന്ന വിശേഷങ്ങൾ. ഒരു പാട്ടുകൂടെ കേട്ടിട്ട് അതിലേക്ക് തിരിച്ചു വരാം.

0: ഹരളയ്യ എന്ന ചെരുപ്പ് കുത്തുന്ന ആളിൻ്റെ മകൻ ശരണശീലവന്തും കല്യാണ രാജ്യത്തിലെ ബിജ്ജല മന്ത്രിയായിരുന്ന മധുവരസയുടെ മകൾ ലാവണ്യവതിയും തമ്മിലുള്ള വിവാഹ ചടങ്ങിലൂടെ കല്യാണക്രാന്തിയുടെ ജ്വാല ഇന്നും പ്രകാശമാനമായി തന്നെ നിൽക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ അത് സാഹിത്യമാകും. പക്ഷേ ജീവിതത്തെ അങ്ങനെ സാഹിത്യത്തോട് ബന്ധിപ്പിക്കാനാവില്ലല്ലോ. നടന്ന സംഭവമാണ്, ചോരവാർന്ന സംഭവം. അത് പിന്നാലെ പറയാം. ഒരു പാട്ട് കൂടെ കേട്ടിട്ട് തിരിച്ചു വരാം.
1: ചന്ദനം അണക്കുന്ന പൂന്തോട്ടം

ബസവേശ്വരയുടെ നേതൃത്വത്തിൽ നടന്ന ഈ വിവാഹം പക്ഷേ വിവാദമാവുകയും വിജ്ജലയുടെ കോടതിയിലെത്തുകയും ചെയ്തു. ശരണശീലവന്തും ലാവണ്യവതിയും ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്നും ബസവേശ്വരയുടെ മതപ്രകാരം മാതാപിതാക്കളുടെ സമ്മതത്തോടെയാണ് കുട്ടികൾ വിവാഹിതരാകുന്നതെന്നും കോടതിയിൽ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ കോടതിക്ക് അത് ബോധ്യപ്പെട്ടില്ല. കോടതി വാദികളുടെ കൂടെ നിന്നു. എന്ത് സംഭവിച്ചുവെന്ന് നമുക്ക് നോക്കാം.

കോടതി ബസവേശ്വരനെ രാജ്യത്ത് നിരോധിച്ചു, നാടുകടത്തി. മറ്റുള്ളവരെ കല്യാണയുടെ നിരത്തിൽ ആനകളെ കൊണ്ട് ചവിട്ടിക്കൊല്ലിച്ചു. ജാതി വൈജാത്യങ്ങൾക്കെതിരെ, അനാവശ്യമായ ആചാരങ്ങൾക്കെതിരെ ശക്തമായ വിപ്ലവം നയിച്ച ആളായിരുന്നു ബസവേശ്വര. വർഗീയ ശക്തികൾക്ക് ബസവേശ്വരയെ ഉൾക്കൊള്ളാൻ പ്രയാസമായിരുന്നു. അവർ എല്ലാ ശരണന്മാരെയും, അതായത് ബസവേശ്വരൻ നിർദ്ദേശിച്ച മത അനുയായികളെ കൊല്ലാൻ നീക്കം തുടങ്ങി. ബസവേശ്വര സാഹിത്യത്തെ മുഴുവൻ അവർ ഇല്ലാതാക്കാൻ ശ്രമം തുടങ്ങി. ഒരു പാട്ടുകൂടെ കേട്ട് തിരിച്ചു വരാം.

കല്യാൺ ക്രാന്തിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സാമൂഹിക കലാപം. എ ഡി 1154 ബസവേശ്വരൻ സ്ഥാപിച്ച അനുഭവ മണ്ഡപം എന്ന ആധ്യാത്മിക ജനസഭയാണ് ഇന്ത്യയിൽ പാർലമെന്ററി ജനാധിപത്യത്തിന് അടിത്തറയിട്ടത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? പക്ഷെ അതാണ് ചരിത്രം, അതാണ് സത്യം. അല്ലാമ പ്രഭു എന്ന ആളായിരുന്നു അനുഭവ മണ്ഡപത്തിൻ്റെ അധ്യക്ഷൻ. നമുക്ക് ഒരു പാട്ടുകൂടെ കേട്ടിട്ട് തിരിച്ചു വരാം.

മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ആദ്യത്തെ പാർലമെന്റാണ് അനുഭവ മണ്ഡപം. ബസവേശ്വരനായിരുന്നു അധ്യക്ഷൻ. ഇന്നത്തെ പാർലമെന്റും അനുഭവ മണ്ഡപവും തമ്മിലുള്ള ഒരേയൊരു വ്യത്യാസം അംഗങ്ങളെ ജനങ്ങളാൽ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നില്ല എന്നതായിരുന്നു. ഇന്ന് ജനങ്ങളാൽ തന്നെയാണല്ലോ തെരഞ്ഞെടുക്കുന്നത്. പക്ഷേ അനുഭവ മണ്ഡപത്തിൽ അങ്ങനെ ആയിരുന്നില്ല. ആവശ്യമായ യോഗ്യത ആത്മീയ നേട്ടമായിരുന്നു. ഒരു പാട്ടുകൂടെ കേട്ട് തിരിച്ചു വരാം.

സാമൂഹികവും മതപരവും ആത്മീയവും യോഗപരവും മനഃശാസ്ത്രപരവുമായ എല്ലാ മേഖലകളെയും അനുഭവമണ്ഡപം ചർച്ച ചെയ്തു. ആളുകളുടെ സാമ്പത്തികമായ കാര്യങ്ങളും അനുഭവമണ്ഡപം ചർച്ച ചെയ്തു. മണ്ഡപത്തിലെ അംഗങ്ങൾക്കും മതവിശ്വാസികൾക്കും ചിന്തയ്ക്കും സംസാരത്തിനും പ്രവർത്തനത്തിനും പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. സഭയുടെ മുന്നിൽ ചോദ്യങ്ങളും സംശയങ്ങളും ഉന്നയിക്കാൻ അനുവാദവും നൽകി. കൂടാതെ സഭയിൽ നടക്കുന്ന സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യാനും സംരക്ഷിക്കാനും ഒരു ചിട്ടയായ പരിപാടി ആരംഭിക്കുകയും ചെയ്തു. നോക്കൂ, ശരിക്കും പാർലമെൻ്റ് എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്? 10-11 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലേ? അതാണതിൻ്റെ അത്ഭുതം. ഒരു പാട്ട് കൂടെ കേട്ടാലോ?

സഭാമണ്ഡപത്തിന്റെ തെളിവുകൾ ഇന്നും ബസവ കല്യാണയിലുണ്ട്. കല്യാണ നഗരത്തിലും ചുറ്റുപാടുമുള്ള പാറക്കെട്ടുകളിൽ നിന്ന് വെട്ടിയെടുത്ത ഗുഹകൾ സഭാമണ്ഡപത്തിന്റെ നിശബ്ദ രേഖകളായി നിലകൊള്ളുന്നു. ഒരു പാട്ടുകൂടെ കേൾക്കാം, എന്നിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം.

ലിംഗായത്ത് മതം അതിൻ്റെ ബാഹ്യരൂപത്തിൽ നവോത്ഥാനപരമായി. ആക്രമണോത്സുകതയേക്കാൾ പുരോഗമനപരമായിരുന്നു അത്. മനസ്സിൻ്റെ മാറ്റത്തിലൂടെയുള്ള പരിണാമത്തിന് അത് കൂടുതൽ ഊന്നൽ നൽകി. അതുകൊണ്ടാണ് ബസവേശ്വരൻ ഇന്നും മനുഷ്യരുടെ മനസ്സുകളിൽ ഒരു ദൈവതുല്യമായി നിലകൊള്ളുന്നത്. ഒരു പാട്ടുകൂടെ കേട്ടാലോ?

സുഖതമി രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. സുഖമായി ഉറങ്ങാം, ഉന്മേഷത്തോടെ ഉണരാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അതുവരെ സുഖസുഷുപ്തി, നല്ല സ്വപ്നങ്ങൾ കാണാനാകട്ടെ. സ്നേഹപൂർവം, മധുജൻ.